0: The 41-year-old Cristiano Ronaldo scored two goals to help Portugal roll to a 5-0 win over Uzbekistan. Ronaldo became the first player to score in six different World Cup tournaments with his goals, adding another impressive accomplishment to his storied career. He was named Man of the Match. The Group L match between England and Ghana at Boston Stadium in Foxborough has concluded in a goalless draw. Following the draw, both teams moved to 4 points from two matches, remaining tied at the top of Group L. In another Group L fixture, Croatia defeated Panama 1-0 at Toronto Stadium. The IMD has said that conditions are favourable for further advance of southwest monsoon into parts of Maharashtra, Chhattisgarh and Madhya Pradesh during the next 2 days. It forecast heavy to very heavy rainfall over coastal Karnataka, Konkan and Goa over the next 3 days. Assam, Meghalaya, interior Karnataka, Madhya Maharashtra, Odisha, Sub-Himalayan West Bengal, Sikkim and Telangana are expected to witness heavy rainfall today. And now for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Anuja. Center tightening norms for foreign contributions has been widely covered by all the dailies today. Hindustan Times writes, government issues new rules for Foreign Contribution Regulation Act to boost the fundraising ability of religious bodies registered as NGOs and to bar religious conversion. BRICS national security advisors and heads call for joint action against terrorism, cyber threats, states the Tribune. An editorial in the Pioneer writes on how e-governance is transforming Grameen Bharat. With nearly 900 million people living in rural India, the effectiveness of our Panchayati Raj institutions will shape the trajectory of the nation's development, as it is the bedrock upon which a Viksit Bharat will be built. India and US rework trade deal amid tariff changes as fresh talks begin after Modi-Trump G7 meet, notes the Asian Age. The Statesman reports about a record surge in Vaishno Devi pilgrims as the number crosses the 50 lakh mark well before the year reaches its halfway point. International Maritime Organization announces plan to evacuate vessels stuck in Persian Gulf due to the war in West Asia, writes the Hindu. And finally, The Economic Times writes about Gujarat government focusing on Ranshala to educate children of salt pan workers by converting unusable buses into classrooms equipped with smart TVs and TV connectivity dedicated to educational channels. And with that, it's back to you, Anuja.
0: Thank you, Shagun. And now, before we end the bulletin, the headlines once again. BRICS nations call for stronger cooperation to address widening range of global security challenges, including terrorism and cyber threats. Prime Minister Narendra Modi gets condolence call from Qatar's Emir after 12 Indians killed in Ras Laffan gas plant blast. India strongly criticizes Pakistan's remarks over situation in POK, says Islamabad deflects attention away from its human rights abuses. India and United States open high-level trade talks in New Delhi to recalibrate proposed bilateral trade agreement. And in FIFA World Cup, Portugal thrashed Uzbekistan 5-0. Match between England and Ghana draw goalless. For details of these stories and more, log on to our website www.newsonair.gov.in and News on EIR app. And with that, we end the morning news. Have a nice day.
2: Agashvani, samayam 8 mani kazhinju 30 minute. നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: മൂത്ത നമ്പിയുടെ പിറന്നാൾ ദിവസം പാടത്ത് കന്നിറക്കാൻ പാടില്ല. ഒരുത്തൻ കന്നിറക്കിയാൽ പിന്നെ കന്നേ ബാക്കിയുണ്ടാവൂ, പാടമുണ്ടാവില്ല. ഏഴു മലബാരവും ഏഴര കൊലയും ആ കുടുംബത്തിന് വിധിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആരാണ് വിധിച്ചതെന്ന് അറിഞ്ഞുകൂടാ. മൂന്ന് മലബാരം അവർക്കുണ്ടായിരുന്നു. കൊത്തി തുരുമ്പ് പിടിച്ച മൂന്ന് നാല് തോക്കുകളും. അവയ്ക്ക് ലൈസൻസ് പുതുക്കി വാങ്ങുന്ന കാര്യത്തിൽ കൃഷ്ണൻ നമ്പിടിയും ശ്രദ്ധാലുവായിരുന്നു. ആ തോക്കുകൾ കൊലയൊന്നും നടത്താറില്ല, ഒരന്തസ്സുള്ള സൂക്ഷിപ്പ്. തോക്കിനേക്കാൾ അനുസരിപ്പിക്കാൻ ശക്തിയുള്ളതായിരുന്നു ഭൂമി. അത് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് തോക്കിനെപ്പറ്റി നമ്പിടി പൊരുളിച്ചില്ല. കൃഷ്ണൻ നമ്പിടിയുടെ കാരണവരെ എല്ലാവർക്കും സ്നേഹവും ബഹുമാനവുമായിരുന്നു. നാരായണൻ എന്നായിരുന്നു പേരെങ്കിലും ആളുകൾ അദ്ദേഹത്തെ ശാന്തൻ നമ്പിടി എന്നായിരുന്നു വിളിച്ചു വന്നത്. തെളുതെളുന്നനെയുള്ള ആ പല്ല്

വെളിയിൽ കാണുമാറ് ആരുടെ നേർക്കും ചിരിക്കും. ആരോടും മൃദുവായേ സംസാരിക്കൂ. കണ്ണുനീര് കണ്ടാൽ മനസ്സലിയും. കുടിയാന്മാരെ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല. ജീവിതത്തിൽ ഏറിയ പങ്കും കുളിയും ജപവും ക്ഷേത്രദർശനവുമായി കഴിച്ചുകൂട്ടിയ മനുഷ്യൻ എന്തു വിഷമവും അദ്ദേഹത്തോട് ചെന്നു പറയാം. ഒരു പോംവഴി ഉണ്ടാക്കും. ആളുകൾ അദ്ദേഹത്തെ സ്വന്തം കാരണവരായി കരുതി. അദ്ദേഹം അവരെ അനന്തരവന്മാരായി. അന്നേ കൃഷ്ണൻ നമ്പിടിക്ക് കാരണവരുടെ പ്രകൃതത്തോട് വലിയ പ്രതിപത്തി ഉണ്ടായിരുന്നില്ല. ജ്യേഷ്ഠൻ കുടിയാന്മാർക്ക് ഇളവു ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോഴൊക്കെ അദ്ദേഹം പിറുപിറുത്തുകൊണ്ട് പൊറുത്തു. സഹിക്കാതാവുമ്പോൾ അയാൾ ജ്യേഷ്ഠനോട് പതുങ്ങിക്കൊണ്ടാണെങ്കിലും പറഞ്ഞു, ഇതൊക്കെ തഞ്ചമാണ്, കുടിയാന്മാർ എന്നും അങ്ങനെയൊക്കെ പറയും. കൃഷ്ണ, വെള്ളപ്പൊക്കത്തിനും ഉണക്കം തട്ടുന്നതിനും അവര് വിചാരിച്ചാൽ നിവൃത്തിയുണ്ടോ? അവർക്ക് വരുന്ന വിധിയിൽ നമ്മളും പങ്കുകൊള്ളുക. ഉള്ളപ്പോ അവര് തന്നു, നമ്മള് അനുഭവിക്കുകയും ചെയ്തു. സുഖത്തിൽ മാത്രമേ പങ്കുകൂടൂ എന്നത് ഒരു കൂറല്ല. ഇന്നിത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചു. അവിടേക്ക് വേണം എന്ന് വെച്ചാൽ തിരിച്ചെടുക്കാൻ പ്രയാസമില്ല. ശാന്തൻ നമ്പിടി അനുജന്റെ നേർക്ക് മന്ദസ്മിതം കൊള്ളുകയും ചെയ്തു. പക്ഷേ മടിക്കണ്ട, പറഞ്ഞോളൂ. കാരണവന്മാരായി ഉണ്ടാക്കിയ തറവാട്ട് സ്വത്തല്ലേ? അതെ, പക്ഷെ നീയും ഞാനും ഈ തറവാട്ടിലല്ല ജനിച്ചതെങ്കിലോ? അപ്പോ അത് ഭഗവൻ നിശ്ചയമാണ്. കൃഷ്ണൻ ഭാഗവതം വായിച്ചിട്ടുണ്ടോ? ഇല്ല. വായിക്കണം. ഉദരപൂർത്തിക്കുള്ള

0: രജിസ്ട്രാർ ഓഫീസിലെ ആധാരമാണ്. നാരദ മഹർഷിയുടെ വാക്കല്ല പ്രമാണം എന്ന പക്ഷക്കാരനായിരുന്നു കൃഷ്ണൻ നമ്പിടി. കടുക് കീറി കണക്ക് പറയണം. അവകാശങ്ങൾ വിട്ടുകൊടുക്കുന്നത് ആണത്തമില്ലായ്മയാണ്. അദ്ദേഹം വേലുനായരോട് പതുക്കെ പറയാറുണ്ട്, ഏട്ടനൊരു ശുദ്ധാത്മാവാണ്, തീർത്ഥക്കിണ്ടിയിൽ പെറ്റുവീണു, ഇനി ഭസ്മക്കൊട്ടയിൽ കിടന്ന് മരിക്കുകയും ചെയ്. അദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞാൽ വയറ്റിൽ ചെല്ലുവോ? ഇവിടേക്കുള്ള കാര്യസ്ഥത അദ്ദേഹത്തിനില്ല എന്ന്. അതു പറയൂ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ സ്മൃതി മധുരം. ഇന്ന് സ്മൃതി മധുരത്തിൽ പിറന്നാൾ ആഘോഷങ്ങൾ പ്രമേയമാക്കിയ ഗാനങ്ങൾ. ആദ്യ ഗാനം ഗുരുജി ഒരുവാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: ഗുരുജി ഒരുവാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: പോലീസ്?
2: മിസ് സീമ?
3: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
2: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
3: ഹായ്.
5: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: സ്മൃതി മന്ദിരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അഗ്നിശരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് MK അർജുനൻ.

0: പിറന്നാൾ ആഘോഷം പ്രമേയമാക്കിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ ശലഭാസനത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വസുന്ധര വി ആർ.
3: ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനം. കമന്ന് കിടന്ന് ചെയ്യുന്ന ഒരു ആസനമാണ് ശലഭാസനം. അതുകൊണ്ട് തന്നെ നമ്മളുടെ വയറ്, നെഞ്ച് എന്നീ ഭാഗങ്ങളിലുള്ള അവയവങ്ങൾക്കും അവിടെയുള്ള മാംസപേശികൾക്കും ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരാസനമാണ് ശലഭാസനം. ശലഭത്തെ പോലെ കാലുകൾ ഉയർത്തി വച്ചിരിക്കുക എന്നാണ് ഈ ആസനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായി ഈ ആസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കമന്ന് കിടക്കുക, കാലുകൾ ചേർത്ത് വച്ച് ഇരു കൈകളും ശരീരത്തിനോട് ചേർത്ത് പിന്നോട്ട് നീട്ടി വെച്ച് കിടക്കുക. ഉള്ളം കൈകൾ മലർത്തി ചുരുട്ടി പിടിച്ചിരിക്കണം. ശേഷം ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഈ കൈപ്പത്തികൾ യഥാക്രമമായി ഇരു തൊടകളുടെയും അടിയിലായിട്ട് വയ്ക്കുക. ശേഷം താടി നിലത്ത് തൊടിയിക്കുക. ഇനിയാണ് നമ്മൾ ശരിക്കുമുള്ള ആസനയിലേക്ക് കടക്കുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ വലത്തെ കാൽ ഇടുപ്പിൽ നിന്ന് മുകളിലോട്ട് ഉയർത്തണം. കാൽമുട്ട് മടങ്ങാൻ പാടുള്ളതല്ല. ഇത് ചെയ്യുമ്പോൾ വലത്തെ കാലാണ് ഉയർത്തുന്നതെങ്കിലും പിരിമുറുക്കം സംഭവിക്കുന്നത് ഇടത്തെ പൃഷ്ഠഭാഗത്തും അതുപോലെ ഇടത്തെ മുതുകു ഭാഗത്തുമായിരിക്കും. അവയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു ആസനം നിലനിർത്തുക. യാതൊരു കാരണവശാലും നിങ്ങളുടെ വലത്തെ കാൽമുട്ട് മടങ്ങാൻ പാടുള്ളതല്ല. അതിനായിട്ട് വലത്തെ പാദം പിന്നിലേക്ക് വലിച്ച് നീട്ടി പിടിച്ചിരിക്കുക. ഇനി വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് യഥാക്രമത്തിൽ വലത്തെ ഇടുപ്പ് താഴേക്ക് കൊണ്ടുവന്ന് അല്പനേരം ഈ ഒരു ആസനത്തിൽ തന്നെ വിശ്രമിക്കുക. ഇതേ ക്രമത്തിൽ നമുക്ക് ഇടത്തെ ഭാഗവും ചെയ്യാവുന്നതാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇടത്തെ ഇടുപ്പ് മുകളിലേക്ക് ഉയർത്തുക. ഇടത്തെ കാൽമുട്ട് മടങ്ങാൻ പാടുള്ളതല്ല. ഇടത്തെ പാദം പിന്നിലേക്ക് വലിച്ച് നീട്ടിയിരിക്കണം. ശ്രദ്ധ വലത്തെ പൃഷ്ഠഭാഗത്തും വലത്തെ മുതുകു ഭാഗത്തുമായിട്ട് ഇരിക്കണം. സാധാരണ ശ്വാസത്തിൽ 20 മുതൽ 30 സെക്കൻഡ് ആണ് ഈ ഒരു ആസനം നമ്മൾ നിലനിർത്തേണ്ടത്. വളരെ സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാല് താഴേക്ക് കൊണ്ടുവരിക. ആദ്യത്തെ ആഴ്ചകളിൽ ഓരോ കാല് വീതമാണ് നമ്മൾ ചെയ്യേണ്ടത്. 2-3 ആഴ്ച നിത്യ അഭ്യാസത്തിന് ശേഷം ഇരു കാലും ഇതേ ക്രമത്തിൽ ഉയർത്താനായിട്ട് ശ്രമിക്കുക. ഇരു കാലുകൾ ഉയർത്തുമ്പോൾ നമ്മളുടെ മുതുക് പൂർണ്ണമായും വലിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ മുതുകു ഭാഗത്തുള്ള മാംസപേശികളെ ഒരു മസാജിക് ഇഫക്റ്റ് കൊടുക്കുകയും അവിടേക്കുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കാനും ഈ ആസനത്തിന് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗത്തിന് വളരെയധികം നല്ലതാണ് ശലഭാസനം.
2: ശലഭാസനം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വസുന്ധര വി ആർ.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രദീപ് പള്ളുരുത്തിയും പി ബി ബിന്ദുജയും പാടിയത് ചിത്രം കരുതൽ. ഗാനരചനയും സംഗീതവും ജോമി ജോസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി അക്ഷരച്ചെപ്പിൽ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 56 3321 9495 56 3321 9495 56 3321. ആകാശവാണി
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: കളങ്ങളെല്ലാം വരച്ച് സൂചനകൾ ശ്രദ്ധിച്ച് പാട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തയ്യാറായിരിക്കുകയാവും അല്ലേ?
1: അതെ.
0: അക്ഷരച്ചെപ്പ് തുടങ്ങിയാലോ?
1: തുടങ്ങാം.
0: ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ള വാക്കുകളാണ് ആദ്യം. ഇടത്തു നിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 5 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. കാൽ നഖം മുതൽ തലമുടി വരെ അഥവാ പാദം മുതൽ തല വരെ എന്നാണ്. ഈ വാക്കിന് ആപാദ ചൂടം എന്നും അർത്ഥമുണ്ട്. ഒരു കാര്യത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന അർത്ഥത്തിലും ഈ വാക്ക് പ്രയോഗിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. കാൽ നഖം മുതൽ തലമുടി വരെ അഥവാ പാദം മുതൽ തല വരെ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ആപാദ ചൂടം എന്ന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഒരു കാര്യത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളും അക്ഷരച്ചെപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വാക്കുകൾക്കായും പാട്ടുകൾക്കായും കാത്തിരിക്കും അല്ലേ?
1: അതെ.

0: അക്ഷരചെപ്പിലെ അടുത്ത വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളത് തന്നെയാണ്. ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് 17, 18, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടതാണ് ഇടത്തുനിന്നും വലത്തോട്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം താമര എന്നാണ്. പര്യായങ്ങൾ കമലം, പത്മ, പങ്കജം എന്നൊക്കെയാണ്. സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഈ പേരുണ്ടായത്. വെള്ളത്തിൽ ജനിക്കുന്ന പൂവ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം താമര എന്നാണ്. പര്യായങ്ങൾ കമലം, പത്മം, പങ്കജം എന്നൊക്കെയാണ്. സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ പേരുണ്ടായത്. വെള്ളത്തിൽ ജനിക്കുന്ന പൂവ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: കഴിഞ്ഞ അക്ഷരത്തിൽ നാം സൂര്യന്റെ പര്യായം പറഞ്ഞപ്പോൾ ഭാസ്കരൻ, ദിവാകരൻ എന്നൊക്കെ പറഞ്ഞല്ലോ.
1: അതെ,
0: ആ കടം തീർക്കാനാകും ഇതിൽ കമലം, പങ്കജം, പത്മം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരുടെ പേരുകൾ ഇതിൽ വന്നതിൽ സന്തോഷമുണ്ടാകും. വാക്ക് കണ്ടുപിടിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്?
1: ഒരു പാട്ടുകൂടി കേൾപ്പിക്കാം.
0: അതെ, ഈ പാട്ടിനുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്.

0: ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ള രണ്ട് വാക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി വലത്തു നിന്നും ഇടത്തോട്ട് എഴുതാനുള്ള വാക്കാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 10, 9, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. 3 അക്ഷരങ്ങളുണ്ട്.
0: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. 10, 9, 8 എന്നീ കളങ്ങളിലാണ് പൂരിപ്പിക്കേണ്ടത്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന് ലാളിക്കുക, ഓമനിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. കുഞ്ഞുങ്ങളെ നാം സ്നേഹത്തോടെ തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ഉറക്കാറില്ലേ? അവരെ മടിയിലിരുത്തി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തലോടാറില്ലേ? ഇതിനൊക്കെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു പദം അല്ലേ?
1: അതെ.
0: സൂചനകൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന് ലാളിക്കുക, ഓമനിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കുഞ്ഞുങ്ങളെ നാം സ്നേഹത്തോടെ തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ഉറക്കാറില്ലേ? അവരെ മടിയിലിരുത്തി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തലോടാറില്ലേ? ഇതിനെയൊക്കെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ആ വാത്സല്യം തോന്നുന്ന വാക്ക് ഈ ഗാനത്തിലുമുണ്ട്. കേട്ടിട്ട് പൂരിപ്പിച്ചോളൂ.

0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള അടുത്ത വാക്ക് പറഞ്ഞാലോ? വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ട്.
1: ആണോ?
0: അതെ. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം മെത്ത, കിടക്ക എന്നൊക്കെയാണ്. കിടക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സൂചനകൾ കേട്ട് പാട്ട് കേട്ട് ഉറങ്ങരുത് കേട്ടോ.
1: ബാക്കി അക്ഷരക്കളങ്ങൾ ഇനിയും ഉണ്ട് പൂരിപ്പിക്കാൻ.
0: അതെ അതെ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ പ്രധാന അർത്ഥം മെത്ത, കിടക്ക എന്നൊക്കെയാണ്. കിടക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: അക്ഷരജപ്പിൽ ഇനി വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് 24, 23, 22, 21 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ അർത്ഥം പക്ഷികളുടെ മധുരമായ ശബ്ദം അല്ലെങ്കിൽ മനോഹരമായ ശബ്ദം എന്നാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പക്ഷികളുടെ മധുരമായ ശബ്ദം അല്ലെങ്കിൽ മനോഹരമായ ശബ്ദം എന്നാണ്.
0: മനോഹരമായ ശബ്ദം ഈ പാട്ടിലുണ്ട്. പാട്ട് കേട്ട് ആ വാക്ക് കണ്ടുപിടിച്ച് അക്ഷരക്കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: അടുത്ത വാക്ക് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ഒരു വാക്കാണ് പൂരിപ്പിക്കാനുള്ളത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അടുത്തത്. മുകളിൽ നിന്നും താഴേക്ക് 21, 16, 11 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രധാനമായും പാത്രം എന്നാണ്. ആഹാരം കഴിക്കാനോ സൂക്ഷിക്കാനോ ഉപയോഗിക്കുന്ന പാത്രങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പങ്കാളിയാവുക

0: ഇനി താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. താഴെ നിന്ന് മുകളിലേക്ക് 11, 6, 1 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന് പ്രധാനമായും സങ്കല്പം, മനോവികാരം എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. പല സൃഷ്ടികളും മനുഷ്യന്റെ സങ്കല്പങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ. സാഹിത്യ സൃഷ്ടികൾ, ചിത്രങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ രൂപപ്പെടുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സങ്കല്പം, മനോവികാരം എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. പല സൃഷ്ടികളും മനുഷ്യന്റെ സങ്കല്പങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ. സാഹിത്യ സൃഷ്ടികൾ, ചിത്രങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ രൂപപ്പെടുന്നവയ്ക്ക് ഉദാഹരണങ്ങളാണ്.
0: പാട്ട് കേൾക്കുമ്പോഴും ശ്രോതാക്കൾക്ക് ഈ മനോവികാരം ഉണരുമായിരിക്കും അല്ലേ?
1: അതെ.

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള അടുത്ത വാക്ക് ഏതാണ് എന്ന് നോക്കാം. താഴെ നിന്ന് മുകളിലേക്ക് 17, 12, 7 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്നും മുകളിലേക്ക് 17, 12, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും സന്ദർഭത്തിനനുസരിച്ച് 2 അർത്ഥങ്ങളുണ്ട്. ആദ്യത്തേത് ആകാശമെന്നും 2ാമത്തേത് വസ്ത്രമെന്നുമാണ് അർത്ഥങ്ങൾ.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും സന്ദർഭത്തിനനുസരിച്ച് 2 അർത്ഥങ്ങളുണ്ട്. ആദ്യത്തേത് ആകാശമെന്നാണ്, 2ാമത്തേത് വസ്ത്രമെന്നും.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇന്ന് അക്ഷരച്ചെപ്പിൽ കൊടുത്ത വാക്കുകളൊക്കെ പലതും കേൾക്കുമ്പോൾ പ്രയാസമുണ്ട് എന്ന് തോന്നുമെങ്കിലും എളുപ്പമുള്ള വാക്കുകളായിരുന്നു അല്ലേ?
1: അതെ,
0: അങ്ങനെ എളുപ്പമുള്ളൊരു വാക്കാണ് ഇത്. പ്രയാസമില്ലാതെ കണ്ടുപിടിച്ച് അക്ഷരക്കളത്തിൽ എഴുതിക്കൊള്ളൂ.

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ളതാണ് അടുത്ത വാക്ക്. 10, 5 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 10, 5. സൂചനകൾ കൂടി പറഞ്ഞാലോ, ഈ വാക്കിന്റെ അർത്ഥം ക്ഷീണിച്ച അല്ലെങ്കിൽ തളർന്ന എന്നൊക്കെയാണ്.
0: വാക്കിന്റെ അർത്ഥം ഒരിക്കൽ കൂടി പറയാം, വളരെ വളരെ ചെറിയൊരു സൂചന മാത്രമേ ഉള്ളൂ. ക്ഷീണിച്ച അല്ലെങ്കിൽ തളർന്ന എന്നൊക്കെയാണ്.
1: ഈ ഗാനം കൂടി കേട്ടോളൂ,
0: തളരാതെ ഇരുന്ന് വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: ഇനി ഒരു വാക്കുകൂടി താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുണ്ട്. 25, 20, 15 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
1: അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കാണ് ഇത്. താഴെ നിന്ന് മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. 25, 20, 15 എന്നീ മൂന്ന് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഭാഗ്യം, ഐശ്വര്യം, സംതൃപ്തി എന്നിങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും ആഗ്രഹം സാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെ, സമാധാനത്തെ അല്ലെങ്കിൽ സംതൃപ്തിയെ നമുക്ക് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാം.
1: വാക്ക് കണ്ടുപിടിക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു മനോവികാരമാണല്ലേ ഈ വാക്ക്.
0: അതെ.
1: സൂചനകൾ ഒരിക്കലും കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഭാഗ്യം, ഐശ്വര്യം, സംതൃപ്തി എന്നിങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും ആഗ്രഹം സാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെ, സമാധാനത്തെ അല്ലെങ്കിൽ സംതൃപ്തിയെ നമുക്ക് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. ഈ പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിക്കുമ്പോൾ ശ്രോതാക്കൾക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ഈ വാക്ക്.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരിയ ഉത്തരങ്ങൾ കേട്ടാലോ? കഴിഞ്ഞ അക്ഷരച്ചെപ്പിൽ ഇടത്തു നിന്നും വലത്തോട്ട് 1, 2, 3, 4, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നീലോൽപ്പലം.
2: ഇടത്തു നിന്നും വലത്തോട്ട് 6, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് രഥം.
1: ഇടത്തു നിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അലിവ്.
2: ഇടത്തു നിന്നും വലത്തോട്ട് 21, 22, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രസാദം.
1: വലത്തു നിന്നും ഇടത്തോട്ട് 14, 13, 12, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പരിഭവം.
2: വലത്തു നിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കതിരോൻ.
1: വലത്തു നിന്നും ഇടത്തോട്ട് 24, 23 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നാദം.
2: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നീരവം.
1: മുകളിൽ നിന്നും താഴേക്ക് 20, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കരം.
2: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രണവം.
1: താഴെ നിന്നും മുകളിലേക്ക് 20, 15, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കനിവ്. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വാക്കുകൾ പൂരിപ്പിച്ച് ധാരാളം ശ്രോതാക്കൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ശരി ഉത്തരം അയച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യ ശ്രോതാവ് ആരാണ് എന്ന് നോക്കാം. പേര് പറയാം അല്ലേ?
2: അതെ, വിജയ്.
1: സ്വാതി. വിജയുടെ പേര് ഒരിക്കൽ കൂടി പറയാം.
2: സ്വാതി എൻ നടേശൻ, പടിയറക്കടവ്, കോട്ടയം ജില്ല.
1: വിജയ്ക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും. അക്ഷരച്ചെപ്പിൽ പങ്കെടുത്തതിൻ്റെയും വിജയി ആയതിൻ്റെയും സന്തോഷം സ്വാതി ആകാശവാണിയോട് പങ്കിടുന്നത് ഇപ്പോൾ നമുക്ക് കേട്ടാലോ?
3: എൻ്റെ പേര് സ്വാതി നടേശൻ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ പടിയറക്കട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്. അച്ഛൻ്റെ പേര് നടേശൻ, അമ്മയുടെ പേര് ശാന്ത നടേശൻ, അനിയന്റെ പേര് അജയാനന്ദ്. എനിക്ക് ആകാശവാണിയിൽ എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാറുണ്ട്. രാവിലെ 7 ന്യൂസ്, എല്ലാ പാട്ടുപരിപാടിയും കേൾക്കാറുണ്ട്. ബുധനാഴ്ച ദിവസങ്ങളിൽ അക്ഷരച്ചെപ്പ് കേൾക്കാറുണ്ട്. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. പിന്നെ എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ആകാശവാണി പ്രോഗ്രാമുകളെല്ലാം കേൾക്കുന്ന ഒരാൾ.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം:
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻസ്.
0: അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495654321, 9495569-6321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: പോലീസ്?
6: മിസ് സീമ?
5: അതെ.
6: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
5: എന്തിന്? പക്ഷെ ഞാൻ
6: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
5: ഡിജിറ്റൽ അറസ്റ്റ്?
6: 100,000 തന്നാൽ വിട്ടേക്കാം.
5: ഇത്രയും പൈസയോ?
6: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
5: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
6: അയ്യോ,
5: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
7: ഹലോ മമ്മ.
5: ഹായ്.
8: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28-ാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഈ വരും ഞായറാഴ്ച ജൂൺ 28-ന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ദിവസമാണ് അന്ന്. അപ്പോൾ പൾസ് പോളിയോ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു പുതിയ വാക്കല്ല. നമ്മൾ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. എല്ലാതരം അറിവും നമ്മൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ കാരണങ്ങളാൽ നമ്മൾ വളരെ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പോളിയോ എന്നുള്ള ഒരു പോളിയോ പ്രതിരോധ യജ്ഞത്തിനെ പറ്റി ഒന്ന് ഇന്ന് സംസാരിക്കാം. എന്താണ് പോളിയോ? അതെങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ദോഷം? അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധ തുള്ളി മരുന്നുകളുടെ ക്രമങ്ങളും ഒക്കെ എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. ഇപ്പോൾ പോളിയോ എന്ന് പറയുന്നത് ഇന്നുള്ള പല ഡോക്ടർമാരും ഇന്നുള്ള പല നാട്ടുകാരും തന്നെ തീരെ കണ്ടിട്ടില്ലാത്ത രോഗമാണ്. നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിൻ്റെ നേരത്ത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ അവിട്ടം തിരുനാൾ ആശുപത്രിയിലൊക്കെ പോളിയോ വാർഡ് എന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിയോ വാർഡിൽ നിറച്ചും കുട്ടികൾ കിടക്കുന്നു. അവരൊക്കെ അഡ്മിഷൻ നേരത്ത് പനിയും കാലുവേദന കൈവേദന ഛർദി ഒക്കെ ആയിട്ടാണ് വന്നത്. ആ വന്ന് നമ്മൾ ആ വാർഡിൽ കിടന്ന് നിരീക്ഷിക്കുമ്പോൾ പല കുട്ടികളും അവർക്ക് അനങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ കാലുകളും കൈകളൊക്കെ തളർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ കാലിൻ്റെ അടി പാദം മാത്രം ചലിക്കാൻ പ്രയാസം, അങ്ങനെയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ കാലിൻ്റെ മുകളിലോട്ട് മുട്ടിൻ്റെ ഭാഗം ചലിക്കാൻ പ്രയാസം, പിന്നെ അരക്കെട്ട് വരെ ചലനശേഷി ഇല്ലാണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ 1-2% കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ മസിൽസ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ നെഞ്ഞത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും ചില കുട്ടികൾ മരണത്തിലോട്ട് നീങ്ങുന്നു. ഇങ്ങനത്തെ വളരെയധികം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് സുലഭമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ പോയിട്ട് ഡോക്ടർമാർ പോലും ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ഈ പോളിയോ രോഗം 100 വർഷമായിട്ടുള്ള രോഗമാണ്. അത് പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരു തരം വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. യൂഷ്വലി ജലത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ മലത്തിനകത്ത് ഉള്ള ഈ അണുക്കളുടെ അംശം എങ്ങനെയും ഒരാളുടെ വായിലെത്തുന്നു. അത് ചിലപ്പോൾ കൈകൾ കഴുകാത്തതിൻ്റെ കാര്യമായിരിക്കാം, പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ കഴുകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം, ജലസ്രോതസ്സുകൾ എങ്ങനെയും മലവിസർജ്യം കൊണ്ട് മലിനമാകുന്നതായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചില വയറിളക്ക രോഗങ്ങൾ, ഷിഗല്ലയൊക്കെ നമ്മളിപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം പകർച്ച ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ചിലപ്പോൾ വൃത്തിയിലുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പൈപ്പ് വെള്ളം പോലും ഇന്ന് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് എല്ലാവരെയും എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് തിളച്ച വെള്ളം തന്നെ കുടിക്കണം. നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളമാണെങ്കിൽ പോലും അത് തിളപ്പിച്ച് കുടിക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കൂട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആഹാരത്തിനെയൊക്കെ മലിനമാക്കിയിട്ട് അങ്ങനെയാണ് ഈ രോഗം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെയധികം കേസുകളുള്ള കാലത്ത് ഇതിൻ്റെ പകർച്ചയും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ പകർന്ന് രണ്ടാമത്തെ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ തൊണ്ടയിലും ആമാശയത്തിലൊക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം അതിനെ ബാധിക്കുന്നു. അതിനെ ബാധിച്ച് കഴിയുമ്പോഴേക്കുമാണ് ഈ തളർച്ച തുടങ്ങുന്നത്. തളർച്ച പൊതുവെ നമ്മുടെ കാലുകളിലാണ് യൂഷ്വലി തുടങ്ങുക. എന്നിട്ട് തുടങ്ങി അത് മുകളിലോട്ട് ആ ചലനം ഇല്ലായ്മ അല്ലെ ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് മുകളിലോട്ട് നീങ്ങി അത് കുടൽ നമ്മുടെ വയറു ഭാഗത്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ ചില മുഴകൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ നെഞ്ഞു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിൻ്റെ മസിൽസ് ഡയഫ്രമും വാരിയൽ ഇടയ്ക്കുള്ള മസിൽസൊക്കെ ബാധിക്കുമ്പോഴേക്കും പിന്നെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ രോഗം നീങ്ങുന്നത്. അങ്ങനെ ഒരു 1% കുട്ടികൾക്ക് അതിൻ്റെ ഈ രീതിയിലുള്ളൊരു പാരാലിസിസും കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനൊക്കെ കൈകാലുകളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ച് പരിചരിച്ച് എങ്ങനെയെങ്കിലും തളർച്ചയെ കുറയ്ക്കാൻ നോക്കുന്നല്ലാതെ ഒരു മരുന്നോ ഒന്നും കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന രോഗമല്ല. അപ്പോൾ അതാണ് ഇതിനെ തടയാൻ വേണ്ടി ഇത്രയും ശ്രമങ്ങൾ നമ്മൾ എടുത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെ 2000 മുമ്പ് തന്നെ 1978 ആയപ്പോഴേക്കും നമുക്കൊരു സാർവത്രിക പ്രതിരോധ ക്രമം, അല്ലെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയും, അത് പ്രാബല്യത്തിൽ വന്നു. അത് പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ വാക്സിൻസ് ജനിക്കുന്ന നേരം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കൊടുത്തു തുടങ്ങിയ കൂട്ടത്തിൽ ഈ പോളിയോ വാക്സിനൊക്കെ അതിനകത്തുണ്ട്. അന്നേ പോളിയോ തുള്ളിമരുന്ന് എന്നുണ്ട്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒരു ഡോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്ന മുമ്പേ തന്നെ ഒരു ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായിട്ട് പോളിയോ രക്ഷയ്ക്കുള്ള ഫസ്റ്റ് ഡോസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ സെറ്റ് പെൻഡാ വാക്സിനൊക്കെ എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയും, ഇപ്പോൾ പെൻഡാ വാക്സിനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ 6 ആഴ്ച ആകുമ്പോൾ ഉണ്ട്. 6 ആഴ്ച കഴിഞ്ഞാൽ 10 ആഴ്ചയിലുണ്ട്, 14 ആഴ്ചയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറമെ ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിൾ, പണ്ട് തുള്ളിമരുന്ന് മാത്രമായിരുന്നു, ഒരു ഇഞ്ചക്റ്റബിൾ ഡോസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 6 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം പ്രായമാകുമ്പോഴും ഒരു ഡോസ് ഇഞ്ചക്റ്റബിൾ മറ്റ് വാക്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ശക്തിയായ ഒരു പ്രതിരോധ നിര നമ്മൾ ഏർപ്പാടാക്കിയാണ് ആദ്യകാലത്ത് 1000 കണക്കിന് കേസുള്ളത്. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് 100 കണക്കിന് കേസുകളെ ഒരു നമ്മുടെ രാജ്യത്തുള്ളൂ. പിന്നെ അത് ഇരട്ടയക്ക കേസുകളായി, പിന്നെ സിംഗിൾ നമ്പർ, സിംഗിൾ ഡിജിറ്റ് കേസുകളായിട്ട് കുറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഇറാഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 2011 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2011 ലാസ്റ്റ് കേസ് കണ്ടുപിടിച്ചത്. കേരളത്തിലാണെങ്കിൽ 2000 തൊട്ടേ നമ്മൾക്ക് പോളിയോ കേസുകളില്ല. അത് ഭാഗ്യം കൊണ്ടെന്ന് ഞാൻ പറയില്ല, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രിയിലൊക്കെ ഉണ്ട്, വാക്സിൻ സിസ്റ്റംസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന് പുറമെ വളരെ എന്താണ് അറിവും സാക്ഷരതയുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ആശയങ്ങൾ കൊണ്ടെത്തിക്കുകയും വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഫീൽഡ് ജീവനക്കാരാണ്. അനേകായിരം JPHന്മാർ, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ, HIമാർ, JHIമാർ, ഇങ്ങനെ ഫീൽഡ് പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഏറ്റവും വലിയൊരു വിജയം ഇതിനകത്താക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എനിക്ക് കൂട്ടത്തിൽ തന്നെ അവരെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് ഈ വിജയത്തിൽ നമുക്കിങ്ങനെ കേരളത്തിന് ഈ വിജയത്തിൽ എത്തിച്ചതിന്. ഏതായാലും അവിടുന്ന് 2000 കേരളം ഇതിൻ്റെ ലാസ്റ്റ് കേസ് കണ്ടെങ്കിലും 2011 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് ഉണ്ടായി. 2014 ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന 2 അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പല കാരണങ്ങളാൽ അവിടെ പോളിയോ കേസുകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇന്ന് നമുക്കറിയാമല്ലോ, എല്ലാവരും പ്ലെയിനിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന കാലമാണ്. ഇന്ന് ദൂരം ഒരു പ്രശ്നമേ അല്ല, ഒരു രോഗാണോ ലോകത്തിലെവിടെയാണെങ്കിലും അത് മണിക്കൂറുകൾക്കകം, ദിവസങ്ങൾക്കകം അടുത്ത രാജ്യത്തിലും ഒക്കെ അത് എത്താം. അപ്പോൾ ഈ ഭീഷണി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ വൈൽഡ് പോളിയോ വൈറസ് എന്ന് പറയുന്നതിലെല്ലാം ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു, പക്ഷേ ചില മൈൽഡ് സ്ട്രെയിനുകൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പോളിയോ പ്രതിരോധം നമ്മൾ നല്ല സ്ട്രെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നല്ല ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധ നിര നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പണിത് കൊടുത്തില്ലെങ്കിൽ ഈ അല്ലാത്ത മൈൽഡായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം.

0: അപ്പോൾ അതിനെയും കൂടെ തടയാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ സാർവത്രിക പ്രതിരോധ പട്ടികയിലുള്ള 5 ഡോസിന് പുറമെ നമ്മളിപ്പോൾ പൾസ് പോളിയോ ആയിട്ട് ഒരു വർഷത്തിൽ 2 തവണ രാജ്യം ഒട്ടാകെ ഒന്നിച്ച് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും വൈറസുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലായിക്കോട്ടെ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നെങ്കിൽ, അവർക്ക് ഒരു കുട്ടിയെ ആക്രമിക്കാൻ പറ്റാതാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ബൂസ്റ്റർ പോലെ ഫ്രഷ് ആയിട്ടുള്ള ഡോസ് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പോളിയോ വൈറസുകൾ താനെ നശിച്ചു പോകുന്ന ഒരു ഒരു ഒരു അപ്രോച്ചാണ് നമ്മളിതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ നമ്മുടെ കാർഡ് പ്രകാരമുള്ള വാക്സിൻ കൊടുക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക്. പക്ഷെ നമ്മൾ ഈ നാഷണൽ ഡേ പൾസ് പോളിയോ ദിവസവും കൂടി എടുക്കുന്നതിൻ്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉള്ള സംരക്ഷണം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംരക്ഷണം, ആ സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. എപ്പോഴും വീട്ടിലല്ലല്ലോ കുട്ടികൾ അംഗനവാടിയിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ല എവിടെ പോയാലും ഒരു സംരക്ഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോ എന്നുള്ള ഒരു യജ്ഞം നമ്മൾ ചെയ്യുന്നത്. ഇനി ജൂൺ 28 നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അതിൻ്റെ തലേന്നോ അന്നോ ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഒരു മുറിവൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി വെച്ചിടരുത്. ചെറിയതായിട്ടുള്ള ഏതു തരം അസുഖം ഉണ്ടെങ്കിലും പൾസ് പോളിയോ തുള്ളിമരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കാം. ഇതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. 2 ഡ്രോപ്പ് മരുന്ന് വായിൽ ഒഴിച്ചു കൊടുത്താണ് ഈ സംരക്ഷണ വൈറസുകളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്, സോ പോളിയോ വാക്സിൻ വൈറസിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഉള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറോട് ചോദിക്കാം. അത് നേരിട്ട് ഡോക്ടറെ പരിചയമുള്ളവർക്കോ അവരവരുടെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. അല്ലാതെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദിശ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് നല്ല പരിചയമായിരിക്കും, നമ്പറും കാണാതെ അറിയേണ്ടതാണ് എങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അത് നിങ്ങളുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വെക്കുക. ദിശ എന്നുള്ള പേരിൽ 10 56 ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 0471255056, മൂന്നാമതൊരു നമ്പർ ദിശയ്ക്ക് തന്നെ ഉണ്ട് 104. അപ്പോൾ ഈ 3 നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ദിശയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തുതരം സംശയ നിവാരണത്തിനും എല്ലാം നിങ്ങൾക്ക് വിദഗ്ധമായ ഡോക്ടർമാരുടെ സേവനം അതിൽ കൂടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ദിവസം അടുത്ത് വരികയാണ് ഈ പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്ന എല്ലാ അംഗൻവാടികൾ, മറ്റ് വാക്സിനേഷൻ പോയിന്റുകൾ, സമൂഹത്തിൽ പല പല സ്ഥലങ്ങളിലും ഈ പോയിന്റുകൾ ഉണ്ടാവും. യാത്ര ചെയ്യുന്ന ഫാമിലീസിന് സൗകര്യത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അവിടെയും ഉണ്ട്. അപ്പോൾ 28 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ എല്ലാവരും നോക്കണം. നമ്മുടെ വീട്ടിൽ 5 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണുവെച്ച് എവിടെയാണ് ബൂത്ത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആശാ വർക്കറോടും നമ്മുടെ സിസ്റ്ററോടും നമ്മുടെ എച്ച് ഐനോടൊക്കെ ചോദിച്ച് എവിടെയാണ് എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു അഡീഷണൽ രക്ഷ നമ്മൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് വന്ന് അത് അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത 2 ദിവസം നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ പറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഡോസുകൾ കയ്യിൽ കരുതിക്കൊണ്ട് ചുറ്റി അവരുടെ ഏരിയ സമൂഹത്തിൻ്റെ അവരവരുടെ ഏരിയയിലും കൂടെ ചുറ്റിക്കറങ്ങും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കരുത്. കാരണം ഈ ബൂത്തിൽ വെച്ച് എടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട്. അതിന് പ്രത്യേക, നിങ്ങൾ കണ്ടു കാണും, പ്രത്യേക ഒരു പെട്ടിക്കകത്ത് വാക്സിൻ തണുപ്പത്ത് ശീതീകരിച്ച ശൃംഖല എന്ന് പറയുന്ന ഒരു കോൾഡ് ചെയിനിൽ വളരെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷേ അത്യാവശ്യത്തിന് ആർക്കെയും വേണ്ടി വന്നെങ്കിൽ ഇതേപോലത്തെ ബോക്സൊക്കെ ആയിട്ടാണ് ഫീൽഡ് ജീവനക്കാർ ചുറ്റി ചുറ്റി എല്ലാ വീടുകളും അന്വേഷിച്ച് വരിക. പക്ഷെ നമ്മൾ ബൂത്തിൽ പോയി തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുട്ടിക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായി, പോളിയോക്കെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ ഒരു രക്ഷകർത്താവിന് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ, സർക്കാരിൻ്റെയും ദേശീയ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ ഒരു മൊത്തമായിട്ടുള്ളൊരു യജ്ഞമാണിത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണ പങ്കാളിത്തം എടുത്തുകൊണ്ട് കുട്ടികളുടെ നന്മ ഒറ്റ ഒന്ന് മുമ്പിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നേരത്ത് നമ്മുടെ കുട്ടികളോടുള്ള കടമ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ അമർ ഫെറ്റിൽ നടത്തിയ പ്രഭാഷണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗെല്ലയെ പ്രതിരോധിക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് രാഗം താനം പല്ലവി കേൾക്കാം. വയലിനിൽ അവതരിപ്പിക്കുന്നത് ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ. രാഗം ഖരഖരപ്രിയ. ഖണ്ഡജാതി ത്രിപുടതാളം. അതീതത്തിൽ അരയിടത്തിൽ എടുപ്പ്. പല്ലവി വേലവനെ കോലാഹലനെ ഉനതുപാദം തുണയെ ഓരാറുമുഖനെ ആറുമുഖനെ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രാഗം താനം പല്ലവി. വയലിനിൽ അവതരിപ്പിച്ചത് ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495964321. ഒരു നമ്പർ കൂടി പറയാം, 9495964321. വിഷയം ഒരിക്കൽ കൂടി, മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാനാണ്. സ്വാഗതം സർ. ഇപ്പോൾ ലോക അലർജി വാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, കർക്കിടകം വരുന്നു. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഈ സമയത്ത് ആയുർവേദ ചര്യകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. ആയുർവേദ വിധിപ്രകാരം അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ നമുക്ക് ആയുർവേദത്തിലൂടെ ഒരു വ്യക്തിക്ക് എങ്ങനെ മികച്ച ആരോഗ്യം നിലനിർത്താമെന്നൊന്ന് പറയാമോ?
2: നമസ്കാരം. അലർജി രോഗങ്ങൾ വളരെ വളരെയേറെ ഇപ്പോൾ കൂടുതലായി കാണുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഭക്ഷണ രീതികളൊക്കെ ഒരുപാട് മാറി, നമ്മുടെ ശീലങ്ങളൊക്കെ മാറി എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുമാത്രമല്ല, തൊട്ടതിനും പിടിച്ചതിനും മരുന്ന് കഴിച്ച് മരുന്നുകൾ പലതും നമ്മുടെ ശരീരത്ത് പഴയതുപോലെ യഥാർത്ഥത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ വീര്യമുള്ള മരുന്നുകൾ ആവശ്യമായ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള പല ഏരിയകളും ഒരുപാട് വൃത്തിയുണ്ട് എന്ന് നമ്മൾ പറയുന്നതാണെങ്കിലും വീടിനുള്ളിലുള്ള വൃത്തി പുറത്തില്ല. അതുപോലെ തന്നെ പല കാര്യം തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇതേ വിഷയങ്ങളുണ്ട്. തരുന്ന ഭക്ഷണം, പണ്ട് ഈ ആയുർവേദ ശാസ്ത്രങ്ങളിലൊക്കെ വൈദികീയ സുഭാഷിതമെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ പറയുന്നത് ഭക്ഷണം വിൽക്കുന്നവനിൽ നിന്ന് വാങ്ങിക്കഴിക്കരുത് എന്നാണ്. അപ്പോൾ അത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള രീതികളിലേക്ക് ഭക്ഷണ ഉണ്ടാക്കുന്ന രീതികൾ മാറി നമ്മുടെ വീടിൻ്റെ അടുക്കളകളും 5-സ്റ്റാർ ഹോട്ടലിൻ്റെ അടുക്കളകൾ പോലെ മാറിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ചും പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ മാറിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ശരിയായി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെയൊക്കെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ രീതിയിലല്ല ഇപ്പോൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് പലതിനോടും അലർജി തോന്നുക എന്ന് പറയുന്നത് ഇന്ന് ഒത്തിരി ആൾക്കാരിൽ കാണുന്ന ഒരു സവിശേഷതയായി മാറിയിട്ടുണ്ട്. ചിലർക്ക് തുമ്മലെങ്കിൽ മറ്റു ചിലർക്ക് ചുമയാണ്, അതിൻ്റെ ശ്വാസം മുട്ടുള്ളവരുണ്ട്. ദേഹത്തെ ചൊറിഞ്ഞു തടിക്കുന്ന അർട്ടിക്കറിയ പോലെയുള്ള കുറച്ചുകൂടെ മാരകമായിട്ടുള്ള ഈ അനാഫ്ലാറ്റിക് ഷോക്ക് പോലും ഉണ്ടാക്കുന്ന ഈവൻ ഡെത്ത് ഉടനെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുള്ള വിധത്തിലേക്ക് തന്നെ അലർജി രോഗങ്ങൾ പലതും മാറിയിട്ടുണ്ട്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് സോണി എന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്.
1: ആ ഡോക്ടർ ഷർമദ് ഖാൻ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
3: ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ആയുർവേദത്തിൽ ഞാൻ പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ച്, അതായത് തൈരും മീനും കൂടെ ചേർന്നുള്ള ഭക്ഷണം, ഇങ്ങനെ പല വിധത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ഒഴിവാക്കുക, കഴിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ സാറെ? നമ്മൾ ചില ഭക്ഷണങ്ങൾ ചില സമയത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്, അത്തരം ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞുതരാമോ?
2: ആ, പല വിധത്തിലാണ് ഈ വിരുദ്ധാഹാരത്തെ പറയുന്നത്. ചില സാധനങ്ങൾ, ഉദാഹരണത്തിന് തൈര് ദിവസവും കഴിക്കാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ തൈര് കഴിക്കും, ഞാനൊരു ഉദാഹരണം മാത്രം പറയുന്നതാണ്, പല കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഈ തൈര് ദിവസവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രത്യേകിച്ചും ചോറൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രുചിയെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ദിവസവും ഉൾപ്പെടുത്തുവാൻ സാധ്യതയുമുണ്ട്. എന്നാൽ ശരീരത്തെ ഏറ്റവും കൂടുതൽ വീക്കത്തെ, ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള, അത് കാരണം മറ്റു പല രോഗങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒന്നാണ് തൈര്. രാത്രിയിലും കഴിക്കാൻ പാടില്ല, കാരണം നമ്മുടെ സ്മൂത്ത് മസിൽസിനെയൊക്കെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അത് കാരണം തന്നെ ഈ തൊണ്ടവേദനയും ശ്വാസം മുട്ടുമൊക്കെ അന്ന് തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഈ തൈരും മോരും രണ്ടും രണ്ടാണ്. ഞാൻ തൈരിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് അത് പിന്നെ നമുക്കിപ്പം ഈ സാധാരണ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്ന ഉപ്പ് ചേർത്തിട്ടാണ്. യഥാർത്ഥത്തിൽ പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ ഈ പിന്നെ ചെറുപയറിൻ്റെ വെച്ചൂറ്റിയ വെന്ത വെള്ളമുണ്ടല്ലോ, അത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒരു പാനീയമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിലൊക്കെ ചേർത്തുമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളൊക്കെ വീണ്ടും കൂടുതൽ വിഷമത്തിലാക്കുകയും അത് വർദ്ധിച്ച രോഗകാരിയായി മാറുവാൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പിന്നെ മീനൊക്കെ കഴിക്കുമ്പോഴും തൈര് ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ്. ഈ നോൺ വെജും തൈരും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് തന്നെ ചില്ലി ചിക്കനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പക്ഷേ അത് വിരുദ്ധമായിട്ട് മാറുകയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് സംസ്കാരം അല്ലെങ്കിൽ ഒരു ഒരു ആഹാരം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലും വിരുദ്ധം സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയം അതുപോലെ ഇത് ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണ്, ഇപ്പോൾ വാതപിത്ത കഫമൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ, അതിൽ ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചും വിരുദ്ധമായിട്ട് മാറാറുണ്ട്. അപ്പോൾ രോഗകാരിയാകുന്നു എന്നുള്ളതാണ് വിരുദ്ധാഹാരം ഒഴിവാക്കുവാൻ പറയുന്നതിൻ്റെ കാരണം. അത് അവരുടെ നിലവിലുള്ള രോഗത്തെയോ നിലവിലുള്ള ആരോഗ്യാവസ്ഥയോ മോശമാക്കുന്ന രീതിയിലോ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഭക്ഷണ രീതികളെയാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻസിനെയാണ് ഈ വിരുദ്ധാഹാരം എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
3: ഓക്കെ ഓക്കെ സാർ, പ്രധാനപ്പെട്ട നമ്മളെ ദിനചര്യയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഈ ബിരുദാഹാരങ്ങൾ പ്രധാനപ്പെട്ടതിന്റെ ഒരു അഞ്ചെട്ട് ലിസ്റ്റ് പറഞ്ഞുതരാമോ സാർ?
2: ആ മീനും തൈരും, അതുപോലെ തന്നെ തൈരും അച്ചാറും സ്ഥിരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പലതരത്തിലുള്ള നോൺ വെജുകൾ ഒരുമിച്ച് കഴിക്കാറുണ്ട്. മീനും ബീഫും മട്ടനും ചിക്കനും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നതുണ്ട്. അതുപോലെ തേന് ചൂടാക്കിയിട്ട് ചില വണ്ണം കുറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തേന് ചൂടാക്കി കഴിക്കുന്നതുണ്ട്. തേനൊക്കെ അങ്ങനെ ചൂടാക്കി കഴിക്കാൻ പാടില്ല. ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല. ചൂടുള്ള ഒന്നിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതും വിരുദ്ധമാകുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഓൾറെഡി ഒരു ടോക്സിക് എഫക്ട് ബോഡിയിൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണേ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഇപ്പം നമ്മൾ ഉപയോഗിച്ച് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന ആ വിരുദ്ധാഹാരങ്ങൾ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ. ആയുർവേദ പ്രകാരം ദിനചര്യ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ എത്രത്തോളം പ്രധാനമാണ്?
2: ദിനചര്യ പാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹന പാചന പ്രക്രിയ മെറ്റബോളിസം അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനുള്ള ഒരു സംവിധാനമാണ് ദിനചര്യയിലുള്ള എന്തൊക്കെ പാലിക്കണമെന്ന് പറയുന്നത്. എപ്പോൾ എഴുന്നേക്കണം, പഠിക്കാനുള്ളവർ ഏത് സമയത്ത് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കേണ്ടത് എപ്പോൾ, പല്ല് തേച്ചതിന് ശേഷം മാത്രമാണ് കുളിക്കേണ്ടത്, കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല, കുളിക്കുന്നുണ്ടെങ്കിൽ അത് ചൂടുവെള്ളം വേണ്ട സാഹചര്യങ്ങൾ എന്താണ്, തണുത്ത വെള്ളത്തിലാണ് സ്ഥിരം കുളിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ദൈനംദിന മറ്റ് ഏണിങ്ങിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടുള്ള തൊഴിലുകൾ, പിന്നെ എപ്പോൾ ഉറങ്ങുന്നു, എന്ത് തൊഴിൽ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ദിനചര്യയിൽ ഉൾപ്പെടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് സാധാരണ ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആയുർവേദത്തിൽ ദിനചര്യ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഇന്ന രീതിയിലേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കവിൾ കൊള്ളുക, തൈലം വെച്ചിട്ട് കവിൾ കൊള്ളുക, പല്ലിനെയും മോണയെയും രക്ഷിക്കാൻ വേണ്ടി മൂക്കിൽ മരുന്നിറ്റിക്കുന്ന നസ്യം, അതായത് നേസൽ പാരാനേസൽ സൈനസ് ആ ഏരിയയിലൊക്കെ ഉള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ ഇപ്പോൾ എഴുതുന്ന കൺമഷി എന്നുള്ളത് മാറ്റിയിട്ട് അഞ്ജനം എന്ന് പറയുന്നു, അതുപോലെ കണ്ണിൽ തുള്ളി മരുന്നിറ്റിക്കുന്നതും, ഇതൊക്കെ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഭംഗിയായി ചെയ്താൽ, ദിനചര്യയായി ആ ദിനചര്യ കൊണ്ട് നമുക്ക് മെറ്റബോളിസം കറക്റ്റ് ചെയ്താൽ ഈ അതിസ്ഥൂലത, അതായത് വണ്ണം കൂടുക, തൈറോയിഡ് രോഗങ്ങൾ, അതുപോലെ നമുക്കുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ്, അത് സൈനസൈറ്റിസ് ആവട്ടെ, യുവലൈറ്റിസ് ആകട്ടെ, അതല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതെല്ലാം തന്നെ കുറയ്ക്കുവാനും കഴിക്കുന്ന ആഹാരം അത് ശരിയായ രീതിയിൽ ദഹിച്ച് ബോഡിയിൽ അത് അബ്സോർബ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് ആവശ്യമായ സമയം കഴിയുമ്പോൾ അത് പുറത്തേക്ക് ഇവാക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ബോഡി സജ്ജമാക്കുക എന്നുള്ളതാണ് ദിനചര്യ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
4: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഞാൻ സന്ധ്യ, മണ്ണഞ്ചേരി എന്നാണ് വിളിക്കുന്നത്.
1: ആ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: ചോദിച്ചോളൂ.
4: ഹലോ,
2: ചോദിച്ചോളൂ സന്ധ്യ.
4: സാറേ, എനിക്ക് എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. 5 വർഷത്തിന് മുമ്പേ എനിക്ക് ഭക്ഷണം കഴിച്ച് ഒരു വയറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായി. കുറച്ച് നാള് ഒരു 10 ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. തുടർന്ന് കുഴപ്പമില്ലാതിരിക്കുവായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഭക്ഷണം കഴിച്ചപ്പോ ചക്ക കഴിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായി. രാത്രി ആയപ്പോഴത്തേക്കും വയറുവേദനയൊക്കെയാണ് തുടങ്ങിയത്. ഇപ്പോഴും ഒരു 3-5 ദിവസമായി. ഇപ്പോഴും അത് നല്ല ആശ്വാസമാകുന്നില്ല. വയറിൽ എന്തോ ഇങ്ങനെ വീർത്തു നിൽക്കുന്ന പോലെയാണ് ഭക്ഷണം കഴിക്കുമ്പോ.
2: അപ്പൊ ഗ്യാസ് കുറയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് അല്ലേ? ശരി, ഈ ഗ്യാസ് ഉണ്ടാകുന്നത് ഏതൊക്കെ കണ്ടീഷനിൽ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൈറോയിഡ് ഉള്ള ഒരാളിൽ തൈറോയിഡ് രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് ഗ്യാസ് ഉണ്ടാകാം. തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ തൈറോനോം പോലെയുള്ളത് ഗ്യാസിനെ ഉണ്ടാക്കുന്നതാണ്. സ്ഥിരമായിട്ട് എരിവും പുളിയും അച്ചാറും ചൂടും ചായയും പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്ന ഒരാളിന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാം. അത് അസിഡിറ്റി കൂടിയിട്ടാകാം. അസിഡിറ്റി കുറേ നാൾ ചികിത്സിക്കാതിരിക്കുന്നത് കൊണ്ടും ശരീരത്തിനുള്ളിൽ നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന പിന്നെ ആസിഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ കൊണ്ടും വേണമെങ്കിൽ അൾസർ ഉണ്ടാകാം. പിന്നെ നമുക്ക് ഫാറ്റി ലിവർ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംവിധാനം, ഒരു പക്ഷേ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാകാം ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ചില മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ടും ഫാറ്റി ലിവർ ഉണ്ടാകാം. പിന്നെ നമ്മുടെ ശീലങ്ങൾ, കോള കോഫി തുടങ്ങിയ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്. ശരിയായ മലശോധന കിട്ടാത്തവരുണ്ട്. പൈൽസ് പോലെയുള്ള രോഗങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല, വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങളിലും ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും അതുപോലെ ഈ മറ്റ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ കഴിക്കുന്ന സമയം, രാവിലെ വെറും വയറ്റിൽ എന്ത് കഴിക്കുന്നു? ഉദാഹരണത്തിന് ഒരു ആപ്പിൾ, ഇപ്പോൾ ഉള്ള രീതികൾക്കൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആൾക്കാർ മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാവിലെ ആപ്പിൾ മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ട്. അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഉഴുന്ന് ഏറ്റവും കൂടുതൽ ചേർന്നിട്ടുള്ള ആഹാരവും എണ്ണ ചേർന്നിട്ടുള്ള ആഹാരവും, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടുകാർ പണ്ട് ഉപയോഗിച്ച് ശീലിച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായി മാറിയിട്ടുണ്ട്. ദോശയും അതുപോലെ മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനെയൊക്കെ, അതൊക്കെ സ്ഥിരം കഴിക്കുന്നതും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് കഴിക്കുന്നവർക്കറിയാം, പിന്നെ എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഇത് ദഹിക്കുന്നത് തന്നെ. ഫൈബർ കണ്ടൻറ്റ് കുറവുള്ള ആഹാരം, മൈദ കൊണ്ടുള്ള ആഹാരം, അതുപോലെ പറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത്, ചായയുടെ ഈ ചില ആൾക്കാർ പറയുന്ന 2 പ്രാവശ്യമാണ് ചായ കുടിക്കുന്നത്, പക്ഷേ അതൊക്കെ വെറും വയറ്റിലാണ്. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശന്നാലായി എന്നേ പറയാൻ പറ്റൂ. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഗ്യാസും ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വെറും വയറ്റിലെ ചായ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ഞാനീ പറഞ്ഞത് ഉണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ നമുക്കിതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി കൂടി സാധിക്കുകയുള്ളൂ. ഇതിലേതാണ് എന്നറിയണമെങ്കിൽ അതൊരു ഡോക്ടറുടെയും ലാബിൻ്റെയും സഹായത്തോടെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. വേണ്ടി വന്നാൽ ഒരു അൾട്രാസൗണ്ട് അബ്ഡമൻ കൂടി പരിശോധിച്ച് നോക്കാവുന്നതാണ്.
1: നന്ദി. ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കുമല്ലോ സർ, വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ശരീരപ്രകൃതി മാറുന്നത് കൊണ്ട് തന്നെ ചില രോഗങ്ങൾ ചിലർക്ക് വരാനുള്ള സാധ്യത കൂടുതലും, ചിലർക്ക് ജീവിതശൈലി ചിലപ്പം കുറച്ച് വ്യത്യസ്തമാണെങ്കിൽ പോലും അത്തരം രോഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറവുമായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ശരീരപ്രകൃതി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതശൈലി ക്രമീകരിക്കാൻ പറ്റുന്നത്?
2: ആയുർവേദം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ വേഗം ചോദിക്കാവുന്ന, പലരും ചോദിക്കുന്നൊരു ചോദ്യമാണത്. ഈ വാദം, പിത്തം, കഫം എന്ന മൂന്നായിട്ട് ശരീരത്തെ പ്രകൃതിയുടെ, ശരീരത്തിൻ്റെ പ്രകൃതിയെ തിരിച്ചിരിക്കുന്നത് പോലെ മനസ്സിനെയും തിരിച്ചിട്ടുണ്ട്. സത്വം, രജം, തമസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തെ കഫം, അത് കഴിഞ്ഞ് 2ാമത്തെ ഘട്ടം പിത്തം, 3ാമത്തെ ദഹനം നടക്കുന്ന 3ാമത്തത് വാദം എന്നും, നമ്മുടെ ഒരു ദിവസത്തെ തന്നെ മൂന്നായിട്ട് തിരിച്ച് വാദം, പിത്തം, ഈ പറഞ്ഞ ആദ്യം കഫം പിന്നെ പിത്തം പിന്നെ വാദം എന്നുള്ള രീതിയിലും, രാത്രിയിലെയും ഉറക്കത്തെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാറ്റിനെയും ഇങ്ങനെ തിരിച്ചാണ് നമ്മൾ ഈ പ്രകൃതിയെ നിശ്ചയിക്കുന്നത്. ഇവയിൽ ഓരോന്നിലും നമുക്ക് ഉദാഹരണത്തിന് കുട്ടികളായിരിക്കുമ്പോൾ കഫസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് കഫരോഗങ്ങളെ ചികിത്സിച്ച് മാറ്റുവാൻ കുറച്ച് എളുപ്പവുമാണ്. കുറച്ചുകൂടെ ഒരു യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർക്ക് പിത്ത സംബന്ധമായ രോഗങ്ങളായിരിക്കും കൂടുതൽ. അവർക്ക് എന്ന് വെച്ചാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ അവരുടെ ലോക്കോമോട്ടറി സിസ്റ്റം, ചലനങ്ങളെ ബാധിക്കുന്ന, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഇഷ്യൂസാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ ഏത് പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്, അത് ഏത് കാലത്താണ് വരുന്നതെന്നുള്ളതിനെ ആശ്രയിച്ച് ചികിത്സയിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും, നമ്മുടെ ജീവിത രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഉദാഹരണത്തിന്, യൗവന പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ച്, ഒരു അഡൾട്ടായിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ച് അവർ ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ അവർക്ക് ഈ മെറ്റബോളിസം കാരണമുണ്ടാകാവുന്ന അമിതവണ്ണം, തൈറോയിഡ്, ഡയബറ്റീസ്, മറ്റേ പ്രഷറ്, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളെ തടുക്കുവാൻ ഒരു ഭക്ഷണ രീതി കൊണ്ടും ശീലങ്ങൾ കൊണ്ടും സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിയെ ആചാര്യന്മാർ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
5: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സംസാരിച്ചോളൂ.
5: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം. നമസ്കാരം
5: സാറെ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ. അപ്പൊ അവന് ഓൾറെഡി പിന്നെ അലർജി ഉള്ള ഒരു ആളാണ്. അപ്പൊ തുമ്മല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ ഒരു 2 വർഷത്തോളമായിട്ട് അവന് 32 വയസ്സുണ്ട്. ഇപ്പൊ വയറിന്റെ നമ്മുടെ ഇടത്ത് സൈഡില് താഴെയായിട്ടൊരു ചെറിയ, അത് എപ്പോഴൊന്നും ഇല്ല, ഒരു പെരുപ്പ് പോലെ ഇങ്ങനെ ആയി, പെട്ടെന്നൊരു ക്ഷീണം വരുന്നു. അങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കയ്യിലെ വെള്ളമൊക്കെ ഒരു റെഡ് കളർ, പെട്ടെന്ന് കൂടുതൽ ഈ യാത്ര ചെയ്യുമ്പോഴാണ്, ബസ്സിലൊക്കെ കയറുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്താന്ന് ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പൊ പിന്നെ എപ്പോഴൊന്നും ഇല്ല ഡോക്ടർ, ആഹാരം കഴിക്കുന്നതിനും കുഴപ്പമില്ല, പിന്നെ അല്ലാതെയുള്ള ഒരു പ്രശ്നങ്ങളും. എന്താ വരാൻ
2: നോക്കാം. ഈ അലർജിയെ സംബന്ധിച്ച് രണ്ട് വിധത്തിലാണ് ആൾക്കാർ അലർജിയെ കാണുന്നത്. ഒന്ന്, ആദ്യം അലർജി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനൊക്കെ തന്നെ മരുന്ന് ചെയ്ത് കുറേ നാളിങ്ങനെ കൃത്യമായി മരുന്ന് കഴിച്ച് പിന്നെ ഈ രോഗിയും തീരുമാനിക്കും മരുന്നില്ലാതെ ഞാനെങ്ങനെ അങ്ങ് മുന്നോട്ട് പൊയ്ക്കോളാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പിന്നീട് മനസ്സിലാക്കിയിട്ട് മരുന്ന് ഒഴിവാക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ രണ്ടും പ്രശ്നമുള്ളതാണ്. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ആദ്യം തുടങ്ങുന്ന തുടർച്ചയായ തുമ്മൽ, ജലദോഷം, കണ്ണ് ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ചിലപ്പോൾ ചുമ, അങ്ങനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മാത്രം ബാധിക്കുന്നത് എത്താറ്

0: ശരീരത്തിലുള്ള എല്ലാ ഇറിറ്റേഷൻസും വരുമ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മരുന്നിനെ മാത്രമാണ് പലരും ആശ്രയിക്കുക, അല്ലെങ്കിൽ എല്ലാ മാസവും കുട്ടികളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങി കൊടുത്ത് ഒരു പക്ഷേ സ്റ്റിറോയിഡ്സ് ഉൾപ്പെടെ സ്ഥിരമായി കുറേയേറെ നാൾ കൊടുക്കുന്ന ആൾക്കാർ ഇന്ന് കൂടി വരികയാണ്. കാരണം ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികൾ തുമ്മാതിരിക്കണം, ചുമയ്ക്കാതിരിക്കണം, ശ്വാസം മുട്ടാതിരിക്കണം, ഇങ്ങനെ ഭയങ്കര നിർബന്ധമുള്ള ആൾക്കാരാണ്. എന്നാൽ കൊടുക്കുന്ന മരുന്നുകൾ അതിനേക്കാൾ വീര്യമുള്ളതാകുമ്പോൾ അത് അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യാവസ്ഥയെ കുറച്ചുകൂടെ മോശത്തിലാക്കുകയും ചെയ്യും. പിന്നീട് ഈ മരുന്നുകൾ കഴിച്ചാലും പ്രയോജനമില്ലാത്ത രീതിയിലേക്കും കാര്യങ്ങൾ പോകാറുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ആധുനിക ചികിത്സയിൽ തന്നെ പറയുന്ന, എല്ലാ ശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഒക്കെ ഉൾപ്പെടെ അങ്ങനെയാണ് പറയുന്നത്, ഈ അലർജി രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്ന മൂന്ന് വിധത്തിലാണ്. ഒന്ന്, കാരണങ്ങളെ ഒഴിവാക്കുക. രണ്ട്, ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ. ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ എന്ന് പറയുമ്പോൾ പുരാതന ഈ രോഗം കൊണ്ട് തന്നെ ഒരാളുടെ മൂക്ക് വളഞ്ഞുവെങ്കിൽ, ചെവിക്കകത്തൊരു ഓട്ട വീണുവെങ്കിൽ, പിന്നെ മീൻസ് നമ്മുടെ CSYM ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊക്കെ പറയും, ചെവിക്കകത്തുനിന്ന് പഴുപ്പൊക്കെ വരുന്ന അവസ്ഥ, അതുപോലെ സൈനസൈറ്റിസ് വരികയാണെങ്കിൽ, ടോൺസിലൈറ്റിസ് വരികയാണെങ്കിൽ, ചിലപ്പോൾ ഒരു സർജിക്കൽ കറക്ഷൻ കൂടി വേണ്ടി വരും. അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിന് ട്രീറ്റ്മെൻറ്റ് വിത്ത് മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വിത്ത് സർജറി എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വരും. മൂന്നാമത്തത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അതായത് ഇമ്മ്യൂണോതെറാപ്പി. ഇങ്ങനെ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാരണങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ മരുന്ന് കഴിച്ചാൽ പ്രയോജനമുള്ളൂ, സർജറി ചെയ്താൽ പ്രയോജനമുള്ളൂ, മൂന്നാമത്തെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ രോഗകാരണങ്ങളെ ഒഴിവാക്കാതെ മറ്റൊരു ചികിത്സ കൊണ്ടും നമുക്ക് പ്രയോജനം വരില്ല എന്നാണ്. രോഗകാരണങ്ങൾ പറയുമ്പോൾ ഇൻട്രൻസീവ് ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റെൻസീവ് ഫാക്ടേഴ്സ് എന്നും പറയും. ആഭ്യന്തര കാരണങ്ങൾ, രോഗകാരണങ്ങൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടും ഉണ്ടാകാം, പുറമേയുള്ള കാരണങ്ങളെ കൊണ്ടും ഉണ്ടാകാം. കഴിക്കുന്ന വസ്തുക്കളിൽ പലപ്പോഴും നല്ല പുളിയുള്ള പഴങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും നമ്മുടെ, ഇപ്പോൾ അത് മധുരമായിരിക്കുമ്പോൾ ചിലപ്പോൾ പകലുള്ള സമയത്തൊക്കെ കഴിച്ചാൽ വലിയ പ്രശ്നം വരില്ല, പക്ഷേ രാത്രിയിൽ കഴിക്കുന്ന ഗ്രേപ്സ് ആകട്ടെ, ഓറഞ്ച്, മൊസംബി, നാരങ്ങ, പൈനാപ്പിൾ, പ്രത്യേകിച്ചും അവക്കാഡോ, ഈ സാധനങ്ങളൊക്കെ അലർജി ഉണ്ടാക്കുന്നവയായിരിക്കാം. ഈ ഞാനിനി പറയാൻ പോകുന്ന കുറേ അലർജിയുടെ കാരണങ്ങൾ പറയാം, പക്ഷേ അതൊന്നും തന്നെ എല്ലാവരിലും എല്ലാ കാലത്തും അലർജിക്ക് കാരണമാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ പലരും അലർജിക്ക് കാരണമായി പറഞ്ഞിട്ടുള്ള കാരണങ്ങളെ ഒരുമിച്ച് ചേർത്തൊരു ലിസ്റ്റ് ഔട്ടാക്കിയായിരിക്കും നിങ്ങൾക്ക് ഡോക്ടർ തരുന്നത്. ഇതിൽ ഏതിനോടാണ് അലർജി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ കാഷ്നട്ട് കഴിക്കുന്ന ഒരാൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ കാഷ്നട്ട് കഴിച്ചാൽ പോലും അലർജി ഉള്ള ഒരാളിനെ പീറ്റെന്ന് നല്ല ഈ അലർജി കാരണം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വരാം. ഇരുമ്പിലൊന്ന് കൈ പിടിച്ചാൽ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ കഴിക്കുന്ന സ്ഥാനത്തിൽ തന്നെ അയലയോ ചൂരയോ കൊഞ്ചോ ഞണ്ടോ ചിപ്പിയോ കണവയോ കഴിച്ചാലോ, അതുപോലെ ബീഫ്, മട്ടൺ എന്നിവ കഴിച്ചാലോ, പോർക്ക് കഴിച്ചാലോ, ടർക്കി കോഴി കഴിച്ചാലോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, എസ്പെഷ്യലി തൈര്, തൈര് കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അച്ചാർ, മുട്ട, മുട്ട ചേർന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, ഇത്രയും സാധനങ്ങളോട് അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഗ്ലൂട്ടൻ അലർജി കൂടെ ഉള്ള ആൾക്കാരിന് ഗോതമ്പും ബാർലിയും കഴിക്കാൻ പാടില്ല. മറ്റ് പുറമേയുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ താരണം, അത് ചൊറിഞ്ഞ് നമ്മൾ താഴേക്കിടും, ബെഡിലൊക്കെ കാണും, അത് വേണേൽ ഇൻഹെയിൽ ചെയ്യും. അതുപോലെ ഡെബ്രിസ്, വീടിനകത്ത് വല്ല പാറ്റയോ അതുപോലുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ മാറാല, ചെലന്തി വല ഇതൊക്കെ, അല്ലെങ്കിൽ വീടിനകത്ത് ഈർപ്പം ഉണ്ടായിരിക്കുകയും ആ ഈർപ്പത്തിൽ ഫംഗസ് വളരുകയും ഫംഗസിൻ്റെ സ്പോറ് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുക. അതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്ത് ഷെൽഫിനകത്ത് വെക്കും, ഒരു 4-5 ദിവസം കഴിഞ്ഞെടുക്കും, കഴിഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഫംഗസ് പിടിക്കുകയും അതിൽ സ്പോർ ഉണ്ടാകുകയും അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യും. ഒരു കല്യാണത്തിന് പോകുന്ന ആൾ അലർജിയുള്ള ആളാകട്ടെ, അവർ നല്ല ഈ ഷെൽഫിനകത്തിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് സ്പ്രേയൊക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ട് ഈ പിന്നെ വെയിലത്ത് ഇറങ്ങി വെയിലത്ത് പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ചില്ലി ചിക്കനൊക്കെ കഴിക്കുന്നു, തൈര് കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഇതെല്ലാത്തിലും തന്നെ അലർജി ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഒരുമിച്ചാകുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് അന്ന് തന്നെ അലർജി വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാണ് അലർജി ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ. ഇതിൽ രണ്ടാമത്തെ ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സയും സർജറിയും ഒക്കെ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് മൂന്ന് ഘട്ടങ്ങളും കഴിഞ്ഞാൽ മാത്രമേ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ ചികിത്സ പൂർണ്ണമാകുകയുള്ളൂ, അപ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ടോ ഏതെങ്കിലും പിന്നെ തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ട് താൽക്കാലികമായി, ഇപ്പോൾ തുമ്മുമ്പോൾ ഉടനെ തന്നെ എടുത്ത് കഴിക്കാൻ ബാഗിൽ മരുന്നിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന അലർജിക്കൊന്നും അങ്ങനെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, പക്ഷേ ദേഹം ചൊറിഞ്ഞു തടിക്കുന്ന അത്തിക്കേറിയ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. ആ അത്തിക്കേറിയ എന്ന് പറയുന്നത് ദേഹം ചൊറിഞ്ഞു തടിക്കുന്നതിനൊപ്പം നമ്മുടെ ശ്വാസനാളവും കൂടി തടിച്ചിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും. അനാഫിലാറ്റിക് ഷോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ അടിയന്തിരമായി അവർ ആശുപത്രിയിൽ കിടത്തി ചികിത്സയുള്ള ആശുപത്രി അഡ്മിറ്റ് ആകേണ്ടതാണ്. അല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പോരാ. എന്നാലും കയ്യിലൊരു മരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആൻറ്റി ഹിസ്റ്റമിനായിട്ടുള്ള മരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്നേരം ഉപയോഗിക്കാം. അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി കയ്യിൽ വെച്ചിരുന്നാൽ മതിയാകും. ആവശ്യമുണ്ടെങ്കിൽ, അത്യാവശ്യമുണ്ടെങ്കിൽ അന്നേരം തന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി. അല്ലാതെ തുമ്മാൻ തുടങ്ങുമ്പോൾ മരുന്ന് കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ നാളൊരു കാലത്ത് ഈ മറ്റ് ബുദ്ധിമുട്ടുകൾ, മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഇവർക്ക് പ്രയാസമായി മാറാനും മരുന്ന് ഒഴിവാക്കാനും അതൊരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളോ ഭക്ഷണത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇരുമ്പിൽ പിടിക്കുമ്പോൾ അലർജി ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും എക്സ്റ്റേണൽ കാരണങ്ങളോ ആണ് ഇത്. വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ വളർത്തുന്ന ആൾക്കാർക്കും ഇതൊക്കെ സ്ഥിരമായിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഇൻഹേൽ ചെയ്തിട്ട് അതിൻ്റെ ഡെബ്രിസും ഫൈബേഴ്സും ഒക്കെ. അതുപോലെ തന്നെ കമ്പിളി ഉപയോഗിച്ച് കിടക്കുന്നവർ, മഫ്ലർ സ്ഥിരം ഇതിന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തലയൊക്കെ മൂടിക്കെട്ടി വെച്ചിരുന്നാൽ അലർജി ഒഴിവാക്കാം, ചൂട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എ സിയുടെ വിൻഡിന് അടുത്തേക്ക് ചെന്ന് കിടക്കുന്ന ആൾക്കാർക്ക്, എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ മോയ്സ്ചർ കാരണം ഫംഗസ് വളരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്പോറുകൾ ഉണ്ടാകും അന്തരീക്ഷത്തിൽ. അതുപോലെ നല്ല വേനൽ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ പൊടിപടലങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ അത് ഇൻഹെയിൽ ചെയ്തിട്ടും വരാറുണ്ട്. ഇതിലേതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് തന്നെ ഒഴിവാക്കണം. ഒരു ഡോക്ടറുടെ സഹായം നിങ്ങളുടെ മകന് ആവശ്യമാണ്.
1: ഡോക്ടർ, ഇപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിന് ശരീരത്തിലെ ദോഷങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും പിത്തം വർദ്ധിച്ചിരിക്കുന്ന ആൾക്കാരിലും അത്തരം സാഹചര്യങ്ങളിലുമാണ് അലർജി കൂടുതലായിട്ട് കാണുന്നത്, ഈ അർട്ടിക്കേറിയ ഉൾപ്പെടെ. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണ ദഹന പചന പ്രക്രിയയുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാരണങ്ങളെ ഒഴിവാക്കുവാൻ ഇത്രയും ഒരു വിശദമായ രീതിയിൽ ഞാനത് പറഞ്ഞതും. ഇത് ആയുർവേദത്തിൽ മാത്രം പറയുന്നില്ല, മോഡേണായിട്ടായാലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എൻ്റെ പേര് അൻസാർ, കൊല്ലം വരുന്ന പുള്ളി.
1: ആ, സംസാരിച്ചോളൂ.
2: ഗുഡ് മോർണിംഗ് ഡോക്ടർ.
0: ഗുഡ് മോർണിംഗ്.
2: ഇനി ഡോക്ടറെ, ഈ എന്റെ തൊണ്ടയ്ക്കൊക്കെ വലിയ ചോർച്ചില്ല, എന്നിട്ട് നാവൊക്കെ വറ്റി വരണ്ട മുണങ്ങുവാ. പിന്നെ അത് മാത്രമല്ല, കാലിലൊക്കെ ഒരുപാട് മരുന്ന് ചെയ്ത് അത് എന്നിട്ട് മാറുന്നില്ല. കാലിലൊക്കെ ഭയങ്കരമായ ചോർച്ചിലൊക്കെയാണ്.
0: ഇതില് രണ്ട് മൂന്ന് കാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഒന്ന്, ഡയബറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ട് കൊളസ്ട്രോളോ മറ്റോ ഉണ്ടോ. ഈ അലർജി സംബന്ധമായിട്ടാണെങ്കിൽ ബ്ലഡിൽ AEC IgE എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്, IgE എന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഇതുണ്ടോ എന്നും കൂടെ പരിശോധിക്കണം. പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിയാം. ഒബസിറ്റി, വണ്ണം കൂടുതലുണ്ടെങ്കിലും ലോങ് സ്റ്റാൻഡിങ് ഒരുപാട് നേരം നിന്നുള്ള ജോലിയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ സാധാരണ കാരണങ്ങൾ. ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വരും. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ വെരിക്കോസ് വെയിനിലെ വെരിക്കോസിൻ വെയിൻ, നമ്മുടെ ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്ന് പറഞ്ഞൊരു വെയിനാണ് അതിൻ്റെ പ്രധാനമായിട്ടും ഇതിൽ നമ്മുടെ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്നത്. അതിൻ്റെ പോക്കറ്റ് വാൾസ് ഡാമേജ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഡിയോക്സിൻ്റെ ബ്ലഡ് ആയിരിക്കും അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നതിൽ കൂടുതലും, അത് ചൊറിയും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കിടന്ന് ഹൃദയത്തിൻ്റെ ലെവലിൽ കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കുറേ സമാധാനം വരും. ഒരു മരുന്നും കൂടെ അതിന് ആവശ്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. പൊരട്ടിയാൽ മാത്രം പൊരട്ടിയിട്ട് ഇത്രയും വ്യത്യാസമുള്ളൂ എന്നുള്ളത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുപോലെ ഈ ബ്ലഡ് പരിശോധിക്കും. ഞാൻ നേരത്തെ കുറച്ച് അലർജിയുടെ കാരണങ്ങൾ പറഞ്ഞു. ഇതിലെല്ലാം തന്നെ ഈ IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് കൂടുതലുള്ള ഒരാളിൽ ഈ പറഞ്ഞ ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അലർജിയെ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത്, അപ്പോൾ ഇതിലേതെങ്കിലും കഴിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അലർജി എന്നും നോക്കണം കേട്ടോ. കാരണം ഇത് കഴിക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ആൻറ്റിജൻ വരുന്നുണ്ട്, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുകയും ബ്ലഡിൽ കുറേ ഹിസ്റ്റമിൻസ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ സാധനം എത്ര നേരം ബ്ലഡിൽ കാണുമോ അത്രയും സമയം ഇത് നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഇറിറ്റേഷൻസ്, അലർജി പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൽ പ്രധാന ലക്ഷണം അലർജി.
2: ഒത്തിരി മരുന്ന് ചെയ്തതാണ്, മരുന്ന് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നിൽക്കും, വീണ്ടും ഇത് വരും.
0: മനസ്സിലായി. അതിന് തുടർച്ചയായ ചികിത്സ ആവശ്യമാണ് എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടറുടെ സഹായം ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ അനിവാര്യമാണ്.
1: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പം നമ്മൾ അലർജിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പൊടി പടലങ്ങൾ, പൂമ്പൊടി എന്നിവ കാരണം അലർജി ഉണ്ടാകുന്നു, തുമ്മലുണ്ടാകുന്നു. പക്ഷെ അത് ഒരു ഘട്ടത്തിന് ശേഷം അത് ശ്വാസം മുട്ടലായി പരിണമിക്കുന്നു. അപ്പം അതങ്ങനെ മാറാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക?
0: ഏത് അലർജിയും, പ്രത്യേകിച്ചും അലർജി റൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്നത്, ശ്വാസം മുട്ടായിട്ട് മാറൂല. പക്ഷേ അത് കുറേ നാൾ തുടർച്ചയായിട്ട് ചികിത്സിക്കാതിരിക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് കൂടുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കും. അപ്പോഴാണ് ശ്വാസം മുട്ടും കൂടെ വരുന്നത്. അതായത് ഏത് അലർജിക് റൈനൈറ്റിസ് വേണമെങ്കിലും ഒരു ആസ്മാറ്റിക് കണ്ടീഷനാകാം, അല്ലെങ്കിൽ അലർജി ആസ്മയായിട്ട് മാറാവുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇറിറ്റേഷൻസും, ഞാൻ നേരത്തെ പറഞ്ഞാൽ സൈനസൈറ്റിസ് ഉണ്ടാക്കുന്ന പാരാനേസൽ സൈനസുകൾ, ഈ പാരാനേസൽ സൈനസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. അത് അത് ക്രോണിക് സൈനസൈറ്റിസ് ആകാം, നമ്മുടെ മാക്സിലറി ബോൺസൊക്കെ ഇറോഷൻ വരാം, അതൊക്കെ വലിയ സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ മെനിഞ്ചൈറ്റിസ്, ഈവൻ മെനിഞ്ചൈറ്റിസ് പോലും അത് കാരണം ഉണ്ടാകാം. ഇപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡറി ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പോലും ആൾക്കാർക്ക് ഒരു അതിശയം വരാം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അലർജിക് റൈനൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ് സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആണ്. അതിൻ്റെ വീണ്ടും സെക്കൻഡറി കോംപ്ലിക്കേഷൻസിൽ ഈ മെനിഞ്ചൈറ്റിസ് പോലും വരാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഡോക്ടറെ, ഞാൻ ചിറയങ്കീഴിൽ നിന്ന് മനാഫാണ് വിളിക്കുന്നത്. എല്ല് കൈമാനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാര്യം എന്റെ ഇടത് കാലിന്റെ മുട്ടിന് അല്പ നീര് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ ആദ്യം ഓർത്തോടെ ഡോക്ടറെ കാണിച്ചു, അദ്ദേഹം അതിനുള്ള മരുന്ന് തന്നു. കുറഞ്ഞതിന് ശേഷം പിന്നെ അത് ഫലപ്രദമാകാത്തത് കൊണ്ട് കൂടുതൽ നടക്കരുത് എന്നൊക്കെ ഉള്ള അഭിപ്രായം പുള്ളി പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പൊ ആയുർവേദ ചികിത്സയിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ ചില വിഭാഗം ആളുകൾ ആയുർവേദക്കാർ തന്നെ പറയുന്നു എല്ലിന് തേയ്മാനം വരുന്നതല്ല, അല്ലാതെ സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയാണ് സാറിനോട് ചോദിക്കുന്നു.
0: ഇതില് അസ്ഥിയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാം. വീക്കം മാത്രം ഉണ്ടാകാം. വീക്കം വന്നിട്ട് അവിടെയുള്ള കാർട്ടിലേജുകൾക്കും മറ്റും നമുക്ക് എത്രയാണോ അതിൽ ശരിയായിട്ട് വേണ്ടത് പ്രവർത്തിക്കാൻ, ആ രീതിയിൽ പ്രവർത്തിക്കാതെ വരാം. ജെർക്കി മൂവ്മെൻറ്റ് വരാം, തമ്മിൽ ഒരയുന്നൊരവസ്ഥ വരാം, അപ്പോൾ ഉണ്ടാകുന്ന ഡാമേജസ് വരാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരം തന്നെ വിചാരിക്കുന്നു ഈ ജോയിൻ്റ് എൻ്റേതല്ല, അതുകൊണ്ട് അതിനെതിരെ ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് ആ ജോയിൻറ്റുകളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കും നമ്മുടെ ബോഡി, ചിലപ്പോൾ നമ്മുടെ രോഗിയുടെ ബോഡിയുടെ പ്രതിരോധ ശേഷി പ്രവർത്തിക്കാറുണ്ട്. അതിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്നാണ് പറയുന്നത്. കുറേ നാൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ യൂറിക് ആസിഡ് ഏതെങ്കിലും ജോയിൻറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, അത് വേണമെങ്കിൽ പിന്നീട് ഗൗട്ടി ആർത്രൈറ്റിസ് ആയിട്ട് മാറാം. ഇതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, റൊമാറ്റിക് ആർത്രൈറ്റിസ്, ഇങ്ങനെ പല സാധനങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും റൊമാറ്റിക് ഫീവർ വന്നിട്ടുള്ള ആളിന് പിന്നീടുണ്ടാകുന്ന ജോയിൻറ്റ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പലതും വരാം. ഇതിൽ ചില സാധനങ്ങൾ, പിന്നെ ചില വാട്സാപ്പ് വൈദ്യവും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിലൊക്കെ ചിലരുടെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത്. ഇതിൽ എന്തായാലും ഒരു ചികിത്സ കൂടി ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് വിഭാഗത്തിൽ ഉള്ള ചികിത്സയായാലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു നിങ്ങൾ സർജനെ കണ്ടാൽ സർജറി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരിക. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ ചിലപ്പോൾ പഞ്ചകർമ്മ ചികിത്സ ചെയ്യാമെന്നായിരിക്കും പറയുക. മറ്റൊരു വാട്സാപ്പ് വൈദ്യനെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇതുപോലുള്ള മറ്റേതെങ്കിലും കാര്യങ്ങളായിരിക്കും പറയുക. അല്ലെങ്കിൽ ചിലർ പറയും ചില സിംഗിൾ ഡ്രഗ്സ് ഈ പിന്നെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒറ്റമൂലി പ്രയോഗങ്ങൾ മാത്രം ചെയ്താലും ഇത് മാറും, ഇതൊക്കെ നിങ്ങളെ പറ്റിക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും രോഗിക്ക് സുഖപ്രദമാകുന്ന രീതിയിൽ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ തന്നെ ലിഖിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ചെയ്യാം, സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ അംഗീകരിച്ചിട്ടുണ്ട്, അതെവിടെയൊക്കെ കിട്ടും, സൗജന്യമായി കിട്ടുന്ന ചികിത്സകൾ ഏതൊക്കെ, ആ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാർ ആരൊക്കെ, അല്ലാത്തവർ ആരൊക്കെ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട് നമുക്ക്. അതുകൊണ്ട് അത്തരത്തിൽ ആൾക്കാരുടെ പിന്നെ വായിൽ നിന്നുള്ള അഡ്വൈസുകൾ കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും തന്നെ പലപ്പോഴും പ്രയോജനം ചെയ്യണമെന്നില്ല.
1: സാർ, മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ ഇല്ലാത്ത ആൾക്കാരില്ലാന്ന് തന്നെ പറയാം. കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വരെ ഇത്തരം കാര്യങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം അത് മാനേജ് ചെയ്ത് നമുക്കൊരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു എന്താ നിറവോടെ ഒരു ജീവിക്കാൻ ഉള്ള ഒരു സാധ്യത എങ്ങനെയാണ് ആയുർവേദം അനുശാസിക്കുന്നത്?
0: ആയുർവേദത്തിൻ്റെ ഒരു വിഭാഗമായി പറയാവുന്ന യോഗയും മറ്റുമൊക്കെ മാനസികമായിട്ടുള്ള ആ ഒരു ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വളരെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ബോഡിക്കും മനസ്സിനും നമുക്ക് എത്രമാത്രം ഈ സ്ട്രെച്ച് ചെയ്ത് നമുക്ക്

0: പോകുന്ന ചികിത്സകളാണ്. ഇനി ഒന്ന്, ഈ ടെൻഷൻ എന്ന് പറയുന്നത് കുറയണമെങ്കിൽ ടെൻഷൻ്റെ കാരണങ്ങൾ കൃത്യമായി അവരവർ മനസ്സിലാക്കിയിരിക്കണം. അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി മനസ്സിലാക്കാം, അതൊരു ചികിത്സകൻ്റെ സഹായത്തോടുകൂടി വേണമെങ്കിലും മനസ്സിലാക്കാം. ഇതിൽ ഈ അവരവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും പലരും പറയുന്നത് എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അവരുടെ ടെൻഷൻ്റെ കാരണം അവർ മനസ്സിലാക്കുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ്. ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അത് പരിഹരിക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ. പരിഹരിക്കേണ്ടുന്നൊരു രീതി എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അത് ഒരു ഫോൾഡർ ഉണ്ടാക്കി, ഒരു ഫോൾഡർ എ എന്ന് പറഞ്ഞിട്ട് ഒരിടത്ത് വെക്കുക. രണ്ടാമത്തത്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ സ്പൗസിൻ്റെയും എൻ്റെ റിലേറ്റീവ്സിൻ്റെയും സഹായത്തോടുകൂടി പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഫോൾഡർ ബിയിൽ വെക്കുക. മൂന്നാമത്തിൽ, കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു വലിയ വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് അത് നടക്കും, ആ സമയത്തുള്ള കാര്യങ്ങൾ മൂന്നാമത്തെ ഫോൾഡർ നമ്പർ സി അവിടെ വെക്കുക. അപ്പോൾ എന്നിട്ട് ഇത് മൂന്നും കൂടെ മിക്സപ്പ് ചെയ്യരുത്. ഞാൻ മാത്രമേ ഉള്ളൂ പരിഹരിക്കണം എന്നുള്ളപ്പോൾ ഒന്നാമത്തെ ഫോൾഡർ എന്തൊക്കെയുണ്ടോ അത് പരിഹരിക്കാൻ ശ്രമിക്കുക, അത് മാത്രമേ എടുത്തിട്ട് ചെക്കഞ്ഞ് നോക്കാവൂ. രണ്ടാമത്തേൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ കൂടെ ഉള്ളപ്പോൾ മാത്രമേ നോക്കാം, അല്ലെ. ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്താൽ നമുക്കത് പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കാതെ വരികയും എന്താണ് പരിഹാരമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാതെ വരികയും അതുകൊണ്ട് പരിഹാരം കാണാതെ പോവുകയും ചെയ്യും. അപ്പോഴാണ് പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഞാനല്ലാതാകുകയും മരുന്നും കൂടെ സഹായത്തിന് വേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ആ മരുന്നുകൾ തന്നെ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും പിന്നീട് തളർത്തുന്നതായി ബോധ്യം വരുമ്പോഴാണ് ആ മരുന്നിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുകയും പിന്നെ ആ മരുന്ന് മാറ്റാൻ ചിലപ്പോൾ പറ്റാതെ വരികയും അതിനേക്കാൾ കൂടിയ മരുന്നിലേക്ക് പോകുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യം വരും.
1: ഓക്കെ, നമുക്ക് അടുത്ത് ആരാണ് വിളിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആരാണ്? അരുണയോ? ആ, വ്യക്തമല്ല കേട്ടോ സംസാരിക്കുന്നത്. സ്ഥലം കൂടെ പറയണേ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സംസാരിച്ചോളൂ, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ. ശ്രോതാവ് പറയുന്നത് വ്യക്തമല്ല സർ. നമുക്ക് ഇപ്പോൾ എല്ലാ ആൾക്കാരും ഫിറ്റ്നസ് കോൺഷ്യസ് ആണല്ലോ, എല്ലാ ആൾക്കാർക്കും അറിയാം വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ ചില ആൾക്കാർ വളരെയധികം ജിമ്മിൽ പോയും മറ്റുമൊക്കെ വർക്കൗട്ട് ചെയ്ത് എക്സ്ട്രീംലി എക്സോസ്റ്റഡ് ആകാറുണ്ട്. ചില ആൾക്കാർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. അപ്പം എവിടെയാണ് ഒരു ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്?
0: ആയുർവേദം വളരെ കൃത്യമായി പറഞ്ഞതാണ്, സർവകർമ്മേഷു മധ്യമം, മധ്യമമായതിനെ മാത്രം സ്വീകരിക്കണം. വ്യായാമം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് പറയുന്നുണ്ട് എപ്പോൾ നിർത്തണം. ഈ നെറ്റിയിൽ വിയർപ്പ് പൊടിയുമ്പോൾ മൂക്കിൻ്റെ തുമ്പത്ത് കണികൾ, വിയർപ്പ് കണങ്ങൾ ഉണ്ടാകുമ്പോൾ നിർത്തണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വ്യായാമം ചെയ്യുന്നു, ഇപ്പോൾ എ സിയിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ എയറോബിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വേഗത്തിൽ വിയർക്കുമായിരിക്കാം. എവിടെയാണോ നമ്മൾ വ്യായാമം ചെയ്യുന്നത്, അത് മാത്രമല്ല ഏത് തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളിന് ഏത് തരത്തിലുള്ള വ്യായാമമാണ് വേണ്ടത്. കയ്യും കാലും ശരിയായിട്ട് ഉപയോഗിക്കുന്നവരാണ് പിന്നെ ആ കയ്യും കാലും ഉപയോഗിച്ചുള്ള വ്യായാമം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യത ഉണ്ടായിക്കൊണ്ട് ചെയ്യുന്നതും ഒരു ട്രെയിനർ വെച്ച് ഒരു ദിവസം പോയി കൃത്യമായി ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നതിന് രണ്ടാണ്. ഒന്ന് ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു, മറ്റത് മസിലിനെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു നല്ല റൊട്ടീൻ ഒക്കെ ഒരു പക്ഷേ നിർദ്ദേശിക്കപ്പെടുന്നുണ്ടാകും, അതൊക്കെ നല്ലത് തന്നെ. എന്നാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും അഭികാമ്യമെന്നാണ് എൻ്റെ അഭിപ്രായം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: ആ,
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം.
2: ആ, ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടുകയില്ല, വേദനകൾ വന്നു കഴിഞ്ഞാല് എന്ന് പറയുന്ന അതിനകത്ത് എന്താണ് സാർ കാര്യം?
0: ഏത് രോഗത്തിനുള്ള ചികിത്സയിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, വേദന എന്ന് പറയുന്നത് പല പല കൺസെപ്റ്റുകളുണ്ട്. അതിലൊന്ന്, നമുക്ക് ഏത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള വേദന അതിൽ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അതോടൊപ്പം വരാവുന്ന ഒന്നാണ് മാനസികമായിട്ടുള്ള വേദന. മാനസികമായിട്ടുള്ള വേദന കൂടി ഈ ശാരീരിക വേദനയോടൊപ്പം ആഡ് ചെയ്യണോ വേണ്ടയോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാക്ടീസും ഒക്കെ ചെയ്യാൻ പറ്റുമോ, ഈ വേദന എങ്ങനെ നമ്മൾ ടോളറേറ്റ് ചെയ്യണമെന്നൊക്കെയുള്ളത് അവരവരെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന്,

0: ഡബിൾ വേദന വേണോ അതേ ശാരീരിക വേദന മാത്രം മതിയോ എന്നുള്ളത് അവരുടെ പ്രാക്ടീസ് പോലിരിക്കുമെന്ന് സാരം. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ആയുർവേദം ചെയ്താൽ വേദന വേഗം കുറയില്ല എന്ന് വിചാരിച്ചിട്ട് വേദനാ സംഹാരികൾ അമിതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു കേരളത്തിൽ. മറ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ അമിതമായി കൊടുക്കുന്ന ഒരു മരുന്നല്ല വേദനാ സംഹാരികൾ. കേരളത്തിൽ കിട്ടുന്നത് പോലെ അത്രയും അളവിൽ, അത്രയും ഡോസിൽ, അത്രയും ദിവസം കഴിക്കുവാൻ വേദനാ സംഹാരികൾ മറ്റൊരു രാജ്യത്തും കിട്ടില്ല. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാവുന്ന ഒരു മരുന്നാണ് വേദനാ സംഹാരി. എല്ലാ രോഗത്തിലും വേദന ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് വേദന എങ്ങനെയെങ്കിലും കുറച്ചാൽ രോഗം കുറഞ്ഞു എന്ന് മനസ്സിലാക്കണ്ട. രോഗം അതിൻ്റെ വഴിക്ക് പോകും, വേദന മാത്രമേ കുറയുകയുള്ളൂ. അങ്ങനെ കുറഞ്ഞാൽ പോരാത്ത ഒന്നാണ് വേദന. അതുകൊണ്ട് രോഗം കുറയട്ടെ, അതിനുള്ള മരുന്നുകൾ ചെയ്യും. വേദന നമ്മൾ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചും കൊണ്ടിരിക്കും. നിവൃത്തിയില്ലാത്തപ്പോൾ അതിന് ആയുർവേദം പറ്റിയില്ലെങ്കിൽ അലോപ്പതിയിൽ വേദനാ സംഹാരികളുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം, കർശന നിർദ്ദേശത്തിൽ മാത്രം, അത്യാവശ്യത്തിന് മാത്രം അതും ഉപയോഗിക്കാം. ഇവിടെയുള്ള അലോപ്പതി സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കരുതെന്നൊന്നും ഒരു ആയുർവേദക്കാരും പറയില്ല കേട്ടോ. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, രോഗം കുറഞ്ഞിട്ടില്ല എന്നാണ്. പകരം നമ്മൾ രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ടുള്ള വേദനയെ മാത്രം കുറയ്ക്കാനേ മരുന്ന് കഴിച്ചുള്ളൂ. അത് കാരണം രോഗം കുറഞ്ഞോ ഇല്ലയെന്ന് നമ്മൾ നോക്കിയത് പോലുമില്ല. വേദന കുറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആ ജോയിന്റ് ഉപയോഗിച്ച് നമ്മൾ പല ജോലികൾ ചെയ്യാൻ തുടങ്ങി. വേദനയുള്ള ജോയിന്റിന് നമ്മൾ എന്ത് ചെയ്യണം? അനക്കാതെ വെക്കണം. അതെ, വിശ്രമം കൊടുക്കണം. ആ വിശ്രമം കൊടുക്കാതെ മരുന്ന് കഴിച്ച് വേദന മാറ്റിയപ്പോൾ വേദന മാറി എന്ന് വിചാരിച്ച് നമ്മൾ അത് വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? രോഗം കൂടി, ഇൻഫ്ലമേഷൻ കൂടി, അവിടെയുള്ള മറ്റു കുഴപ്പങ്ങൾ കൂടി. അപ്പോൾ അതുകൊണ്ട് അതിൽ കൃത്യത വരുത്തണം. അതൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ആയിരിക്കും വേണം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇപ്പോൾ കർക്കിടകം വരുന്നുണ്ടല്ലോ സാർ, അപ്പോൾ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് കുറച്ച് ഡോക്ടേഴ്സ് അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ആയുർവേദക്കാർ തന്നെ. ചിലർ പറയുന്നു അങ്ങനെ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ചികിത്സയുടെ കാര്യമില്ല, ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതശൈലി വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഡോക്ടർ എന്താണ് പറയുന്നത്?
0: രണ്ടും പറയാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കർക്കിടകത്തിൽ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് കർക്കിടകം എന്ന് പറയുന്നത് കറക്റ്റ് മഴക്കാലമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, മഴക്കാലം മാറി കുറച്ചുകൂടെ കഴിഞ്ഞ് മറ്റേ ഇതിലേക്ക് പോകുന്നുണ്ട്. എന്നാലും എല്ലാ വർഷവും കർക്കിടക ചികിത്സ ചെയ്യുന്നവർക്ക് വേനൽക്കാലത്താണ് ഇപ്പോൾ കർക്കിടക ചികിത്സ ചെയ്യാൻ വിധിയുള്ളതെന്ന് തോന്നുന്നു. നല്ലൊരു മഴക്കാലമാണ് ഇപ്പോൾ ഈ, അത് കാരണം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമൊക്കെയാണ് ഇപ്പം ഉള്ളൊരു സീസൺ. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് മനുഷ്യൻ്റെ ആരോഗ്യം കുറയുകയും മനുഷ്യൻ രോഗങ്ങളെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഈ ഷഡ്പദങ്ങൾ ഉൾപ്പെടെ മറ്റ് ക്ഷുദ്രജീവികൾ ഉൾപ്പെടെ അതിനൊക്കെ തന്നെ അവരുടെ ബലം കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ നമ്മളെ ബാധിക്കുന്നു. പകർച്ചവ്യാധികളും അതോടൊപ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷി ബലം, ശരീരബലമൊക്കെ കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചികിത്സ, ഒരു റിജുവനേഷൻ ഒക്കെ നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല മഴക്കാലത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ സാധിക്കില്ല, ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ആരോഗ്യത്തെ ഉണ്ടാക്കാൻ വരും. ശരിക്കും പറഞ്ഞാൽ രോഗത്തിന് മാത്രമല്ലല്ലോ ചികിത്സ, ആരോഗ്യം ഉണ്ടാകുന്നതിനും നമുക്ക് ചില ഇടപെടലുകൾ വേണമല്ലോ. അത് രണ്ടും വിധിക്കുന്നൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ അടുത്ത മഴക്കാലത്ത് നമുക്ക് ആയുർവേദ ചികിത്സ ചെയ്ത് നമ്മുടെ ശരീരത്തെ നന്നാക്കണം, അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട്, ആരോഗ്യത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്നവർക്ക് ചികിത്സ എടുക്കുവാൻ പറ്റുന്നൊരു സമയമാണത്. അതിന് പല വിധത്തിൽ പറയുന്നു. പഞ്ചകർമ്മ ചികിത്സകൾ പറയുന്നുണ്ട്, അതുപോലെ പത്തിലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകൾ പറയുന്നുണ്ട്, കർക്കിടക കഞ്ഞി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. എങ്ങനെയും ഈ ആ സമയത്തുള്ള ഒത്തിരി ആഹാരങ്ങളൊക്കെ കഴിക്കുന്നൊരു ശീലം മാറ്റി കുറച്ചുകൂടെ ശരീര ബലം വർദ്ധിപ്പിക്കുവാനുള്ള ശീലങ്ങളും ഭക്ഷണ രീതികളും അതുപോലെ തന്നെ ചികിത്സകളും അനിവാര്യമാണ്.
1: അടുത്ത കോൾ. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം മാഡം, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിളിക്കുന്നത്. എന്റെ പേര് ലോകരാശൻ.
1: ഓക്കെ, സംസാരിച്ചോളു.
2: ഹലോ,
0: കേൾക്കാം. നമസ്കാരം
2: സാറേ. എനിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് അറ്റാക്ക് വന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് 2 വർഷം ആവുന്നു.
0: ഓക്കെ,
2: അപ്പൊ നമുക്ക് ആ ഒരു മെഡിസിൻ തന്നിരുന്നു ആദ്യം, അതാണ് ഇവിടെയാണ് കാണിച്ചിരുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, മെഡിസിൻ എല്ലാം ഉണ്ട്, ഒരു കാർട്ടിന്റെ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ. പിന്നെ

0: ഇതിനുള്ളതാണ്,
1: ബി
0: പിക്ക് ഉള്ളതാണ്. വൈക്കം വൈക്കെല്ലാം കൂടി സാറ് നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എന്തെങ്കിലും, ഞാൻ ആയുർവേദ വൈദ്യശാല നടത്തുന്ന ഒരാളാണ്, നമ്മുടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ ശാന്തിഗിരിയുടെയാണ്
1: നടത്തുന്നത്.
0: അപ്പൊ എന്തെങ്കിലും മെഡിസിൻ കഴിക്കാവോ, അത് ഇതിന്റെ സപ്പോർട്ടിംഗ് മെഡിസിൻ ആയിട്ടോ അതിന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു
1: സാറേ. ഇതിൽ ഇടയ്ക്കിടെ നടത്തുന്ന കൃത്യമായ പരിശോധനയിലൂടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരാളാണ്. കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ, അതെ, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ഒരാൾ കൃത്യമായി ഉപയോഗിക്കേണ്ടുന്ന മരുന്നുകളാണ് ഈ പറഞ്ഞതൊക്കെയും. ഇതെല്ലാം തന്നെ നോർമലായാൽ മാത്രമേ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് മാറ്റുവാൻ ആഗ്രഹമുണ്ട് എങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനെ കുറയ്ക്കുന്ന തരത്തിൽ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ, പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറിനുള്ള മരുന്ന്, ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറിനുള്ള മരുന്ന്, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകണം. ഇതിലേതെങ്കിലും പക്ക നോർമലാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് പകരം സംവിധാനം നോക്കാവുന്നതാണ്. അത് ഒരു ആയുർവേദ ഡോക്ടറുടെ സഹായം നിങ്ങൾക്ക് തേടാം. അതോടൊപ്പം തന്നെ കൃത്യമായ പരിശോധനയും നടത്തണം. ഇതൊന്നും വർദ്ധിക്കുന്നില്ല, നിങ്ങളുടെ മറ്റുള്ള പ്രയാസങ്ങളെ ഇത് കൂട്ടുന്നില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കാവൂ. അവിടെയും നിങ്ങൾ ഒരു ആയുർവേദ വൈദ്യശാല നടത്തുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ നടത്തുന്ന വൈദ്യശാലയിൽ ഒരുപക്ഷെ ഇതിനുള്ള മരുന്നുകളൊക്കെ കാണും. എന്നാലും നിങ്ങൾ ഡോക്ടറുടെ ഒരു അഡ്വൈസോടുകൂടി മാത്രമേ ആ മരുന്നുകൾ ഉപയോഗിക്കാവൂ. കൃത്യമായി ലാബിൽ ഇത് പരിശോധിക്കുകയും ചെയ്യണേ.
0: ഞാനിപ്പോ ഇതെല്ലാം നോർമലാണ്, എന്റെ നോർമലിന് വിട്ട് കുറവാണ്. ഇപ്പോ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ 95 വരുന്നുള്ളൂ.
1: ലിപിഡ് പ്രൊഫൈൽ തന്നെ നോക്കണം, ലിപിഡ് പ്രൊഫൈൽ തന്നെ നോക്കണം.
0: അതെ, അത് മാസത്തിൽ മാസം ചെക്ക് ചെയ്യുന്നുണ്ട്. ബി പി ആണെങ്കിലും 120-80 നോർമലാണ്.
1: ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇത്രമാത്രം നല്ല പക്ക നോർമൽ ആയിരിക്കുന്ന റിസൾട്ടുകളിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സഹായം കൂടി തേടിക്കൊണ്ട്, ഉപദേശം കൂടി തേടിക്കൊണ്ട്,
0: തടി കൂടി വരുന്നു, കുറച്ച് തടി കൂടി വരുന്നുണ്ട്, നൈസായിട്ട് തടി കൂടി വരുന്നുണ്ട് ചെറിയ അളവിൽ. മാത്രമല്ല ഞാൻ സാർ പറഞ്ഞതുപോലെ ഡോക്ടർ, നമ്മുടെ ഡോക്ടർ കണ്ടായിരുന്നു, അദ്ദേഹം അമൃതത്തിനും കഷായം എഴുതി തന്നു. പിന്നെ അമുക്കൊരു ചൂർണത്തിൽ ശംഖുവർപ്പം ചേർത്ത് കഴിക്കാൻ പറഞ്ഞു എഴുതി തന്നു. വേറൊരു ഡോക്ടറുടെ സജഷൻ ഉണ്ട്, ഒന്നുകൂടെ ചോദിച്ചതാണ്.
1: മനസ്സിലായി മനസ്സിലായി. എന്തായാലും അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ നോർമൽ അല്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളെ ഇപ്പൊ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം തേടിയിട്ട് അപ്പോഴേക്ക് വീണ്ടും ഈ അലോപ്പതി മരുന്നിലേക്ക് തന്നെ പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സേഫായിട്ടിരിക്കട്ടെ, വീര്യം കുറഞ്ഞ മരുന്നാണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞത്. എല്ലാ മരുന്നുകളും അങ്ങനെ പകരം മാറ്റിക്കളയരുത്. ഒരു മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ മാത്രം കഴിക്കണേ.
2: സാർ, നമ്മൾ നേരത്തെ കർക്കിടക ചികിത്സയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സമയമാകുമ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കർക്കിടക കഞ്ഞി കിറ്റ് അങ്ങനെ പല ആയുർവേദ കൂട്ടുകളും ലഭ്യമാവുമല്ലോ. ഇപ്പോൾ ആൾക്കാർ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അത് വാങ്ങി പൊതുവായിട്ടൊരു കർക്കിടക കഞ്ഞി പാക്കറ്റ് വാങ്ങുന്നു, കഞ്ഞി വെക്കുന്നു, വീട്ടിലെ എല്ലാ കുട്ടികളും മുതിർന്നവരും അങ്ങനെ എല്ലാവരും ചേർന്ന് ഷെയറായിട്ട് അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു പ്രാക്ടീസാണ്.
1: ശരിക്കും കർക്കിടക കഞ്ഞി കിറ്റ് എന്ന് പറയുന്ന സാധനം പല കമ്പനികൾക്കും പല വിധത്തിലുള്ള കോമ്പിനേഷൻസാണുള്ളത്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ലഘുവായിരിക്കണം, എളുപ്പം ദഹിക്കുന്നതായിരിക്കണം എന്ന് മാത്രമേ ആ കൺസെപ്റ്റിന് പുറകിലുള്ളൂ. അതിന് പകരം ചില മരുന്നുകൾ കൂടി ചേർത്ത ഒരു സാധനം ഒരു ഈസി ടു കുക്ക് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ആ ഒരു സീസണിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഭക്ഷണം കൊണ്ട് ഒരു രോഗം ഉണ്ടാകരുത്, ദഹന സംബന്ധമായ ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന് മാത്രമാണ് അതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഓവർ ദ കൗണ്ടർ ഉപയോഗിക്കാവുന്നൊരു പ്രോഡക്റ്റാണത്. നമ്മൾ സാധാരണ വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കുന്നു എന്ന്
2: സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫുഡിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ടാണല്ലോ.
1: കർക്കിടക കഞ്ഞി ഉപയോഗിക്കേണ്ടത് ദിവസം 2 ഉപയോഗിക്കാം, 7, 14, 21 അല്ലെങ്കിൽ ആ മാസം മുഴുവൻ അങ്ങനെ ഉപയോഗിക്കാം. ഇതിൽ ഏത് ദിവസം ഉപയോഗിച്ചാലും, ഇപ്പം ഉദാഹരണത്തിന് രാവിലെയും രാത്രിയും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ആ സമയത്ത് കഴിച്ചു കൊണ്ടിരുന്ന ആഹാരം ഒഴിവാക്കി പകരമാണ് ഇത് കുടിക്കേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ രാവിലെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് മരുന്നും കൂടെ ചേർത്തായതുകൊണ്ട് അത് ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരല്പം സമയമെടുക്കും. രാത്രിയാകുമ്പോൾ അത് ദഹന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും മറ്റാഹാരങ്ങൾ ഒഴിവാക്കണം. നോൺ വെജ് കർക്കിടകത്തിൽ കഴിക്കാത്ത ആൾക്കാരുണ്ട്, കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാത്തവരുണ്ട്. അതിന് പകരമാണ് കർക്കിടക കഞ്ഞി എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നൊരു ദോഷമൊന്നുമില്ല.
2: ഒരു കോൾ കൂടിയുണ്ട്, നാരായണൻ നോക്കാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ?
3: ഞാൻ സുരേഷ് വെഞ്ഞാറമൂട്.
2: സംസാരിച്ചോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സുരേഷ്, പറയൂ.
0: ആ സാറേ, എനിക്ക് ഈ വെയിൽ കൊള്ളാൻ കഴിയുന്നില്ല. വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് പെട്ടെന്ന് ജലദോഷം വരും, പിന്നെ മൂക്കടപ്പ്, തൊണ്ടയടപ്പ് ഇതൊക്കെ വന്ന് പനിയായി വരെ. അതെന്തോ, ഞാൻ ഇംഗ്ലീഷ് മരുന്നൊക്കെ പ്രയോഗിച്ചു. നേരത്തെ മൂക്കില് ഇ ഡോക്ടർ മൂക്ക് വളമുണ്ടോന്ന് നോക്കിയിട്ട് വളവില്ലെന്നാണ് പറഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച്, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. അത് കഴിക്കുമ്പം കുറയും, അലർജി ആണെന്നാണ് പറഞ്ഞത്. ശരി, ഇപ്പൊ എനിക്ക് വെയിലൊക്കെ ഇറങ്ങാക്കൂല, വെയിൽ ഉണ്ടാക്കൂല, വേർക്കാൻ പറ്റൂ, വേർക്കാൻ വെയിലും ഉണ്ടാക്കൂല, കുളിച്ച് കുളിച്ച് കുളിക്കാൻ പറ്റൂല. തല അപ്പഴത്തെ തല
1: മനസ്സിലായി. അതില്
0: അപ്പൊ വെയിലത്ത് ഇറങ്ങാൻ,
1: ഞാൻ നേരത്തെ അലർജി ഉണ്ടാകുന്ന കുറെ കാരണങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ഈ വെയില്, പുക, പൊടി ഇതൊക്കെ കൂടിയാണ്. മാത്രമല്ല ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരുപാട് സമയം കിടന്നുറങ്ങിയിട്ട് പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ഡ്രെയിൻ ചെയ്ത് കൃത്യമാണ്. ഇപ്പോൾ ഈ നമ്മുടെ പാരാനേസൽ സൈനസ് എന്ന് മൂക്കിൻ്റെ ചുറ്റിലുമുള്ള സൈനസുകളാണ്, അത് എയർ ഫിൽഡ് കാവിറ്റീസ് ആയിരിക്കണം. അതിന് പകരം ഇപ്പോൾ എല്ലാവർക്കും കഫം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതൊന്ന് ഡ്രെയിൻ ചെയ്ത് കൃത്യമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ബോഡി ശ്രമിക്കും. അപ്പോൾ ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തെ ടെമ്പറേച്ചറും നമ്മുടെ ബോഡിക്കുള്ളിലെ ടെമ്പറേച്ചറും കൂടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുമ്മുക എന്നുള്ളതാണ് ചിലരെ സംബന്ധിച്ച് സംഭവിക്കുക. ശക്തിയായിട്ട് വലിയ വായിൽ തുമ്മുക. രണ്ടാമത്തത് ഈ വാട്ടറി നേസൽ ഡിസ്ചാർജ്, മൂക്ക് വെള്ളം പോലെ ഒലിക്കുക, തുടർച്ചയായിട്ട് തുമ്മുക. അതുപോലെ തന്നെ സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസും കൂടെ കാണുമായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഹെവിനെസ് ഓഫ് ഹെഡ്, നമുക്ക് മുഖം കുനിക്കാൻ പ്രയാസമുള്ള രീതിയിലേക്ക് നല്ല ഭാരം തോന്നുക പോലെയുള്ള കാര്യങ്ങളും വരാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് ശരിക്കും ഞാനത് പറഞ്ഞത് കാരണങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാന ചികിത്സ എന്നാണ്. അതുണ്ടെങ്കിൽ മാത്രമേ മറ്റെന്ത് ചെയ്തിട്ടും കാര്യവുമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ അത് ഒഴിവാക്കണം. ആ പറയും. അതെ, അതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കൺട്രോളിലായി കഴിഞ്ഞാൽ, ഇപ്പം മരുന്നൊക്കെ കഴിച്ചിട്ട് കൺട്രോളിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും പ്രശ്നം വരില്ല വെയിൽ കൊണ്ടാലും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടും ഉള്ള ചികിത്സയ്ക്ക് പകരം ഈ ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം മരുന്ന് കഴിക്കുന്ന രീതിയാണ് ഉള്ളതെന്ന് തോന്നുന്നു. അതൊന്ന് ചേഞ്ച് ചെയ്താൽ മതി.
2: സാർ, സ്ത്രീകളിൽ കണ്ടുവരുന്ന PMOS, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു ആയുർവേദ സമീപനം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന സ്ത്രൈണ ഹോർമോണിൻ്റെ ഇംബാലൻസ് മാത്രമായിരുന്നു പണ്ട് PCOS-നും PCOD-ക്കും ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതല്ല, ഒരു മൾട്ടി ലെവൽ സ്ത്രീകളെ ബാധിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ചർച്ചയിലേക്ക് വന്നത്. ഈ മെറ്റബോളിസം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ചികിത്സ ഇന്നതാണ് എന്ന് പറഞ്ഞു വെച്ചൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ ആയുർവേദ ചികിത്സ ഇത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീകളുടെ ആരോഗ്യത്തിൽ കുറച്ചുകൂടി ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഒന്ന് കൃത്യമായി ചികിത്സ ചെയ്യാറില്ല, മറ്റത് കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് എത്ര നാൾ മരുന്ന് കഴിക്കണം എന്നുള്ള സംബന്ധിച്ച് അവർക്കൊരു ധാരണയില്ല. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ പലതും വേറെ വലുതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ സ്ത്രീകൾ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാറില്ല. പിന്നെ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാത്തൊരു സ്വഭാവവും സ്ത്രീകളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല വീട്ടിലെ ബയോഗ്യാസ് അവർ ഈ സ്ത്രീകളും കൂടെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഇവർ അവിടെ ബാക്കി വരുന്ന എന്ത് വന്നാലും ബാക്കി കഴിക്കുക, ഇങ്ങനെയുള്ള രീതിയിലേക്ക് അവരുടെ ഈ ദൈനംദിനമായിട്ടുള്ള എല്ലാ മെറ്റബോളിസം തകരാറിലാകുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ സ്ത്രീകളുടെ ആരോഗ്യത്തിലുണ്ടാകണം. അത് ഈ PMOS-ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട. ആരോഗ്യ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രത്യേക ഒരു പരിഗണന എല്ലാ ശാസ്ത്രങ്ങളും കൊടുക്കുന്നുണ്ട്, ആയുർവേദവും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചുകൂടെ ഈ ഞാൻ ഈ പറയുന്ന പഞ്ചകർമ്മ ചികിത്സകൾ എന്നൊക്കെ പറയുന്ന നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നതാണ്. അതല്ലാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ശീലങ്ങളിൽ വ്യത്യാസം വരുത്താം, രോഗമുണ്ടെങ്കിൽ അത് അറിഞ്ഞ് ചികിത്സിക്കാം, ഇടയ്ക്കിടയ്ക്ക് ആ രോഗങ്ങൾ പരിശോധിക്കാം. ഞാൻ പറയട്ടെ, ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കേരളത്തിലുണ്ട്, ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണമുണ്ട്. എന്നിട്ടും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് 50% താഴെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടുന്നത് കഴിക്കുക, അത് ഇത് ശരിയായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് പോലും നോക്കാതെ നമ്മൾ പിന്നെ കഴിക്കുന്നു എന്നത്. ശരിയായ ഭക്ഷണമല്ല കഴിക്കുന്നത്, ശരിയായ ഭക്ഷണമായിരുന്നുവെങ്കിൽ ഹീമോഗ്ലോബിൻ ഇത്രയും കുറയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി
2: നമ്മുടെ ഭക്ഷണ സംസ്കാരം
1: നല്ല വ്യത്യാസം വരേണ്ടതുണ്ട്. നമ്മൾ നല്ലതാണ് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വേണ്ട എന്നല്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, പക്ഷെ ഇത് സ്ഥിരമായി പോകുന്നു. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അവർ രുചിക്കാണ് പ്രാധാന്യം നൽകുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ പോലും ഈ ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അതിന് ഈ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, നല്ല നിറമുണ്ടായിരിക്കണം, നല്ല രുചി ഉണ്ടായിരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം, നല്ല ആകൃതി ഉണ്ടായിരിക്കണം, വേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കാറില്ല. ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ഗുണം ചെയ്യുന്നില്ല, അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയല്ല ചെയ്യുന്നത് എന്നുള്ളത്.
2: അപ്പോൾ നമ്മൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആയുർവേദ ചര്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഓ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാനാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
4: മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഡോക്ടർ ഷർമത് ഖാൻ. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ബിജു കോലോത്, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം അരുണ BV. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: നാളെ ശാസ്ത്രലോകത്തിൽ സൂക്ഷ്മാണുക്കളുടെ പ്രാധാന്യവും ഭാവി സാധ്യതകളും. ജൂൺ 27 ലോക മൈക്രോബയോം ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സാബു തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആവേശകരമായ ശാസ്ത്ര മുന്നേറ്റങ്ങളിലൊന്നാണ് മൈക്രോബയോം ശാസ്ത്രം. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ സൂക്ഷ്മാണുക്കളുടെയും അവയുടെ ജനിതക വിവരങ്ങളുടെയും ആകെ കൂട്ടായ്മയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിനു വേണ്ടി വിശാൽ മിശ്രയും ആവണി മൽഹറും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

മോഹൻരാജൻ വരികളെഴുതി, സിദ്ധാർത്ഥ് വിപിൻ സംഗീതം പകർന്ന്. വിപിൻ ലാൽ, എൻ കെ പ്രിയങ്ക, മീനാക്ഷി ഇളയരാജ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം 1971, ബിയോണ്ട് ബോർഡേഴ്സ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികളെഴുതി, എ ആർ റഹ്മാൻ സംഗീതം പകർന്ന്, വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം, ചിത്രം ആടുജീവിതം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ലളിത ഗാനങ്ങൾ കേൾക്കാം. വി ചക്രപാണി പാടിയത്, സംഗീതം MD അശോക്. ആദ്യം വേദനതൻ കടലാഴങ്ങളിൽ എന്നാരംഭിക്കുന്നു. രചന ശശിധര മേനോൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാകുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടി നൽകി.
2: ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41 പിന്നീട് 6.86 അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല.
1: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
3: മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൗരോർജ വേലികൾ സ്ഥാപിക്കുക, AI ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുത പ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്നുണ്ടാകും മരണങ്ങൾ, പരിക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
1: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്ന് മേയർ വി.വി. രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലയ്ക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലയ്ക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർദ്ധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കയ്ക്ക് 3500 രൂപ വരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽമഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെയിടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900-ലും നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UNലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ T. സുഗതൻ വർക്കല സംസാരിക്കുന്നു.
4: പ്രായമായവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും പരിചരണവും കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ് ജെറിയാട്രിക്സ് അഥവാ ജെറിയാട്രിക് മെഡിസിൻ. വാർദ്ധക്യത്തോടൊപ്പം ഉണ്ടാകുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ, ചലനശേഷിയിലെ പ്രശ്നങ്ങൾ, വൈജ്ഞാനിക വൈകാരിക തകർച്ച, ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിലും രോഗം തടയുന്നതിലും ആരോഗ്യ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുന്നതിലും തുടങ്ങി ഒന്നിലധികം കാര്യങ്ങൾ വയോജന പരിചരണത്തിൽ ഉൾപ്പെടുന്നു. ഫലപ്രദമായ വയോജന പരിചരണം ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല ജീവിത നിലവാരം ഉയർത്തുന്നതിനും മാനസികവും സാമൂഹികവുമായ പിന്തുണയ്ക്കും പ്രാധാന്യം നൽകുന്നു. പ്രായമായവരുടെ ആരോഗ്യത്തിലെ ചില വ്യതിയാനങ്ങൾ ജനിതകമാണെങ്കിലും മിക്കതും ആളുകളുടെ ശാരീരികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ, ജീവിതശൈലി,

0: സാഹചര്യങ്ങൾ ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. ജനസംഖ്യ അതിവേഗം വാർദ്ധക്യം പ്രാപിക്കുന്ന ഈ അവസരത്തിൽ പ്രായമായ വ്യക്തികൾക്ക് പ്രത്യേക പരിചരണം നൽകുന്നതിനുള്ള ആവശ്യകത വർദ്ധിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ജനസംഖ്യയിലെ വൃദ്ധരുടെ എണ്ണത്തിലും അനുപാതത്തിലും വളർച്ച അനുഭവപ്പെടുന്നു. 2030 ആകുമ്പോഴേക്കും ലോകത്തിലെ 6 പേരിൽ ഒരാൾക്ക് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടാകുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ദീർഘായുസ് പ്രായമായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും മാത്രമല്ല സമൂഹത്തിന് മൊത്തത്തിൽ സന്തോഷം നൽകുന്നു. എന്നാൽ ഈ സന്തോഷത്തിന്റെ വ്യാപ്തി ആരോഗ്യമെന്ന ഒരു ഘടകത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. നിരവധി സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് വാർദ്ധക്യത്തിന്റെ നാളുകൾ കടന്നുപോവുക. ഈ അധിക വർഷങ്ങളിൽ ശാരീരികവും മാനസികവുമായ ശേഷി കുറയുകയാണെങ്കിൽ പ്രായമായവർക്കും സമൂഹത്തിനും അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ദുഷ്കരമാകും. വാർദ്ധക്യകാലത്ത് വിവിധ അവയവ വ്യവസ്ഥകളുടെ തകർച്ച പ്രകടമാകുന്നു. കേൾവിക്കുറവ്, തിമിരം, പുറം കഴുത്തുവേദന, ടൈപ്പ് 2 പ്രമേഹം, രക്തസമ്മർദ്ദം, ക്യാൻസർ, ഓസ്റ്റിയോപൊറോസിസ്, അൽസൈമേഴ്സ് രോഗം, സ്ട്രോക്ക്, ത്വക്ക് രോഗങ്ങൾ, ദഹനനാളത്തിന്റെ ചലനശേഷി കുറയുന്ന കാരണത്താൽ വിശപ്പില്ലായ്മ, ഗ്യാസ്ട്രൈറ്റിസ്, വയറിളക്കം, മലബന്ധം, മോണരോഗങ്ങൾ, ഡിജനറേറ്റീവ് സന്ധി രോഗങ്ങളായ ആർത്രൈറ്റിസ്, ഓർമ്മക്കുറവും ഡിമെൻഷ്യയും, ഉറക്കക്കുറവ്, മറ്റു അസ്വസ്ഥതകൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, വിഷാദം, ഏകാന്തത, ഉത്കണ്ഠ, ദേഷ്യം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങൾ, തൈറോയിഡ് തകരാറുകൾ, പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡിസം, വൃക്ക സംബന്ധമായ തകരാറുകൾ, മൂത്രശങ്ക, മൂത്രാശയ അണുബാധ, രാത്രി സമയം അമിതമായ അളവിൽ മൂത്രം പോവുക, മൂത്ര തടസ്സം, കൂടാതെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലുപ്പം വർദ്ധിക്കുക എന്നത്. ഇതിനെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ അഥവാ BPH എന്ന് പറയുന്നു. 40 വയസ്സാകുമ്പോഴേക്കും 10% പുരുഷന്മാരിൽ BPHന്റെ ലക്ഷണങ്ങൾ കാണുകയും 60 വയസ്സാകുമ്പോഴേക്കും ഈ ശതമാനം 5 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും. 80 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് BPH ഉണ്ടാകാനുള്ള സാധ്യത 90% കൂടുതലാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ച വർദ്ധിച്ച് ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത അവസ്ഥയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. വലുതാകുന്ന പ്രോസ്റ്റേറ്റ് മൂത്രസഞ്ചിയിൽ അപൂർണമായോ പൂർണ്ണമായോ തടസ്സം സൃഷ്ടിക്കുകയും പുരുഷന്മാർക്ക് ശരിയായി മൂത്രമൊഴിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അമിതമായി പ്രവർത്തിക്കുന്ന മൂത്രസഞ്ചി, മൂത്രത്തിന്റെ ഒഴുക്ക് കുറയുക, മൂത്രമൊഴിക്കാൻ മടി, മൂത്രസഞ്ചി അപൂർണമായി ശൂന്യമാക്കൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. രോഗപ്രതിരോധ ശേഷി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാൽ പ്രായമായവരിൽ എല്ലാത്തരം അണുബാധകൾക്കും മാരകമായ മുഴകൾക്കും സാധ്യത കൂടുതലാണ്. പ്രായമേറുന്നതിനനുസരിച്ച് ഒരേ സമയം നിരവധി രോഗങ്ങൾ അലട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പുരുഷന്മാരിൽ ഏകദേശം 55 വയസ്സാകുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവ് പേശികളുടെ ശക്തി കുറയുന്നതിനും ബീജങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയുന്നതിനും ലൈംഗിക അഭിലാഷം കുറയുന്നതിനും കാരണമാകുന്നു. സ്ത്രീകളിൽ ഏകദേശം 40 വയസ്സാകുമ്പോൾ ആർത്തവ വിരാമം മൂലം ശരീരഭാഗങ്ങളിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥ, അമിതമായ വിയർപ്പ്, തലവേദന, മുടികൊഴിച്ചിൽ, ശരീരഭാരം കൂടുതൽ, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. സാധാരണയായി 65 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ദുർബലരായ രോഗികൾക്ക് പോലും സുരക്ഷിതമായതും സൗമ്യവും വിഷരഹിതവുമായ പരിഹാരങ്ങൾ ഉപയോഗിച്ച് വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളെ സമഗ്രമായി കൈകാര്യം ചെയ്യുക എന്നതാണ് ഹോമിയോപതിയുടെ ലക്ഷ്യം. ഓരോ രോഗിയുടെയും ശാരീരിക, മാനസിക, വൈകാരിക ലക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കേസ് ടേക്കിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ് ഹോമിയോപതിയിൽ മരുന്ന് തിരഞ്ഞെടുക്കുക. ഈ മരുന്നുകൾ രോഗശമനവും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വ്യക്തിഗത ചികിത്സയ്ക്കായി എല്ലായ്പ്പോഴും ഒരു യോഗ്യതയുള്ള ഹോമിയോ ഡോക്ടറെ സമീപിക്കുക. ഹോമിയോപതി വ്യക്തിഗത ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണെന്ന തിരിച്ചറിവ് ഇവിടെ പ്രധാനം. വയോജന ചികിത്സയിൽ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു സാമ്യമായ സമീപനമാണ് സ്വീകരിക്കുക. ഹോമിയോപതിയുടെ സമഗ്ര തത്വചിന്ത രോഗിയുടെ ശാരീരികവും വൈകാരികവും മാനസികവുമായ വശങ്ങൾ പരിഗണിക്കുന്നു. പ്രായമായ രോഗികളിൽ ഹോമിയോപതി മരുന്നുകൾ കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നിരവധി ക്ലിനിക്കൽ നിരീക്ഷണങ്ങളും പഠനങ്ങളും സൂചിപ്പിക്കുന്നു. രോഗത്തെ അറിഞ്ഞ് ചികിത്സ നൽകുന്നതിനൊപ്പം രോഗിയെ പൂർണ്ണമായും ഉൾക്കൊണ്ട് സുരക്ഷിതവും വിഷരഹിത മരുന്നുകളിലൂടെ വളരെ കുറഞ്ഞ സമയത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ വയോജന ചികിത്സാ രംഗത്ത് ഹോമിയോപതി വാഗ്ദാനം ചെയ്യുന്നു. ആവശ്യമില്ലാത്ത മറ്റു മരുന്നുകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഹോമിയോപതി ചികിത്സാ സമ്പ്രദായം അലോപ്പതി ആയുർവേദ ചികിത്സാ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹോമിയോ മരുന്ന് നൽകുന്നത് രോഗപേരിനെ ആസ്പദമാക്കിയല്ല, മറിച്ച് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു രോഗിയിൽ കാണുന്ന ലക്ഷണ ചിത്രത്തിന്റെ പൂർണ്ണ രൂപത്തിന് സമാനമായ ഔഷധ ചിത്രത്തെ തിരഞ്ഞെടുക്കുന്നതിലുണ്ടാകുന്ന ഡോക്ടറുടെ വിജയമാണ് ഹോമിയോപതിയെ ഒരു ജനകീയ ചികിത്സാ സമ്പ്രദായമാക്കി തീർക്കുന്നത്. ഒരേ പേരിലുള്ള രോഗം തന്നെ പലർക്കും ഉണ്ടാകാറുണ്ടെങ്കിലും അവരിലെല്ലാം തന്നെ വ്യത്യസ്ത രോഗലക്ഷണങ്ങളായിരിക്കും കാണപ്പെടുക. അതിനാൽ ഒരു രോഗത്തിന് ഒരാൾക്ക് കൊടുക്കുന്ന മരുന്ന് അതേ രോഗമുള്ള മറ്റൊരാൾക്ക് ഉപയോഗിക്കാവുന്നതല്ല. അസുഖമുള്ള വ്യക്തിയുടെ അതാത് സമയത്തെ പ്രത്യേകതകൾ അനുസരിച്ചാണ് മരുന്ന് നിർണ്ണയിക്കുന്നത്. അതേ അസുഖമുള്ള മറ്റൊരു വ്യക്തിക്കോ ആ വ്യക്തിക്ക് തന്നെ പിന്നീട് ഇതേ അസുഖം വന്നാലോ പ്രസ്തുത മരുന്ന് ഗുണം ചെയ്യണമെന്നില്ല. കഴിയുന്നതും രോഗി നേരിട്ട് ഡോക്ടറെ സമീപിച്ച് ഔഷധ നിർണയം നടത്തണം. രോഗി കുട്ടിയോ സ്വന്തമായി ആശയവിനിമയം നടത്താൻ പ്രാപ്തിയില്ലാത്ത ആളോ ആണെങ്കിൽ രോഗിയുമായി ഏറ്റവും അധികം ഇടപഴകുന്ന വ്യക്തി രോഗിയോടൊപ്പം ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. പൂർവകാല ശരിയായ വിവരം നൽകാൻ കഴിയുന്ന ആൾ തന്നെയാവണം രോഗിയുടെ കൂടെ വരാൻ. രോഗവിവരം അറിയിക്കുമ്പോൾ നിലവിലുള്ള എല്ലാ അസുഖത്തെക്കുറിച്ചും മുൻപുണ്ടായിരുന്ന മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതയെക്കുറിച്ച് സത്യസന്ധമായി വിവരിക്കേണ്ടതാണ്. തനിക്ക് അപ്രധാനമാണെന്ന് തോന്നുന്നതാണെങ്കിൽ കൂടി നിരന്തരം അനുഭവപ്പെടുന്ന മാനസികവും ശാരീരികവുമായ ലക്ഷണങ്ങളെ അങ്ങനെ തന്നെ ഏതൊരു വിധ ഏറ്റക്കുറച്ചിലും ഇല്ലാതെ ഡോക്ടറെ ധരിപ്പിക്കണം. നാണക്കേടോ സാരമില്ലെന്ന് സ്വയം കരുതിയോ ഒന്നും പറയാതിരിക്കരുത്. ശാരീരികവും മാനസികവും വൈകാരികവുമായ എല്ലാ സവിശേഷതകളെയും വൈകല്യങ്ങളെയും കണക്കിലെടുത്താണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിർണ്ണയിക്കുക. ആയതിനാൽ ലക്ഷണങ്ങൾ ഭാഗികമായി മാത്രം വെളിപ്പെടുത്തുന്നത് അനുയോജ്യമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിന് തടസ്സമായേക്കാം. ഹോമിയോ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല. എന്നാൽ പഴകിയ രോഗം ഭേദമാകുന്നതിന് മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഒതുങ്ങിക്കിടന്നിരുന്ന ചില രോഗലക്ഷണങ്ങൾ രോഗിയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് രോഗം കൂടുതലോ മരുന്നിന്റെ പാർശ്വഫലമോ ആയി തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തും. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കെ രോഗിക്കുണ്ടാകുന്ന വ്യത്യസ്ത സ്വഭാവങ്ങളും രോഗത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ എന്നിവ വ്യക്തമായി ചികിത്സിക്കുന്ന ഡോക്ടറെ അറിയിക്കണം. രോഗം വർദ്ധിക്കാൻ ഇടവരുത്തുന്ന ഭക്ഷണപാനീയങ്ങളും മറ്റും ഉപേക്ഷിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ അത് രോഗി പൂർണ്ണമായി അനുസരിക്കണം. ലഹരി പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, മറ്റ് കൃത്രിമ സംസ്കരണ പദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. പഴകിയ രോഗം ഭേദമാകുന്നതിന് കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വരുമെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ മരുന്ന് കഴിക്കാവൂ. കാരണം രോഗി കൊടുത്തിരിക്കുന്ന മരുന്നിന്റെ ശരിയായ വിവരങ്ങൾ, പൊട്ടൻസ് മുതലായവ ഡോക്ടർക്ക് മാത്രമേ അറിയൂ. രോഗി ഇത് മനസ്സിലാക്കാതെ സ്വന്തമായി ഹോമിയോ മരുന്ന് കഴിച്ചാലും മരുന്നിന്റെ ആവർത്തനത്തിലുള്ള വ്യത്യാസം മുതലായവ കൊണ്ടും ആഗ്രഹിച്ച രോഗശാന്തി ലഭിക്കില്ല എന്നറിയുക. രോഗത്തിന് ശരിയായ മരുന്ന് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമല്ല ആ മരുന്നിന്റെ ആവർത്തനം, അത് കഴിക്കേണ്ട സമയം, ആ മരുന്നിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ പാടുള്ളതും പാടില്ലാത്തതും, മറ്റു മരുന്നുകളുടെ ക്രമം, ആഹാര രീതികൾ ഇവയൊക്കെ വ്യക്തമായി ഹോമിയോ ഡോക്ടർ മനസ്സിലാക്കിയിരിക്കും. ഇവയൊക്കെ വ്യക്തമായി രോഗിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഡോക്ടർ പറഞ്ഞു തന്ന വിവരങ്ങൾ രോഗി ശരിയായി പാലിക്കുകയും വേണം. മരുന്ന് കഴിക്കേണ്ട ദിവസവും സമയവും തെറ്റാതിരിക്കുക. മറ്റു മരുന്നുകൾ കൂട്ടത്തിൽ കഴിക്കാതിരിക്കുക. പ്രതിവിധികൾ ക്രമീകരിക്കുന്നതിന് പതിവ് ഫോളോ അപ്പുകൾ അത്യാവശ്യമാണ്. വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ക്ഷീണം മോശം ഭക്ഷണക്രമത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും തിരിച്ചറിയുക. പ്രായമായ രോഗികൾ അമിതമായ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ചൂടും ഈർപ്പവും നൽകുന്ന കട്ടി കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം. പതിവായി കുളിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, നന്നായി വിശ്രമിക്കുക, തീവ്രത കുറഞ്ഞ വ്യായാമങ്ങൾ ചെയ്യുക എന്നിവയും അഭികാമ്യം. ജീവിതശൈലി ക്രമീകരിക്കുക, നല്ല ചിന്തകൾ, സാമൂഹിക ഇടപെടൽ, മാനസിക ഉത്തേജനം നൽകുന്ന കൂട്ടുകെട്ടുകൾ ഇവയൊക്കെ ഗുണം ചെയ്യും. ഹോമിയോ ഡോക്ടർ നിങ്ങളെ ഒരു പൂർണ്ണ വ്യക്തിയായി കാണുന്നു. നിങ്ങളുടെ ശാരീരിക, വൈകാരിക, വൈജ്ഞാനിക, സാമൂഹിക ആവശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ആവശ്യങ്ങളും അവർ വിലയിരുത്തുന്നു. ചികിത്സകളും ശുപാർശകളും നൽകാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു. വാർദ്ധക്യത്തിൽ മരുന്നുകൾ കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ഏത് വിഭാഗത്തിലുള്ള മരുന്നാണെങ്കിലും ശ്രദ്ധ വേണം. കഴിയുന്നതും സ്വയം ചികിത്സ നിശ്ചയിക്കാതിരിക്കുക. വയോധികർ അനാവശ്യമായി ഒരു ഗുളികയും കഴിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. മരുന്നുകളിലും ഡോക്ടറിലും വിശ്വാസം വേണം. വയോധികർക്ക് മരുന്നുകൾ നൽകുമ്പോൾ ഏത് അസുഖത്തിന് ഏതെല്ലാം മരുന്നുകൾ എങ്ങനെ എപ്പോൾ കഴിക്കണം എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ അവരുടെ കുറേ സംശയങ്ങൾ മാറും. മരുന്നുകൾ കഴിക്കാതിരുന്നാൽ ശരീരത്തിനുണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കുക. പക്ഷേ ഇതെല്ലാം ചെയ്താലും ചിലർ മരുന്നുകൾ ഉപയോഗിക്കില്ല. അവരുടെ തെറ്റിദ്ധാരണകളെ തിരുത്താൻ തയ്യാറാകില്ല. ഇത്തരം അവസ്ഥകളിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക.
1: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ടി. സുഗതൻ വർക്കല സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്രനേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
2: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരുരാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 14-ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഇ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് P. പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പി എം ശ്രീ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പി എം ശ്രീയെന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് യു എൻ വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
2: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3 അന്താരാഷ്ട്ര കപ്പൽചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷത വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണ് ഇത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം യു എസ് സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 1:00.

ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആധാരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

0: കരിമിഴി തെളിയണ് പിടയണ് ഇടനെഞ്ചു കുളിരണ് നിറയണ് ഇരുകിളി കുറുകണ് കുറുകണ്.
1: ചുരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ദശരഥം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺ കുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9495964321. ഹലോ പ്രിയ ഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺ കുമാർ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ജോണി വാക്കർ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി ജോൺസൺ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം ഇസബെല്ല.

0: ആകാശവാണി
1: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി, കവിതാ സഖി. സംവിധാനം പി എ ബിജു.
2: രണ്ട് പ്രതിനായകർ കഥയിൽ അവസാനമായി കണ്ടുമുട്ടുകയാണ് ഇന്ന്. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്തു കൊന്ന സ്വിറ്റ്സർലൻഡ് ലോകം, നൈതിക ധർമ്മസങ്കടങ്ങൾ തീർക്കാൻ പലിശക്കാരി വൃദ്ധയെ കൊന്ന റസ്കോൾനിക്കോവ്. നിക്കോവ് ഏതാണ്ട് പിടിക്കപ്പെടാറായിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് തന്റെ സുഖഭോഗതൃഷ്ണയിലെ 18-ാം അടവ് പയറ്റാനിറങ്ങുന്നു. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയെ സ്വന്തമാക്കുകയാണ് സ്വിറ്റ്സർലൻഡിന്റെ ഒടുക്കത്തെ ആഗ്രഹം. ഡോണിയയെ ഇരയിട്ടു പിടിക്കാനയച്ചൊരു കത്ത് എന്ന ചൂണ്ടയിലുടക്കി സ്വിറ്റ്സർലൻഡിന്റെ മുറിയിൽ അകപ്പെടുന്നു ഡോണിയ. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ.
3: റസ്കോൾനിക്കോവ്, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു.
4: ഞാനും നിങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
3: വളരെ യാദൃശ്ചികം. അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും പറയാൻ കാര്യങ്ങളുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്നവരാണ് നമ്മൾ രണ്ടുപേരും.
4: എന്നെ ആരെങ്കിലും പിന്തുടരുന്നതായി നിങ്ങൾക്കറിയാമോ?
3: ഇല്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ പിന്തുടരുന്നതോ?
4: കൊള്ളാം. നിങ്ങൾ എന്നെ പിന്തുടരുന്നുണ്ട്. സോണിയയുടെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് എന്നെ പിന്തുടരുന്നത്?
3: അതിന് എനിക്ക് പലവിധ കാരണങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അത്.
4: അതുപോലെ എനിക്കും എന്റേതായ കാരണങ്ങളുണ്ട്.
3: എന്നെ പീഡിപ്പിക്കാനും ദ്രോഹിക്കാനുമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ അപകടകാരിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ സ്വിറ്റ്സർലൻഡ് എന്ന് ഉടനെ നിങ്ങൾ മനസ്സിലാക്കും. മനസ്സിലാക്കിത്തരാം.
4: നിങ്ങളോടൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ താമസ സ്ഥലത്ത് വരാൻ ഞാനിപ്പോൾ തിരക്ക് പിടിച്ചത്. എന്റെ സഹോദരിയുടെ നേരെ നിങ്ങൾ പഴയതുപോലെയുള്ള എന്തെങ്കിലും ആഗ്രഹം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, ഈയിടെ എനിക്കെതിരായി നിങ്ങൾ കണ്ടെത്തിയ എന്തെങ്കിലും തെളിവുകൾ ഉപയോഗിച്ച് അവളെ മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും.
3: ഞാൻ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചവരാണ്. നിങ്ങൾക്കറിയാമോ, ധോണിയ നിങ്ങളുടെ സഹോദരി. അവൾ വാക്കിലും മനസ്സിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം പരിശുദ്ധയാണ്. ബുദ്ധിമതി.
4: അവളെ നിങ്ങൾ വിടുന്ന ലക്ഷണമില്ലല്ലോ.
3: എങ്ങനെ വിടാനാവും? നിങ്ങൾക്കറിയില്ലേ, ഞാനിവിടെ ഒരു കടക്കിണിയിൽ അകപ്പെട്ടു പോയിരുന്നു. അതും വലിയ ഒരു തുക. അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. ആ കടക്കിണിയിൽ നിന്നും ധോണിയെയാണ് എന്നെ രക്ഷിച്ചത്.
4: നിങ്ങൾ ഓരോ കഥകളും മെനയുക. വീണ്ടും നിങ്ങൾ അവളോടൊപ്പം കൂടാനാണ് ഭാവം.
3: ഒരു സ്ത്രീക്ക് എത്ര ഉന്മാദത്തോടെയാണ് ഒരാളെ സ്നേഹിക്കാൻ കഴിയുക എന്ന് നിങ്ങൾക്കറിയാമോ? എന്തായാലും നിങ്ങളുടെ സഹോദരിയെ എനിക്ക് മറക്കാനാവില്ല.
4: അപ്പോ വീണ്ടും വിടാനല്ല ഭാവം അല്ലേ?
3: റസ്കോൾനിക്കോവ്, ഞാൻ ഒടുവിലത്തെ ചവിട്ടുകല്ലിൽ നിൽക്കുകയാണ്. നിങ്ങൾ വീണ്ടും മുഖം ചുളിക്കുന്നു. എന്റെ സ്വത്ത് മുഴുവൻ അവൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. 30,000 റൂബിൾ. അവൾ എന്നോടൊപ്പം പീറ്റേഴ്സ്ബർഗിലേക്ക് ഓടിപ്പോരാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അനശ്വരപ്രണയവും ആനന്ദകരമായ ജീവിതവും അവൾ പറയുന്നത് എന്തുമനുസരിക്കാം, എന്ത് വില കൊടുത്തും അവളെ ഞാൻ നേടും.

0: ഡൊണിയ, നിന്നെ കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നീ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു.
1: ഞാൻ അധികം നേരം നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിന്ന് സംസാരിക്കാം. ഈ തെരുവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്താ പറയാനുള്ളത്?
0: ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് അതീവ രഹസ്യമായ കാര്യമാണ്. ഈ തെരുവിൽ നിന്നുകൊണ്ട് അക്കാര്യം പറയാനാവില്ല. രണ്ടാമതായി സോണിയ പറയുന്നതും നിങ്ങൾ കേൾക്കണം. മൂന്നാമതായി ചില കടലാസുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്.
1: അതിന് ഞാനെന്ത് വേണം?
0: നിങ്ങൾ എന്നോടൊപ്പം വരാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോലും തയ്യാറാവാതെ ഉടനെ തന്നെ തിരിച്ചു പോകും. നിന്റെ സഹോദരന്റെ ഒരു രഹസ്യം, അതിന്റെ രേഖ എന്റെ പക്കലുണ്ട്.
1: രേഖയോ?
0: നീ എന്താണ് ഭയപ്പെടുന്നത്?
1: നിങ്ങൾ അന്തസ്സുള്ള മനുഷ്യനല്ലാന്ന് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങളെ ഞാനൊട്ടും ഭയപ്പെടുന്നില്ല. നടക്കൂ, നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരുന്നു.

0: ഇവിടെയാണ് എൻ്റെ ഇപ്പോഴത്തെ താമസം. ഈ കെട്ടിടത്തിൽ തന്നെയാണ് സോണിയായി. അവളുടെ മുറി അടഞ്ഞുകിടന്നിരുന്നു. കണ്ടോളൂ, വിശാലമായ മുറി. ഞാൻ കതകിൻ്റെ കുറ്റിയിടട്ടെ. നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട.
1: നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഇഷ്ടം.
0: ഇങ്ങോട്ട് നോക്ക്, ഈ രണ്ടാമത്തെ വലിയ മുറി, ആ വാതിലിന് മുന്നിൽ ഒരു കസേര കിടക്കുന്ന കണ്ടോ? സൗകര്യത്തോടെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അതെടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടതാണ്. അപ്പുറത്തെ മുറിയാണ് സോണിയായുടേത്. ഒരു ചുവരിനപ്പുറം. ഓരോ ദിവസവും 2 മണിക്കൂർ വീതം അവരുടെ സംഭാഷണം ഞാൻ കേൾക്കും.
1: അപ്പോ നിങ്ങൾ അവിടെ പതുങ്ങി നിന്ന് അത് ശ്രദ്ധിക്കുകയായിരുന്നു അല്ലേ?
0: തീർച്ചയായും. ഞാൻ കാതോർത്തിരുന്നു അവർ പറയുന്നത്. ഇനി ഇവിടെ നിൽക്കണ്ട, എന്റെ മുറിയിലേക്ക് തിരിച്ചു വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം.
1: നിങ്ങളുടെ എഴുത്ത് ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. നിങ്ങൾ ഇതിൽ എഴുതിയതെല്ലാം സത്യമാണോ? എന്റെ സഹോദരൻ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് സത്യമാണോ? എന്നാ ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇതിനു മുമ്പേ ഞാനിത് കേട്ടതാണ്. സത്യമാണോ?
0: സത്യമല്ലെങ്കിൽ, നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ എന്റെ മുറിയിലേക്ക് വന്നത് എന്തിന്? അപകട സാധ്യത ഒട്ടും കണക്കിലെടുക്കാതെ നീ എന്തിനു വന്നു ഇവിടെ എന്റെ മുറിയിൽ?
1: നിങ്ങൾ എന്നെ ഇനിയും കബളിപ്പിക്കുന്നു.
0: നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല, ധൈര്യശാലി. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് നീ തനിച്ചിങ്ങോട്ട് വരില്ല എന്നാണ്. രസ്മിഹിനോട് കൂടെ വരാൻ പറയുമെന്ന് വിചാരിച്ചു. എന്നാൽ അയാൾ നിന്നോടൊപ്പം ഇല്ല, ഈ പരിസരത്തെങ്ങുമില്ല.
1: നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? സമ്മർദ്ദത്തിലകപ്പെടുത്തുകയാണോ?
0: നിനക്ക് നിക്കോവിനെ രക്ഷിക്കാൻ ആഗ്രഹമില്ലേ? ഡോണിയ, നീ ഒരു മാലാഖയാണ്. നിന്റെ ചേട്ടനെ പറ്റി നിനക്കെന്തു തോന്നുന്നു? രക്ഷിക്കാനാവുമോ?
1: തീർച്ചയായും. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്,
0: അല്ല, അയാളുടെ സ്വന്തം വാക്കുകൾ മാത്രമാണ് ഇതിനെല്ലാം അടിസ്ഥാനം. അയാൾ സോണിയായോട് എല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. അയാളൊരു കൊലയാളിയാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെ കൊന്നു. അവരുടെ സഹോദരി ലിസയെയും.
1: തികച്ചും അസംഭവ്യം. ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. ഞാനിത് വിശ്വസിക്കില്ല.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 54-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴാറ്റു എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495946431, 9496596931. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495946431, 9496596931. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് കഴിഞ്ഞു.
6: ഭിന്നശേഷിയുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഏകീകൃത തിരിച്ചറിയൽ കാർഡാണ് UDID. രാജ്യത്തെവിടെയും ഈ കാർഡ് ആധികാരിക രേഖയായി ഉപയോഗിക്കാം. സർക്കാർ ജോലികളിലെ സംവരണം, ട്രെയിൻ ബസ് യാത്രകളിലെ ഇളവുകൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ സഹായം എന്നിവയ്ക്ക് ഇനി ഓരോ തവണയും സർട്ടിഫിക്കറ്റുകൾ കൊണ്ടു നടക്കേണ്ടതില്ല. അതിനായി ഇന്ന് തന്നെ www.swavalamban.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ വിരൽത്തുമ്പിൽ ഉറപ്പാക്കൂ.
5: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2:30. CIET സ്പോൺസർ പരിപാടി കേൾക്കാം. ഉമംഗ്.

ആകാശവാണി പ്രിയ ശ്രോതകളെ, ഇപ്പോൾ സമയം 3 മണി. ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ആദ്യം ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്ര അയ്യരും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

അൻവർ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷലും സംഘവും പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം ചിറ്റൂർ ഗോപി വരികളെഴുതി ദീപക് ദേവ് സംഗീതം പകർന്ന് വിജയ് യേശുദാസ് പാടിയത് ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ.

ഗംഗൈ അമരൻ വരികളെഴുതി വിദ്യാസാഗർ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ഇനി ഗാനോപഹാരത്തിൽ. ചിത്രം വർണ്ണപ്പകിട്ട്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. ഇതിഹാസ എന്ന ചിത്രത്തിനു വേണ്ടി നജീം മർഷാദ്, ഗായത്രി സുരേഷ്, ദീപക് ദേവ് എന്നിവർ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി അലക്സ് പോൾ സംഗീതം പകർന്ന് വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ്. ചിത്രം ക്ലാസ്മേറ്റ്സ്.

കൈതപ്രം വരികൾ എഴുതി ദീപക് ദേവ് സംഗീതം പകർന്ന് ഉദിത് നാരായണനും ശ്വേതയും പാടിയ ഗാനമാണ് ഇനി ഗാനോപഹാരത്തിൽ. ചിത്രം ലയൺ.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം ഡിസംബർ എന്ന ചിത്രത്തിന് വേണ്ടി ജാസി ഗിഫ്റ്റും ചിത്ര അയ്യരും പാടിയത്. രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

എസ് രമേശൻ നായർ വരികൾ എഴുതി, ബേണി ഇഗ്നീഷ്യസ് സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ഇനി ഗാനോപഹാരത്തിൽ കേൾക്കാം. ചിത്രം ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം.

ഗാനോപഹാരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രത്തിന് വേണ്ടി KS ഹരിശങ്കർ, ഹർഷിക ദേവനാഥ് എന്നിവർ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം അജ്നീഷ് ലോക്നാഥ്.

ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ദേവദൂതൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി, ദീപക് ദേവ് സംഗീതം പകർന്ന്, ഹരിചരണും മഞ്ജരിയും പാടിയത്. ചിത്രം പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. മേഘതീർത്ഥം എന്ന ചിത്രത്തിനു വേണ്ടി ശരത് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 10, ശകവർഷം 1948 ആഷാഢം 3, 2026 ജൂൺ മാസം 24 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30:35. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെയാണ്?

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയുടെയും തുടക്കത്തിൽ ഇന്നത്തെ ചോദ്യം പരിപാടിയിലൂടെ ഇന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാവാം. ഇന്ത്യയുടെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി പുരസ്കാരം നേടിയ മലയാളിയായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്നതായിരുന്നു ഇന്നലെ ശ്രോതാക്കളോട് ചോദിച്ചത്. ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഇനി ഇന്നത്തെ ചോദ്യം.

പറയട്ടെ, വായനക്കാർക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട ഒന്നാണല്ലോ ഡിറ്റക്റ്റീവ് നോവലുകൾ. മലയാളത്തിലെ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ എന്ന വിശേഷണമുള്ള കൃതി ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. വായനക്കാർക്ക് ഏവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ ഡിറ്റക്റ്റീവ് നോവലുകൾ. മലയാളത്തിലെ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ എന്ന വിശേഷണമുള്ള കൃതി ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 ഉം 7:59 ഉം കേൾക്കാം.

ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആകാശവാണിയുടെ ദേവികുളം സ്പൈസ് FM 101.4. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. ഇന്ന് ഈ പരിപാടിയിൽ TM സൗന്ദരരാജൻ പാടിയ ഏതാനും ഗാനങ്ങളെയാണ് ശ്രോതാക്കൾക്കായി പ്രക്ഷേപണം ചെയ്യുന്നത്. ആദ്യ ഗാനം കണ്ണദാസൻ എഴുതി, KV മഹാദേവൻ ഇണവിട്ട് TM സൗന്ദരരാജൻ പാടിയത്. ചിത്രം വേട്ടയ്ക്കാരൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്. ബാക്കി പിന്നെ.

0: സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഇനി ടി എം സൗന്ദരരാജനും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വസന്തമാളികൈ. ഗാനശില്പികൾ കണ്ണദാസനും KV മഹാദേവനും.

ഈ ഗാനവും കണ്ണദാസൻ എഴുതിയത്, ഈണമിട്ടത് വിസാൻഡറാം, ആലാപനം ടി എം സൗന്ദരരാജൻ, ചിത്രം സൂര്യകാന്തി.

ഇനി ടി എം സൗന്ദരാജനും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. കണ്ണദാസനും കെ വി മഹാദേവനും ചേർന്നിരിക്കുന്ന ഗാനം, ചിത്രം ഇരുവർ ഉള്ളം.

0: തേനിസൈ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇതുവരെ ടി എം സൗന്ദരാജൻ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ഹലോ
2: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി സമയം 5 മണി.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയിയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ പ്രമീള കുമാരി പി എൽ. ഛാത്രായം ഹേ കൃഷ്ണപ്രിയ ഓർ ജനിത.
2: नमस्ते बच्चों.
3: नमस्ते टीचर.
2: तो पिछली कक्षा में हमने ये पढ़ा था कि कैसे जो है नटखट पानी में
3: गिर गया.
2: हाँ, गिर गया और डूब गया था. तो क्या मैं कुछ प्रश्न पूछूं? अच्छा, तो बताइए ये कहानी जो है किसने लिखा है?
3: रमेश उपाध्याय.
2: बहुत अच्छी. तो कृष्णप्रिया आप बताइए कि ये कहानी जो है किन के बारे में है?
3: दो भाइयों की.
2: अच्छा, उनका नाम बताओ.
3: चटपट और नटखट.
2: चटपट और नटखट. दोनों भाई जब स्कूल जाते थे ये तो क्या क्या नजारे देख के जाते थे?
3: पोखर, बरगद, खेत, बाग, नाला, नदी.
2: बहुत अच्छे. तो एक दिन क्या हुआ, नटखट ने क्या बनाकर नदी में बहाया?
3: कागज
2: के नाव बहाया. ओके, तो देखिए अभी हम अगले भाग पढ़ेंगे, देखना जरा. झटपट को तैरना आता था. उसने झट अपना बस्ता पीठ से उतार कर पुल के मुंडेर पर रखा और नदी में कूद पड़ा. थोड़े दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पार ले आया. झटपट को इतना गुस्सा आ रहा था कि नटखट को दो झापट लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. उसने नटखट का हाथ पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. अच्छा, अब तुम्हें से एक पढ़ो.
3: झटपट को तैरना आता था. उसने झट अपना बस्ता पीठ से उतारकर पुल की मुंडे पर रखा और नदी में कूद पड़ा. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. चटपट को इतना गुस्सा आ रहा था कि नटखट को दो चापट लगाए, पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. उसने नटखट का हाथ पकड़े उसका बस्ता उड़ाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा.
2: तो नटखट को बचाने के लिए कौन पानी में कूद गया?
3: चटपट
2: कूद गया. जो भी कहना है पूरे वाक्य में कहो, ठीक है? तो नदी में कौन कूदा नटखट को बचाने के लिए?
3: उनकी भाई चटपट.
2: तो उसका बड़ा भाई चटपट उसे बचाने के लिए नदी में कूद गया. क्या उसने नटखट की जान बचाई?
3: हाँ.
2: तो देखिए, अभी देखिए, झटपट को तैरना आता था. नटखट को जो है तैरना नहीं आता था, लेकिन बड़े भाई चटपट को तैरना आता था. इसलिए उसने झट अपना बस्ता उतार कर नदी के किनारे रख दिया, पुल के पास मुंडेर पर रखा और सीधा नदी में कूद गया. और थोड़ी देर तैरने के बाद उसने क्या किया, नटखट को पकड़ लिया और उसको सीधा किनारे की ओर लेके आकर अपने छोटे भाई की जान बचाई उसको. लेकिन नटखट पर बहुत गुस्सा आ रहा था, उसका जी कर रहा था कि एक झापट मारे. ലേക്കിൻ ഝാപ്പട്ടെന്ന് വെച്ചാൽ എന്തോന്നാണ്,
3: അടി കൊടുക്കുക.
2: എവിടെ അടിക്കുക? ചുവട്ടിലിട്ട് അടിക്കുക. ആ, നല്ല ദേഷ്യം വന്നു, ഒറ്റ അടി വെച്ചു കൊടുക്കാൻ തോന്നി. ലേക്കിൻ ഉസ്നെ നട്ട്കട്ട് കി ഓർ ദേഖാ തോ നട്ട്കട്ട് ജോ ഹേ ബിൽക്കുൽ ഡർകർ ഘബരായാ ഹുവാ ലഗ് രഹാ ഥാ. തോ ഉസ്കോ ഉസ് ഛോട്ടെ ഭായി പർ പ്യാർ ആ ഗയാ. ഇസ്നെ നട്ട്കട്ട് കാ ഹാത്ത് പക്ടാ ഓർ ബസ്താ ഉഠാകർ സീദാ മുണ്ടേർ കി ഓർ ചടായി ചട്നേ ലഗാ. അപ്പൊ എന്താ പറ്റിയത്, ഝട്ട്പട്ടിന് നന്നായിട്ട് നീന്തൽ അറിയായിരുന്നു. പിന്നെ അവൻ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് എന്നെ പുറകെ കിടന്ന ബാഗിനെ ബസ്ത ആ ബാഗിനെ ഊരി ആ നദിക്കരയിലുള്ള കൈവരിയിൽ വെച്ചിട്ട്, മുണ്ടേറെന്ന് പറഞ്ഞ എന്തോന്നാണ്,
3: കൈവരി,
2: അവിടെ വെച്ചിട്ട് പെട്ടെന്ന് എന്നെ നദിയിലോട്ട് എടുത്ത് ചാടി. കുറച്ച് നേരം ഇങ്ങനെ നീന്തിയപ്പോഴേക്ക് അവൻ ആളെ കിട്ടി, ആളെ കിട്ടി അല്ലേ, നമ്മുടെ നട്ട്കട്ടിനെ പിടികിട്ടി. നട്ട്കട്ടിനെ പിടിച്ചുകൊണ്ട് കരയിൽ കയറ്റിയപ്പോഴേക്കും അവന് സമാധാനമായി. പക്ഷെ അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു നട്ട്കട്ടിനടുത്ത്. കാരണം എത്ര പറഞ്ഞാലും കേൾക്കില്ല, ഇങ്ങനത്തെ കുസൃതികൾ കാണിക്കുന്നോണ്ടല്ലേ ഇപ്പൊ വെള്ളത്തിൽ വീണത്. അതുകൊണ്ട് ഒരൊറ്റ അടി വെച്ചു കൊടുക്കാൻ തോന്നി. അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് പാവൻ നട്ട്കട്ട് പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്ക് അവന് കുഞ്ഞനിയനോട് എന്ത് തോന്നി,
3: സ്നേഹം
2: തോന്നി. പിന്നെ അവന്റെ കൈയും പിടിച്ച് അവന്റെ ആ ബാഗും എടുത്ത് നേരെ മേളിലോട്ട് പാലത്തിന്റെ അങ്ങോട്ട് കയറി.
3: എന്തെങ്കിലും
2: സംശയം ഉണ്ടോ? ഇല്ല. തോ നട്ട്കട്ട് കി ജാൻ കിസ്നെ ബച്ചായി, ഉസ്കേ ബഡേ ഭായിനെ ബച്ചായി. क्या झटपट ने नटखट को झापट मारा?
3: नहीं
4: नहीं।
2: क्यों नहीं मारा?
3: नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया।
2: बहुत अच्छे। उसे वो इतना डरा हुआ और घबराया हुआ था कि उस बड़े भाई को छोटे भाई पर प्यार आ गया। तो आपको क्या इस भाग पर कुछ शंका है?
3: नहीं जी।
2: अगले भाग की ओर चले।
3: हाँ।
2: पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा। झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माँ से मेरी शिकायत करोगे। जनता जरा पढ़िए।
3: पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा। झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? नटखट ने रोते रोते कहा, तुम घर जाकर माम से मेरी शिकायत करोगे।
2: नटखट जो है जैसे ही पुल के ऊपर पहुंच जाता है तो क्या करने लगता है, अचानक पेट्टन गला फाड़कर रोने लगता है। पेट्टन तोंड कीरी കിടന്ന് കരയാൻ തുടങ്ങും। गला फाड़कर मींस क्या है, നല്ല ഉച്ചത്തിൽ കരയാൻ തുടങ്ങും। तो उस समय जो है झटपट नटखट से पूछता है कि अब तो तुम बच गए हो, बहने से बच गए हो, फिर क्यों रो रहे हो? तो नटखट रोते रोते कहता है कि तुम घर में जाकर मेरी शिकायत करोगे। നീ ഇപ്പോ ഒഴുക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടല്ലോ, പിന്നെ നീ എന്തിനാ കിടന്ന് കരയുന്നെന്ന് ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുമ്പോ നട്ട്കട്ട് കരഞ്ഞു കരഞ്ഞു പറയാണ്, എന്താണ് പറയുന്നത്?
4: നീ
2: പോയി, ഇനി അമ്മയോട് എന്റെ പരാതി പറയത്തില്ലേ, എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കത്തില്ലേ, എന്നെ അമ്മ തല്ലില്ലേ, അതുകൊണ്ടാണ് കരയുന്നതെന്ന്. നട്ട്കട്ടിനെ ആരാ രക്ഷിച്ചത്? നട്ട്കട്ട് വെള്ളത്തിൽ വീണു പോയപ്പോ ഝട്ട്പട്ട് ആണ് രക്ഷിച്ചത് അല്ലേ. രക്ഷിച്ച് അവന് നല്ല ദേഷ്യമൊക്കെ തോന്നി, തല്ലു കൊടുക്കണമെന്നൊക്കെ തോന്നിയെങ്കിലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, പേടിച്ചരണ്ടിരിക്കുന്ന നട്ട്കട്ടിനെ കണ്ടപ്പോ അവന് പാവം തോന്നി, സ്നേഹം തോന്നി, അടിച്ചില്ല, പാലത്തിന്റെ മേളിൽ കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ നട്ട്കട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, തൊണ്ട കീറി കിടന്ന് കരയാൻ തുടങ്ങി. അപ്പൊ ഝട്ട്പട്ട് ചോദിക്കുകയാണ്, എന്തിനാ നീ കിടന്ന് കരയുന്ന, നിന്നെ രക്ഷിച്ചല്ലോ. അപ്പൊ പറയാണ്, നീ വീട്ടിൽ പോയി എന്റെ കുറ്റമൊക്കെ പറഞ്ഞ് എനിക്ക് തല്ലു മേടിച്ചില്ല, അതുകൊണ്ടാണ് ഞാന് കരയുന്നതെന്ന്. അടുത്ത ഇത് നോക്കിയേ. തോ ജോ കഹോ, नटखट का रोना बंद हो गया. मुझे कागज की नाव बनाना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है, नटखट खुश होकर बोला. पर मुझे तैरना नहीं आता, तुम सिखा दोगे? हाँ, उसमें क्या है, झटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की. और दोनों भाई हंस पड़े. लेकिन झटपट ने नटखट का बस्ता उसे पकड़ा कर पुल के मुंडेर पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला, अरे छोटे, हम दोनों के कपड़े भीग गए हैं, हमें भीगे कपड़ों में देख माँ पूछेगी तो क्या कहेंगे? हाँ बड़े. अब नटखट ने एक पल सोचा और बोला, आओ दौड़ लगाते हैं, कपड़े अपने आप सूख जाएंगे. हाँ ये ठीक है, झटपट ने अपना बस्ता पीठ पर टांगते हुए कहा. तो बच्चों देखो कि पहले हमने पढ़ा था कि नटखट जो है रो रहा है, उसे क्या डर था कि कहीं झटपट जाकर घर में उसकी शिकायत ना कर दे. अभी झटपट ने पूछा कि क्यों रो रहे हो, तो नटखट ने कहा कि तुम जाकर घर में शिकायत करोगे इसलिए मैं रो रहा हूँ. तो नटखट ने कहा, ना करूँ तो इस पर जो है उसका रोना बंद हो गया. पेंदाण झटपट നട്ട്കട്ടിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്, നീ ഇപ്പൊ രക്ഷപ്പെട്ടല്ലോ, അപ്പൊ എന്തു പറയുന്നു, നീ വീട്ടിൽ പോയി പരാതി പറയും. ഝട്ട്പട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലെങ്കിലോ എന്ന്. ഇത് കേട്ടിട്ട് നട്ട്കട്ടിന്റെ കരച്ചിലൊക്കെ എന്ത് ചെയ്തു,
4: നിന്നു.
2: ഝട്ട്പട്ട് നട്ട്കട്ടിനോട് ചോദിക്കുകയാണ്, നിനക്ക് പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കാൻ അറിയാലോ, അത് എനിക്കിവിടെ ഒന്ന് പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോ അതിന് നട്ട്കട്ട് തിരിച്ചു പറയാണ്, ഹാ ഉസ്മേ ക്യാ ഹെ, ആ അതിനെന്താ പറഞ്ഞുതരാലോ എന്ന്. തിരിച്ച് നട്ട്കട്ട് ചോദിക്കുകയാണ്, നട്ട്കട്ട് ഖുഷ് ഹോക്കർ ബോല, പർ മുജേ തേർണാ നഹി ആത, അതിനെന്താ അത് പഠിപ്പിച്ചു തരാലോ എന്ന് വളരെ സന്തോഷത്തോടെ നട്ട്കട്ട് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു പറയാണ്, എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ, എന്നെയും പഠിപ്പിച്ചു തരുമോ നീന്താൻ. നട്ട്കട്ട് പറഞ്ഞതുപോലെ തന്നെ അവന്റെ അതേ സൗണ്ടിൽ കളിയാക്കിക്കൊണ്ട് അതിനെ കോപ്പി അടിച്ചതുപോലെ ഝട്ട്പട്ട് പറയാണ്, ഹാ അതിനെന്താ എന്ന്. അപ്പൊ ഇവിടെ നക്കൽ കർണ എന്ന് പറഞ്ഞ എന്തോന്നാണ്, നമ്മൾ ഒരാള് പറയുന്നതിന് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നക്കൽ കർണ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഝട്ട്പട്ട് ഇങ്ങനെ അതിനെന്താ എന്ന് പറയുന്ന രീതി കേട്ടിട്ട് രണ്ടുപേരും ഒരേപോലെ ചിരിക്കാൻ തുടങ്ങുന്നു. ലേക്കിൻ ഝട്ട്പട്ടിനെ നട്ട്കട്ട് കാ ബസ്ത ഉസേ പക്കടാക്കർ പുൽകി മുണ്ടേർ പർസേ അപ്ന ബസ്ത ഉഠായ. തോ ഉസ്നേ ക്യാ കിയാ, നട്ട്കട്ട് കാ ബസ്ത ഉസേ പക്കടാ ദിയ ഓർ അപ്ന ബസ്ത ഖുദ് പേൺ ലിയ. അവൻ എന്ത് ചെയ്തു, ആ നട്ട്കട്ടിന്റെ ബാഗ് നട്ട്കട്ടിന് കൊടുത്തിട്ട്
5: അവന്റെ ബാഗ് എടുത്ത് സ്വന്തമായി പുറകെ ഇട്ടിട്ട് എന്തോ ഒരു ചിന്തയിലാണ് ആള്. ഏകദം ചിന്തി തോക്കർ പോല എന്തോ കാര്യങ്ങളെ ആലോചനയിൽ ഇരുന്നിട്ട് പറഞ്ഞു, അരി ചൂട്ടേ ഹം ദോനോ കെ കപ്ഡേ ഭീഗ് ഗേ, ഹമേ ഭീഗ് ഗേ കപ്ഡോ മേ ദേഖ് മാ പൂച്ചേഗി തൂ ക്യാ കഹേംഗേ. നോക്കൂ ചൂട്ടേ, കുഞ്ഞാ നോക്കൂ, നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ്സുകൾ എന്താണ്, തുണികൾ എന്ത് ചെയ്തു, ആകെ നനഞ്ഞിരിക്കുകയാണ്, ഭീകര നനഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ പോകുമ്പോ അമ്മ ഇത് കാണത്തില്ലേ, അപ്പൊ അമ്മ ചോദിച്ചാൽ നമ്മൾ എന്തു പറയും. നട്ട്കട്ടിനെ ഏക് പാൽ സോച്ചാ ഓർ ബോലാ ആ ദോഡ് ലഗാത്തേ ഹെ തോ ക്യാ കഹേംഗേ. അപ്പൊ ഇതിങ്ങനെ എന്ത് ചെയ്യും നമ്മളെന്ന് ചോദിച്ചപ്പോ നട്ട്കട്ട് പറയും, ആ അത് ശരിയാണല്ലോ ചേട്ടാ. എന്നിട്ട് നട്ട്കട്ട് ഏക് പാൽ സോച്ചാ, നട്ട്കട്ടിനെ ഏക് പാൽ സോച്ചാ ഓർ ഝട്ട് സേ ബോലാ ആ ദോഡ് ലഗാത്തേ ഹെ കപ്ടേ അപ്നേ ആപ് സൂഖ് ജായേംഗേ ഹാ യേ ഠീക് ഹെ. ഛട്ട്പട്ട് നെ അപ്നാ ബസ്താ പീട് പർ ടാങ്തേ ഹുവേ കഹാ. एक उपाय जो है नटखट को सूझा, क्या था वो उपाय, हम दोनों दौड़ लगाते हैं, दौड़ने की वजह से हमारे कपड़े जो हैं सूख जाएंगे. അങ്ങനെ നട്ട്കട്ടിന് ഒരു ഐഡിയ കിട്ടും. എന്താണ് നട്ട്കട്ട് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്ത് ചെയ്യാം, ഓടാം. ഓടുമ്പോഴേക്കും കാറ്റടിച്ച് ഈ തുണിയൊക്കെ ഉണങ്ങിക്കോളും. നട്ട്കട്ട് നെ ഭി അപ്നാ ബസ്താ പീട്ട് പർ ടാങ് ലിയാ ഓർ ഝട്ട്പട്ട് കെ ബരാബർ ഖഡേ ഹോക്കർ ദോഡ് ശുരു കർനേ കെ അന്ദാസ് മേ ബോലാ एक दो तीन दोनों दौड़ पड़े, आगे पीछे नहीं, एक दूसरे का हाथ पकड़े साथ साथ. तो क्या हुआ, तो दोनों ने अपने अपने बस्ते पीछे पीठ पर टांग दिए और दोनों बराबर खड़े हुए और दोनों दौड़ने लग रहे हैं. तो दौड़ शुरू करने के अंदाज में जो है नटखट बोलने लगा एक दो तीन. अपो എന്താ ചെയ്തത്, നട്ട്കട്ടും ഝട്ട്പട്ടും രണ്ടുപേരും ബാഗ് എടുത്തൊക്കെ തൂക്കി രണ്ടുപേരും ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. ആ നിന്ന സമയത്ത് നട്ട്കട്ട് ഇങ്ങനെ ഓട്ടമത്സരത്തിൽ പറയത്തില്ലേ, നമ്മൾ വൺ ടു ത്രീ റെഡി സ്റ്റഡി ഗോ എന്നൊക്കെ പറയത്തില്ലേ, ആ മാതിരി പറയാൻ തുടങ്ങി ഏക് ദോ തീൻ അങ്ങനെ പറഞ്ഞു. ഇപ്രാവശ്യം രണ്ടുപേരും മുന്നിലോ പിന്നിലോ ആയിട്ടല്ല, അവർ രണ്ടുപേരും എങ്ങനെയാ ഓടുന്നത്, ദോനോ ആകെ പീച്ചേ നഹി ഏക് ദൂസരേക്കാ ഹാത്ത് പക്കടേ സാത് സാത്, അവർ രണ്ടുപേരും അവരവരുടെ കൈകൾ പിടിച്ച് ഒത്ത് ഒരുമിച്ചാണ് ഓടുന്നത്, അല്ല മുമ്പിലും പുറകിലോട്ടും അല്ല. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരേക്കും? ക്യാ മേ കുച്ച് പ്രശ്ന പൂച്ച് സക്തി ഹൂ?
4: ഹാ
5: തോ ദേഖിയേ തോ ബച്ചോം ബതാവോ, ഝട്ട്പട്ട് നേ നട്ട്കട്ട് സേ ക്യാ സിഖാനേ കോ കഹാ?
4: കാഗസ് കേ നാവ് ബനാനേ സിഖായേ.
5: ഹാ കാഗസ് കേ നാവ് ബനാനേ കേ ലിയേ കഹാ. ഓർ വാപസ് നട്ട്കട്ട് നേ ഝട്ട്പട്ട് സേ ക്യാ സിഖാനേ കോ കഹാ?
4: നട്ട്കട്ട് കോ തേർനാ സിഖായേ.
5: നട്ട്കട്ട് കോ തേർനാ സിഖായേ. അച്ഛാ തോ ദോനോ കേ കപ്ഡേ ഭീഗ് ഗയേ ഥേ, തോ അഗർ ഭീഗേ കപ്ഡേ മേ ജായേംഗേ തോ ഘർ മേ പതാ ചലേഗാ. തോ ഇസ്ലിയേ ക്യാ ഉപായ് സൂചാ, ദോനോ
4: ദൗട് ലഗാതേ
5: ദൗട് ലഗാതേ ഹേ, ഹേ നാ, ദോനോ ദോഡേംഗേ തോ കപ്ഡോം കാ ക്യാ ഹോഗാ, കപ്ഡേ സൂഖ് ജായേംഗേ. തോ ആജ് കി കക്ഷാ ജോ ഹേ യഹാ പർ സമാപ്ത് ഹോതീ ഹേ. അഗ്ലി കക്ഷാ മേ ആനേ സേ പെഹ്ലേ അച്ഛേ സേ വാചൻ കർകേ ആനാ. അഭി ആപ്കോ കോയി ശങ്ക ഹേ?
4: നഹീ ജീ.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയായ ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 പ്രക്ഷേപണം ചെയ്യുന്നു. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി അയക്കാം. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 മറക്കാതെ സന്ദേശങ്ങൾ അയക്കുകയും കേൾക്കുകയും ചെയ്യുമല്ലോ.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ 28-ാം തീയതി ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം സർക്കാർ സംഘടിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി 5 വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകാനുള്ള അവസരം എല്ലാ രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെക്കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്തിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഈ വരും ഞായറാഴ്ച ജൂൺ 28-ന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ പ്രതിരോധ ദിവസമാണ് അന്ന്. അപ്പോൾ പൾസ് പോളിയോ എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഒരു പുതിയ വാക്കല്ല. നമ്മൾ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. എല്ലാതരം അറിവും നമ്മൾ വളരെ പ്രയോജനകരമായി ഉപയോഗിക്കുന്ന ഒരു ജനതയാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ കാരണങ്ങളാലും നമ്മൾ വളരെ മുന്നേറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് പൾസ് പോളിയോ എന്നുള്ള ഒരു പോളിയോ പ്രതിരോധ യജ്ഞത്തിനെപ്പറ്റി ഒന്ന് ഇന്ന് സംസാരിക്കാം. എന്താണ് പോളിയോ? അതെങ്ങനെ വരുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? എന്താണ് അതിൻ്റെ ദോഷം? അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്? ഈ പ്രതിരോധ തുള്ളിമരുന്നുകളുടെ ക്രമങ്ങളൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. പോളിയോ എന്ന് പറയുന്നത് ഇന്നുള്ള പല ഡോക്ടർമാരും ഇന്നുള്ള പല നാട്ടുകാരും തന്നെ തീരെ കണ്ടിട്ടില്ലാത്ത രോഗമാണ്. നമ്മളൊക്കെ പണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിൻ്റെ നേരത്ത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അവിട്ടം തിരുനാൾ ആശുപത്രിയിലൊക്കെ പോളിയോ വാർഡ് എന്നൊന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോളിയോ വാർഡിൽ നിറച്ചും കുട്ടികൾ കിടക്കുന്നു. അവരൊക്കെ അഡ്മിഷൻ നേരത്ത് പനിയും കാലുവേദന കൈവേദന ഛർദി ഒക്കെ ആയിട്ടാണ് വന്നത്. ആ വന്ന് നമ്മൾ ആ വാർഡിൽ കിടന്ന് നിരീക്ഷിക്കുമ്പോൾ പല കുട്ടികളും അവർക്ക് അനങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ അവരുടെ കാലുകളും കൈകളൊക്കെ തളർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൗണ്ട്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിലപ്പോൾ കാലിൻ്റെ അടി പാദം മാത്രം ചലിക്കാൻ പ്രയാസം, അങ്ങനെയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരുടെ കാലിൻ്റെ മുകളിലോട്ട് മുട്ടിൻ്റെ ഭാഗം ചലിക്കാൻ പ്രയാസം, പിന്നെ അരക്കെട്ട് വരെ ചലനശേഷി ഇല്ലാണ്ടാകുന്നു. അതിൽ ചിലപ്പോൾ 1-2% കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ മസിൽസ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ, നെഞ്ഞത്തോട്ടൊക്കെ എത്തുമ്പോഴേക്കും ചില കുട്ടികൾ മരണത്തിലോട്ട് നീങ്ങുന്നു. ഇങ്ങനത്തെ വളരെയധികം മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് സുലഭമായി കണ്ടിരുന്നു. പക്ഷേ ഇന്ന് ജനങ്ങൾ പോയിട്ട് ഡോക്ടർമാർ പോലും ഇതിനെ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വലിയൊരു കഥയുണ്ട്. ഈ പോളിയോ രോഗം 100 വർഷങ്ങളായിട്ടുള്ള രോഗമാണ്. അത് പോളിയോ വൈറസ് എന്ന് പറഞ്ഞൊരു തരം വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. യൂഷ്വലി ജലത്തിൽ കൂടെ അല്ലെങ്കിൽ ആഹാരത്തിൽ കൂടെ മരത്തിനകത്ത് ഉള്ള ഈ അണുക്കളുടെ അംശം എങ്ങനെയും ഒരാളുടെ വായിലെത്തുന്നു. അത് ചിലപ്പോൾ കൈകൾ കഴുകാത്തതിൻ്റെ കാര്യമായിരിക്കാം, പ്രോപ്പറായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ കഴുകാത്തതിൻ്റെ ഒരു കാരണമായിരിക്കാം, ജലസ്രോതസ്സുകൾ എങ്ങനെയും മലവിസർജ്യം കൊണ്ട് മലിനമാകുന്നതായിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചില വൈറലൊക്കെ രോഗങ്ങൾ, ഷിഗല്ലയൊക്കെ നമ്മളിപ്പോൾ അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം പകർച്ച ഇങ്ങനെ വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ ചിലപ്പോൾ വൃത്തിയിലുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പൈപ്പ് വെള്ളം പോലും ഇന്ന് അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് എല്ലാവരെയും എപ്പോഴും ഉത്ബോധിപ്പിക്കുന്നത് തിളച്ച വെള്ളം തന്നെ കുടിക്കണം. നമുക്ക് പൈപ്പിൽ വരുന്ന വെള്ളമാണെങ്കിൽ പോലും അത് തിളപ്പിച്ച് കുടിക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വം കൂട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിനെ അല്ലെങ്കിൽ അപൂർവമായിട്ട് ആഹാരത്തിനെയൊക്കെ മലിനമാക്കിയിട്ട് അങ്ങനെയാണ് ഈ രോഗം ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെയധികം കേസുകളുള്ള കാലത്ത് ഇതിൻ്റെ പകർച്ചയും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ പകർന്ന് രണ്ടാമത്തെ കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ തൊണ്ടയിലും ആമാശയത്തിലൊക്കെ വളർന്ന് അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നാഡീവ്യൂഹം നെർവസ് സിസ്റ്റം അതിനെ ബാധിക്കുന്നു. അതിനെ ബാധിച്ച് കഴിയുമ്പോഴേക്കുമാണ് ഈ തളർച്ച തുടങ്ങുന്നത്. തളർച്ച പൊതുവേ നമ്മുടെ കാലുകളിലാണ് യൂഷ്വലി തുടങ്ങുക. എന്നിട്ട് തുടങ്ങി അത് മുകളിലോട്ട് ആ ചലനം ഇല്ലായ്മ അല്ലെ ചലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നത് മുകളിലോട്ട് നീങ്ങി അത് കുടൽ നമ്മുടെ വയറു ഭാഗത്ത് വരുമ്പോഴേക്കും അവിടെയൊക്കെ ചില മുഴകൾ കണ്ടു തുടങ്ങുന്നു. പിന്നെ നെഞ്ഞു ഭാഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ശ്വസനത്തിൻ്റെ മസിൽസ് ഡയഫ്രമും വാരിയൽ ഇടയ്ക്കുള്ള മസിൽസൊക്കെ ബാധിക്കുമ്പോഴേക്കും പിന്നെ ജീവന് തന്നെ അത് ഭീഷണിയാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ രോഗം നീങ്ങുന്നത്. അങ്ങനെ ഒരു 1% കുട്ടികൾക്ക് അതിൻ്റെ ഈ രീതിയിലുള്ളൊരു പാരാലിസിസും കൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചികിത്സയില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനൊക്കെ കൈകാലുകളൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പ്രത്യേക പൊസിഷനിലൊക്കെ വെച്ച് പരിചരിച്ച് എങ്ങനെയെങ്കിലും തളർച്ചയെ കുറയ്ക്കാൻ നോക്കുന്നല്ലാതെ ഒരു മരുന്നോ ഒന്നും കൊടുത്ത് ഇതിനെ മാറ്റാൻ പറ്റുന്ന രോഗമല്ല. അപ്പോൾ അതാണ് ഇതിനെ തടയാൻ വേണ്ടി ഇത്രയും ശ്രമങ്ങൾ നമ്മൾ എടുത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെ 2000 മുമ്പ് തന്നെ 1978 ആയപ്പോഴേക്കും നമുക്കൊരു സാർവത്രിക പ്രതിരോധ ക്രമം, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയും, അത് പ്രാബല്യത്തിൽ വന്നു. അതുപ്രകാരം നമ്മുടെ കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറേ വാക്സിൻസ് ജനിക്കുന്ന നേരം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങി. അങ്ങനെ കൊടുത്തു തുടങ്ങിയ കൂട്ടത്തിൽ ഈ പോളിയോ വാക്സിനൊക്കെ അതിനകത്തുണ്ട്. അന്നേ പോളിയോ തുള്ളിമരുന്ന് എന്നുണ്ട്. അപ്പോൾ പോളിയോ തുള്ളിമരുന്ന് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഒരു ഡോസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ തന്നെ അത് ഡിസ്ചാർജ് ആകുന്ന മുമ്പേ തന്നെ ഒരു ഡോസ് തുള്ളിമരുന്ന് കൊടുക്കുന്നത് കുട്ടിക്ക് ആദ്യമായിട്ട് പോളിയോ രക്ഷയ്ക്കുള്ള ഫസ്റ്റ് ഡോസാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിക്ക് 6 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യത്തെ സെറ്റ് പെൻഡാ വാക്സിനൊക്കെ എടുക്കുമ്പോൾ, പണ്ട് നമ്മൾ ട്രിപ്പിൾ വാക്സിൻ എന്ന് പറയും, ഇപ്പോൾ പെൻഡാ വാക്സിനൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ 6 ആഴ്ച ആകുമ്പോൾ ഉണ്ട്. 6 ആഴ്ച കഴിഞ്ഞാൽ 10 ആഴ്ചയിലുണ്ട്, 14 ആഴ്ചയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിന് പുറമേ ഇന്ന് നമ്മൾ ഇഞ്ചക്റ്റബിൾ, പണ്ട് തുള്ളിമരുന്ന് മാത്രമായിരുന്നു, ഒരു ഇഞ്ചക്റ്റബിൾ ഡോസും കൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 6 ആഴ്ച, 14 ആഴ്ച, പിന്നെ 9 മാസം പ്രായമാകുമ്പോഴും ഒരു ഡോസ് ഇഞ്ചക്റ്റബിൾ മറ്റ് വാക്സിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ ശക്തിയായ ഒരു പ്രതിരോധ നിര നമ്മൾ ഏർപ്പാടാക്കിയാണ് ആദ്യകാലത്ത് 1000 കണക്കിന് കേസുള്ളത്. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് 100 കണക്കിന് കേസുകളെ ഒരു നമ്മുടെ രാജ്യത്തുള്ളൂ. പിന്നെ അത് ഇരട്ടയക്ക കേസുകളായി, പിന്നെ സിംഗിൾ നമ്പർ, സിംഗിൾ ഡിജിറ്റ് കേസുകളായിട്ട് കുറഞ്ഞു. അങ്ങനെ കേരളത്തിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഇറാഡിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 2011 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2011 ലാസ്റ്റ് കേസ് കണ്ടുപിടിച്ചത്. കേരളത്തിലാണെങ്കിൽ 2000 തൊട്ടേ നമ്മൾക്ക് പോളിയോ കേസുകളില്ല. അത് ഭാഗ്യം കൊണ്ടെന്ന് ഞാൻ പറയില്ല, അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു വിജയമാണ്. കാരണം ആരോഗ്യ സംവിധാനങ്ങൾ ആശുപത്രിയിലൊക്കെ ഉണ്ട്, വാക്സിൻ സിസ്റ്റംസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന് പുറമേ വളരെ എന്താണ് അറിവും സാക്ഷരതയുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് ഈ ആശയങ്ങൾ കൊണ്ടെത്തിക്കുകയും വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നമ്മുടെ ഫീൽഡ് ജീവനക്കാരാണ്. അനേകായിരം JPHMs, പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ, HIMs, JHIMs, ഇങ്ങനെ ഫീൽഡ് പ്രവർത്തകരും കൂടെ ചേർന്നാണ് ഏറ്റവും വലിയൊരു വിജയം ഇതിനകത്താക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ എനിക്ക് കൂട്ടത്തിൽ തന്നെ അവരെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് ഈ വിജയത്തിൽ നമുക്കിങ്ങനെ കേരളത്തിന് ഈ വിജയത്തിൽ എത്തിച്ചത്. ഏതായാലും അവിടുന്ന് 2000 കേരളം ഇതിൻ്റെ ലാസ്റ്റ് കേസ് കണ്ടെങ്കിലും 2011 ആയപ്പോഴേക്കും ഇന്ത്യയിലെ ലാസ്റ്റ് കേസ് ഉണ്ടായി. 2014 ഇന്ത്യ പോളിയോ വിമുക്തമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അയൽ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്ന 2 അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പല കാരണങ്ങളാൽ അവിടെ പോളിയോ കേസുകൾ ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കറിയാമല്ലോ, എല്ലാവരും പ്ലെയിനിലൊക്കെ കയറി യാത്ര ചെയ്യുന്ന കാലമാണ്. ഇന്ന് ദൂരം ഒരു പ്രശ്നമേ അല്ല, ഒരു രോഗാണു ലോകത്തിലെവിടെയാണെങ്കിലും അത് മണിക്കൂറുകൾക്കകം, ദിവസങ്ങൾക്കകം അടുത്ത രാജ്യത്തിലും ഒക്കെ അതെത്താം. അപ്പോൾ ഈ ഭീഷണി എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ഈ വൈൽഡ് പോളിയോ വൈറസ് എന്ന് പറയുന്നതിലെല്ലാം ഫുള്ളി ഇറാഡിക്കേറ്റ് ചെയ്തു. പക്ഷേ ചില മൈൽഡ് സ്ട്രെയിനുകൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ പോളിയോ പ്രതിരോധം നമ്മൾ നല്ല സ്ട്രെങ്ത്തിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ, നല്ല ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധ നിര നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് പണിത് കൊടുത്തില്ലെങ്കിൽ ഈ അല്ലാത്ത മൈൽഡായിട്ടുള്ള വൈറസുകളൊക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയും കൂടെ തടയാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ഈ സാർവത്രിക പ്രതിരോധ പട്ടികയിലുള്ള 5 ഡോസിന് പുറമേ നമ്മളിപ്പോൾ പൾസ് പോളിയോ ആയിട്ട് ഒരു വർഷത്തിൽ 2 തവണ രാജ്യം ഒട്ടാകെ ഒന്നിച്ച് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് ഒരേ ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും വൈറസുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ, വെള്ളത്തിലായിക്കോട്ടെ പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നെങ്കിൽ, അവർക്ക് ഒരു കുട്ടിയെ ആക്രമിക്കാൻ പറ്റാതാവും. കാരണം എല്ലാ കുട്ടികൾക്കും ഒരു ബൂസ്റ്റർ പോലെ ഫ്രഷായിട്ടുള്ള ഡോസ് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പോളിയോ വൈറസുകൾ താനെ നശിച്ചു പോകുന്ന ഒരു ഒരു അപ്രോച്ചാണ് നമ്മളിതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ നമ്മുടെ കാർഡ് പ്രകാരമുള്ള വാക്സിൻ കൊടുക്കുന്ന കുട്ടിയുടെ രക്ഷയ്ക്ക്. പക്ഷെ നമ്മൾ ഈ നാഷണൽ ഡേ പൾസ് പോളിയോ ദിവസവും കൂടി എടുക്കുന്നതിൻ്റെ പ്രയോജനം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉള്ള സംരക്ഷണം കുറച്ചും കൂടെ ശക്തമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംരക്ഷണം, ആ സമൂഹത്തിൻ്റെ അംഗങ്ങളാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. എപ്പോഴും വീട്ടിലല്ലല്ലോ കുട്ടികൾ അംഗനവാടിയിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അവർ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ല, എവിടെ പോയാലും ഒരു സംരക്ഷണം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പൾസ് പോളിയോ എന്നുള്ള ഒരു യജ്ഞം നമ്മൾ ചെയ്യുന്നത്. ഇനി June 28 നമ്മൾ പോകാനൊക്കെ ഒരുങ്ങിയപ്പോഴേക്കും അതിൻ്റെ തലേന്നോ അന്നോ ചെറിയ പനിയോ ജലദോഷമോ തുമ്മലോ മറ്റെന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഒരു മുറിവൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞ് നമ്മളിതിനെ മാറ്റി വെച്ചിടരുത്. ചെറിയതായിട്ടുള്ള ഏതുതരം അസുഖം ഉണ്ടെങ്കിലും പൾസ് പോളിയോ തുള്ളിമരുന്ന് അതിൻ്റെ കൂടെ കൊടുക്കാം. ഇതൊരു തുള്ളിമരുന്നാണ്, കുത്തിവെപ്പല്ല. രണ്ട് ഡ്രോപ്പ് മരുന്ന് വായിൽ ഒഴിച്ചു കൊടുത്താണ് ഈ സംരക്ഷണ വൈറസുകളെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്, പോളിയോ വാക്സിൻ വൈറസിനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ അസുഖങ്ങളുണ്ടെങ്കിലൊക്കെ എടുക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റിയുള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഡോക്ടറോട് ചോദിക്കാം. അത് നേരിട്ട് ഡോക്ടറെ പരിചയമുള്ളവർക്ക് അവരവരുടെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. അല്ലാതെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ദിശ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേരം കൊണ്ട് നല്ല പരിചയമായിരിക്കും, നമ്പറും കാണാതെ അറിയേണ്ടതാണ് എങ്കിലും ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. അത് നിങ്ങളുടെ ഫോണിലൊക്കെ സേവ് ചെയ്ത് വയ്ക്കുക. ദിശ എന്നുള്ള പേരിൽ 1056 ആദ്യത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ 0471255056, മൂന്നാമതൊരു നമ്പർ ദിശയ്ക്ക് തന്നെ ഉണ്ട്, 104. അപ്പോൾ ഈ മൂന്ന് നമ്പർ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. ദിശയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തുതരം സംശയ നിവാരണത്തിനും എല്ലാം നിങ്ങൾക്ക് വിദഗ്ധമായ ഡോക്ടർമാരുടെ സേവനം അതിൽ കൂടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ദിവസം അടുത്ത് വരികയാണ് ഈ പൾസ് പോളിയോ വാക്സിനേഷൻ എന്ന് പറയുന്ന എല്ലാ അംഗൻവാടികൾ, മറ്റ് വാക്സിനേഷൻ പോയിൻ്റുകൾ, സമൂഹത്തിൽ പല പല സ്ഥലങ്ങളിലും ഈ പോയിൻ്റുകൾ ഉണ്ടാവും. യാത്ര ചെയ്യുന്ന ഫാമിലീസിന് സൗകര്യത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അവിടെയും ഉണ്ട്. അപ്പോൾ 28 ആകുമ്പോഴേക്കും നമ്മൾ എല്ലാവരും നോക്കണം. നമ്മുടെ വീട്ടിൽ 5 താഴെയുള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം കണ്ണുവെച്ച് എവിടെയാണ് ബൂത്ത് എന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ ആശാ വർക്കറോടും നമ്മുടെ സിസ്റ്ററോടും നമ്മുടെ എച്ച് ഐനോടൊക്കെ ചോദിച്ച് എവിടെയാണ് എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി കൊണ്ടുപോയിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു അഡീഷണൽ രക്ഷ നമ്മൾ കൊടുക്കുക. ഇനി എന്തെങ്കിലും അവിചാരിതമായ കാരണങ്ങൾ കൊണ്ട് അത് അന്ന് പറ്റിയില്ലെങ്കിലും അടുത്ത 2 നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് അങ്ങനെ പറ്റിപ്പോയ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ഡോസുകൾ കയ്യിൽ കരുതിക്കൊണ്ട് ചുറ്റി അവരുടെ ഏരിയ സമൂഹത്തിൻ്റെ അവരവരുടെ ഏരിയയിലും കൂടെ ചുറ്റിക്കറങ്ങും. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കരുത്. കാരണം ഈ ബൂത്തിൽ വെച്ച് എടുക്കുന്നതിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട്. അതിന് പ്രത്യേക, നിങ്ങൾ കണ്ടു കാണും, പ്രത്യേക ഒരു പെട്ടിക്കകത്ത് വാക്സിൻ തണുപ്പത്ത് ശീതീകരിച്ച ശൃംഖല എന്ന് പറയുന്ന ഒരു കോൾഡ് ചെയിനിൽ വളരെ സംരക്ഷണത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. പക്ഷേ അത്യാവശ്യത്തിന് ആർക്കെയും വേണ്ടി വന്നെങ്കിൽ ഇതേപോലത്തെ ബോക്സൊക്കെ ആയിട്ടാണ് ഫീൽഡ് ജീവനക്കാർ ചുറ്റി എല്ലാ വീടുകളും അന്വേഷിച്ച് വരിക. പക്ഷെ നമ്മൾ ബൂത്തിൽ പോയി തന്നെ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തി, കുട്ടിക്കുള്ള വാക്സിനേഷൻ പൂർത്തിയായി, പോളിയോക്കെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ മാക്സിമം കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണല്ലോ ഒരു രക്ഷകർത്താവിന് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ, സർക്കാരിൻ്റെയും ദേശീയ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ ഒരു മൊത്തമായിട്ടുള്ളൊരു യജ്ഞമാണിത്. ഇതിൻ്റെ അകത്ത് പൂർണ്ണ പങ്കാളിത്തം എടുത്തുകൊണ്ട് കുട്ടികളുടെ നന്മ ഒറ്റ ഒന്ന് മുമ്പിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഈ വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ് ഈ നേരത്ത് നമ്മുടെ കുട്ടികളോടുള്ള കടമ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ അമർ ഫെറ്റിൽ നടത്തിയ പ്രഭാഷണം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. നാടകം മൂഷികസ്ത്രീ, വീണ്ടും മൂഷികസ്ത്രീ. ഈ ഗാനം പാടിയത് ഫ്രെഡ്ഡി പല്ലൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തോടെയാവാം പരിപാടിയുടെ തുടക്കം. വായനക്കാർക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒന്നാണല്ലോ ഡിറ്റക്റ്റീവ് നോവലുകൾ. മലയാളത്തിലെ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ എന്ന വിശേഷണമുള്ള കൃതി ഏത്? ഈ ചോദ്യമാണ് ചോദിച്ചത്. ഉത്തരം: 1905 രാമവർമ്മ അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കര മേനോൻ എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ എന്ന ഗണത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകൃതി. പിന്നീട് മൂർക്കോത്തുകുമാരൻ, കോട്ടയം പുഷ്പനാഥ്, ബാറ്റൻ ബോസ് തുടങ്ങി നിരവധി സാഹിത്യകാരന്മാർ ഈ സാഹിത്യശാഖയെ പുഷ്ടിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ മീൻസ്കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:00 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. പൊട്ടിപ്പുറത്ത് ശിവോദി അകത്ത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത ആലാപനം. മുട്ടറ ബി എൻ രവീന്ദ്രൻ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കാർഷിക ഉന്നമനത്തിനായി പ്രൊഡക്റ്റീവ് അലയൻസ് ഡോക്ടർ യമുന എസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അമൂല്യ ഗീതികൾ ലളിതഗാന പരിപാടി. 8:00 ചിത്രീകരണം ആയുഷ്മാൻ ഭാരത് ജീവിതത്തിൽ ഒരു കൈത്താങ്ങ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെൻറ്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം ഇൻ്റർവൽ പ്രത്യേക പരിപാടി അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. 9:30 സംഗീത കച്ചേരിയിൽ ഡോക്ടർ കെ കൃഷ്ണകുമാർ പാടുന്നു. SR മഹാദേവ ശർമ്മ വയലിൻ. കടനാട് VK ഗോപി മൃദംഗം. ഇലഞ്ഞിമേൽ P സുശീൽകുമാർ ഘടം. 10:30 ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ ആവശ്യപ്പെട്ട പ്രിയഗാന പരിപാടി ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 നാടക ഗാനങ്ങൾ. 5:40 അറിയിപ്പുകൾ. 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നിയമസഭയിൽ നിന്ന്. 6:50 കിസാൻ വാണി. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേള. 8:00 നേർമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ദേശീയ പരിപാടി. 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.

ഇന്ന് 6:15 കാവ്യാഞ്ജലിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൊട്ടിപ്പുറത്ത് ശിവോദ്യോഗത്ത് എന്ന കവിത ബി എൻ രവീന്ദ്രൻ ആലപിക്കുന്നു. 6:50 വയലും വീടും കാർഷിക ഉന്നമനത്തിനായി പ്രൊഡക്റ്റീവ് അലയൻസ്. ഡോക്ടർ യമുന എ സംസാരിക്കുന്നു. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:35 ലളിതഗാന പരിപാടി അമൂല്യഗീതികൾ. 8:00 ചിത്രീകരണം ആയുഷ്മാൻ ഭാരത് ജീവിതത്തിൽ ഒരു കൈത്താങ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പരിപാടിയിൽ PM

ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെൻറ്റ്. 9:30 സംഗീത കച്ചേരി ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ ഖടം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടിയെ ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി 8281200715 നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയച്ചാണ് ഗാനം ആവശ്യപ്പെടേണ്ടത്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഖേത് ബച്ചാവോ അഭിയാൻ, കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ഒരു ക്യാമ്പയിൻ ജൂൺ 30 വരെ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുക്കുന്നത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ ആർ എസ്.
4: നമസ്കാരം മാഡം. ഖേത് ബചാവോ അഭിയാൻ എന്നുള്ള പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ഒരു ബോധവൽക്കരണ പരിപാടി ജൂൺ 1 മുതൽ 30 വരെ സംസ്ഥാന വ്യാപകമായി നടത്താനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ഈ ബോധവൽക്കരണ പരിപാടി എന്നതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
5: കേന്ദ്ര സംസ്ഥാന കൃഷിവകുപ്പ് മുഖാന്തരം ജൂൺ 1 മുതൽ 30 വരെ നടപ്പിലാക്കുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഖേത് ബചാവോ അഭിയാൻ. ഇന്ത്യൻ കാർഷിക മേഖലയിലെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുവേണ്ടി കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച ഒരു ദേശീയ ബോധവൽക്കരണ പരിപാടിയാണ് ഇത്.
4: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നുകൂടി വിശദീകരിക്കാമോ?
5: ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും രാസവളങ്ങളുടെ, പ്രത്യേകിച്ച് യൂറിയ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നിവയുടെ അസന്തുലിതമായ ഉപയോഗം, ജൈവവസ്തുക്കളുടെ കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ, മണ്ണൊലിപ്പ് തുടങ്ങിയവ കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഖേത് ബചാവോ അഭിയാൻ എന്ന പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. കൃഷിയിടങ്ങളുടെ ഉൽപാദനശേഷി നിലനിർത്തുക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം കുറയ്ക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും കർഷകരെ പ്രകൃതി സൗഹൃദ കൃഷിയിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ ലക്ഷ്യം. കൂടാതെ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുക, കൃഷി ചെലവ് കുറയ്ക്കുക, ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഖേത് ബചാവോ അഭിയാൻ പ്രവർത്തിക്കുന്നത്.
4: നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബോധവൽക്കരണ പരിപാടിക്ക് എന്തുമാത്രം പ്രസക്തിയാണുള്ളത്?
5: കേരളത്തിലെ കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളായ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറവ്, ജൈവവസ്തുക്കളുടെ അളവ് കുറഞ്ഞു വരിക, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നിവയാണ്. സംസ്ഥാനത്തെ കൃഷിയിടങ്ങൾ പൊതുവെ ചെറുകിടവും വൈവിധ്യമാർന്ന വിളകളുള്ളതുമാണ്. അതിനാൽ മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും കൃഷിവിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വിളകളായ നെല്ല്, തെങ്ങ്, വാഴ, കുരുമുളക്, റബ്ബർ, പച്ചക്കറികൾ തുടങ്ങിയ കേരളത്തിലെ പ്രധാന വിളകളിൽ സുസ്ഥിര കൃഷിരീതികൾ വ്യാപകമാക്കുന്നതിനും ഈ പരിപാടി സഹായകരമാണ്. കൂടാതെ ജലസംരക്ഷണം, മണ്ണൊലിപ്പ് നിയന്ത്രണം, കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികളുടെ പ്രചാരണം, പ്രകൃതി കൃഷിയുടെ പ്രോത്സാഹനം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു.
4: ഈ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് കർഷകർക്കായി എന്തൊക്കെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്?
5: ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ICAR, കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ, കാർഷിക സർവകലാശാലകൾ, സംസ്ഥാന കൃഷിവകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഗ്രാമതലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ, കർഷക യോഗങ്ങൾ, പ്രദർശനങ്ങൾ, പരിശീലന പരിപാടികൾ, എന്നിവ സംഘടിപ്പിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഖേത് ബജാവോ അഭിയാന്റെ ലക്ഷ്യങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിൽ ആത്മ പ്രധാന പങ്കുവഹിക്കുന്നു. ഗവേഷണ സ്ഥാപനങ്ങൾ, കാർഷിക സർവകലാശാലകൾ, കൃഷിവകുപ്പ്, കർഷകർ എന്നിവർക്കിടയിൽ ഒരു കണ്ണി ആയിട്ടാണ് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി പ്രവർത്തിക്കുന്നത്. കൃഷിയിലെ പുതിയ സാങ്കേതിക വിദ്യകളും മികച്ച കൃഷിരീതികളും കർഷകരിലേക്ക് എത്തിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആത്മ സഹായിക്കുന്നു. ആത്മവഴി നടപ്പിലാക്കുന്ന പരിശീലന പരിപാടികൾ, പഠനയാത്രകൾ, കർഷക പരിശീലനങ്ങൾ, സെമിനാറുകൾ, കൂടിക്കാഴ്ചകൾ എന്നിവയിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു. കൂടാതെ പ്രദർശനത്തോട്ടങ്ങൾ സ്ഥാപിച്ച് പുതിയ സാങ്കേതിക വിദ്യകളുടെ ഫലപ്രാപ്തി കർഷകർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു. ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കി ഖേത് ബജാവോ അഭിയാന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നത് ആത്മവഴിയാണ്. കൃഷിഭവൻ മുഖേന നടത്തിവരുന്ന എല്ലാ പരിപാടികളിലും ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംരംഭത്തിൽ പങ്കാളികളാവാൻ ആഗ്രഹിക്കുന്നവർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്.
6: ഈ ബോധവൽക്കരണ പരിപാടി കൂടുതൽ ജനകീയമാക്കാൻ കർഷകരുടെ ഭാഗത്തുനിന്നുള്ള പിന്തുണ എത്രമാത്രം അനിവാര്യമാണ്?
5: നമ്മുടെ കൃഷിയിടങ്ങളും മണ്ണിന്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം വളങ്ങൾ പ്രയോഗിക്കുകയും ജൈവവളങ്ങളും പ്രകൃതി സൗഹൃദ കൃഷിരീതികൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യേണ്ടതാണ്. ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം ഉറപ്പാക്കുകയും മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങളാണ് നാളത്തെ കാർഷിക ഭാവിയെ നിർണയിക്കുന്നത്. അതിനാൽ മണ്ണിനെയും പരിസ്ഥിതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര കൃഷിരീതികൾ സ്വീകരിച്ച് വരും തലമുറകൾക്കായി സമൃദ്ധമായ കാർഷിക പാരമ്പര്യം നിലനിർത്തുവാൻ എല്ലാ കർഷക സുഹൃത്തുക്കളും ഇതിൽ പങ്കാളികളാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
7: ഖേത് ബച്ചാവോ അഭിയാൻ കൃഷിയിട സംരക്ഷണ യജ്ഞം മുൻനിർത്തി രാജ്യമൊട്ടാകെ ജൂൺ 30 വരെ നടന്നുവരുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന കൃഷിവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി. ഒപ്പം പങ്കെടുത്തത് ആത്മ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി റീജ ആർ എസ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: കാർഷിക യന്ത്രോപകരണങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ജൂലൈ മുതൽ. കാർഷിക മേഖലയിൽ യന്ത്രവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം. പദ്ധതിയുടെ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകിവരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, SHGകൾ, FPOകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോതു കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. കൂടാതെ FRA പട്ടയുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കായുള്ള അപേക്ഷകളിൽ അർഹരായ അപേക്ഷകരുടെ എണ്ണം അനുവദിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ അഗ്രി മെഷീനറി പോർട്ടലിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഓൺലൈൻ ലോട്ടറി മോഡ്യൂൾ മുഖേന സുതാര്യവും നീതിപൂർണവുമായ രീതിയിൽ ഗുണഭോക്തൃ തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ്. അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അപേക്ഷകർക്കും ലോട്ടറി നടപടിയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ലഭ്യമാകും. ലോട്ടറി നടപടികളുടെ തീയതി, സമയം, ഫലം എന്നിവ അഗ്രി മെഷീനറി പോർട്ടൽ മുഖേന പ്രസിദ്ധീകരിക്കുന്നതാണ്. പദ്ധതി ചെലവ് 10 ലക്ഷം കവിയുന്ന കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി മാതൃകയിലാണ് നടപ്പിലാക്കുന്നത്. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡിയായി അനുവദിക്കുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 1 11 മണി മുതൽ അഗ്രി മെഷീനറി .nic.in എന്ന വെബ്സൈറ്റ് മുഖേന നൽകാവുന്നതാണ്. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ സ്ഥലത്തെ കൃഷിഭവനുമായോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0471-23-06-748, 0477-22-66-084, 0495-27-25-354, ഇമെയിൽ smamkerala@gmail.com.

എല്ലാ തിങ്കളാഴ്ചകളിലും ഞാറ്റുവേലയിൽ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ഓണക്കാല പച്ചക്കറി കൃഷിയുടെയും പുഷ്പകൃഷിയുടെയും ഓരോ ഘട്ടങ്ങളിലുമുള്ള തയ്യാറെടുപ്പുകളും വളപ്രയോഗവും തുടങ്ങി വിളവെടുപ്പ് വരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന പ്രക്ഷേപണ പരമ്പര. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം. ശ്രദ്ധാപൂർവം കേട്ട് കൃഷി ചെയ്ത് വിളവിന്റെ വിസ്മയം തീർക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടി.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസ്സിൽ, 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. In West Bengal, rescue operations have started after an under-construction godown collapsed, trapping workers beneath heavy iron debris near Taratola in Kolkata today. Three people were declared dead at the SSKM hospital and the injured are being treated there. Chief Minister Shubhendu Adhikari reached the spot. State Ministers Agnimitra Paul and Dr. Indraneel Kaur also reached the accident site to assess the situation. Teams of the National Disaster Response Force, police, fire and emergency services and the Indian Army are engaged in search and rescue operations. Several workers are feared to be trapped beneath the debris. The State Secretariat, Nabonno, has issued helpline numbers to assist those affected by the mishap. The helpline numbers are 1070-869-798-1070, 033-2214-3526 and 033-2253-5185. India has strongly objected to Pakistan raising the Kashmir issue at a United Nations forum, accusing Islamabad of politicizing the platform and also slammed it for misusing its position as co-chair instead of being unbiased as behoves the position. The remarks were made by India's permanent representative to the UN in New York, P. Harish, in response to comments by Pakistan's permanent representative, Asim Iftikhar Ahmed. Responding to Pakistan's intervention, Mr. Harish criticized the conduct of the co-chair and reiterated India's long-standing position on Jammu and Kashmir.
2: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
1: The Indian Embassy in Tehran has issued a revised advisory for Indian nationals in view of the improving security situation in the country. In the light of recent positive developments and improvement in the overall situation, the embassy advised Indian nationals to contemplate about travelling to Iran. More from our correspondent.
3: Indian nationals are advised to continue to avoid all non-essential travel to Iran until further notice. The embassy said Indian citizens currently residing in Iran, as well as those required to travel to Iran for unavoidable reasons, are advised to exercise a high degree of caution, remain vigilant, and maintain constant situational awareness. The embassy also urged them to closely follow local developments through credible sources and comply with instructions issued by local authorities. The embassy further advised all Indian nationals currently in Iran and those arriving in the country to register their particulars with the embassy at the earliest opportunity. It also urged them to regularly monitor the embassy's official website and social media platforms for updates and further advisories. Vishnu P.S., Akashwani News, Delhi.
1: Union Commerce and Industry Minister Piyush Goyal has concluded a series of meetings with U.S. Trade Representative Ambassador Jamieson Greer and his delegation this morning. In a social media post, Mr. Goyal said they reviewed the progress of the ongoing India-U.S. trade discussions and explored avenues to further deepen economic partnership between both the countries. He also appreciated Ambassador Greer's leadership and the sustained efforts of both teams in advancing the discussions in a constructive and forward-looking manner. External Affairs Minister Dr. S. Jaishankar today highlighted the importance of deepening India-South Korea ties amid a challenging global environment, saying that countries with shared values and mutual trust need to work together more closely. In his opening remarks during the meeting with South Korean Foreign Minister Cho Hyun in Seoul, he stressed that the current international situation makes cooperation among trusted partners more important than ever. The central government has approved over 211 crore rupees towards the construction of 96 roadworks in Tripura under Pradhan Mantri Gram Sadak Yojana Batch 1 for the financial year 2026-27. This covers a length of more than 160 kilometers of roads in the state. Indian women's doubles pair of Teresa Jolly and Gayatri Gopichand advanced to the second round of the US Open badminton tournament. And with that, we end this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
5: കുന്ദമംഗലം നിയോജകമണ്ഡലത്തിലെ ഉന്നത വിജയികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച എജു കാർണിവലും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോഫ് ഹണ്ട് പദ്ധതി ഉദ്ഘാടനവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി മാഫിയക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളും പൊതുസമൂഹവും ഒരുമിച്ച് മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. SSLC, ഹയർ സെക്കൻഡറി, LSS, USS, NMMS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും ലഹരിക്കെതിരായ 1 മില്യൺ ഗോൾ ക്യാമ്പയിന്റെയും എജു കാർണിവലിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ലഹരിക്കെതിരായ ദീപശിഖ ചടങ്ങിൽ മന്ത്രി MA റസാഖ് മാസ്റ്റർ MLA കൈമാറി. കുന്ദമംഗലം മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭമായിരുന്നു 3000-ലധികം പേർ പങ്കെടുത്ത എജു കാർണിവൽ. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പുതിയ ദിശാബോധം പകരാൻ വേണ്ടി വിവിധ മേഖല കഴിവ് തെളിയിച്ച 2000-ലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത പരിപാടിയിൽ എത്തിയ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. അക്കാദമി രംഗത്തും LSS, USS, SSC ഫസ്റ്റ് ഇയർ പരീക്ഷകളിലും മികച്ച വിജയം നേടിയ മണ്ഡലത്തിലെ 50 വിദ്യാലയങ്ങളെയും അധ്യാപകരെയും ചടങ്ങിൽ അനുമോദിച്ചു. UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ ഡോക്ടർ ആതിര സുഗതൻ KAയും ചടങ്ങിൽ ആദരിച്ചു. MK രാഘവൻ MP മുഖ്യാതിഥിയായി. നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 15 വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് 2.5 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം ഒരുക്കുന്നത്. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്നും പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പറഞ്ഞു. തീയണക്കൽ മാത്രം ചുമതല ഉണ്ടായിരുന്ന സേന ഇപ്പോൾ ജനരക്ഷയ്ക്കുള്ള സേവന സംഘമായി മാറിയിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇവരുടെ സേവനം കേരളം കണ്ടതാണ്. നീന്തൽ പരിശീലനം, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നടത്തുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ PK ഫിറോസ് MLA അധ്യക്ഷനായി, MK രാഘവൻ MP മുഖ്യാതിഥി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ നിതിൻ അഗർവാൾ, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല തുടങ്ങിയവർ സംസാരിച്ചു. ഷിഗല്ലയും വയറിളക്ക രോഗങ്ങളും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിനിൽ ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും ക്ലോറിനേഷൻ രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. ഷിഗല്ല പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂളുകളിലും അംഗൻവാടികളിലും ബോധവൽക്കരണവും നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഡെങ്കിക്കെതിരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ് അധ്യക്ഷനായി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ CK അഫ്സൽ പ്രതിജ്ഞ ചൊല്ലി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഹമ്മദ് ലുക്മാൻ, സ്കൂൾ പ്രിൻസിപ്പൽ CGirish കുമാർ, പ്രധാന അധ്യാപിക CSheena, ടെക്നിക്കൽ അസിസ്റ്റന്റ് N.സുരേന്ദ്രൻ, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ KP റിയാസ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ L.ബവില തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളും അടുത്ത ദിവസങ്ങളിൽ ഡെങ്കിക്കെതിരെ ഒരു ഗോൾ ഉറവിട നശീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും.
4: കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തുകയും പ്രതിരോധ നടപടികൾ ഉറപ്പാക്കുകയും ചെയ്തു. ജനജന്യ രോഗങ്ങൾ തടയുന്നതിനായി 3,479 കിണറുകൾ ക്ലോറിനേഷനും 930 കുടിവെള്ള സോസുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 172 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 55 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി 164 അംഗൻവാടികളും 100 സ്കൂളുകളും പ്രത്യേക സന്ദർശനം നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി 13,033 ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എലിപ്പനി പ്രതിരോധത്തിനായുള്ള ഡോക്സി സൈക്ലിൻ പ്രതിരോധ ഗുളിക 885 പേർക്ക് നൽകി. വയറിളക്കം രോഗപ്രതിരോധത്തിനായി 729 ORS പാക്കറ്റുകൾ വിതരണം ചെയ്തു. ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി 9 പഞ്ചായത്ത് തല റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗങ്ങൾ, 204 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ, 2,166 ബോധവൽക്കരണ നോട്ടീസ് വിതരണം എന്നിവയും നടത്തി. 86 വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധന നിയമലംഘനം കണ്ടെത്തിയ 17 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി.
6: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചു ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി ബസീർ ബാബു.
7: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ കാവ്യാഞ്ജലി കേൾക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത പൊട്ടിപ്പുറത്ത് ശിവോദി അകത്ത്. ആലപിക്കുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.

0: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൊട്ടിപ്പുറത്ത് ശിവോദി അകത്ത്. ആലപിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. ഭാരതേന സംയുക്തരാഷ്ട്രസംഘസ്യ ഏകസ്മിൻ മഞ്ചെ പാകിസ്ഥാനദേശേന കൃത കാശ്മീര വിഷയക ചർച്ചയാം ദൃഢതയാ ആക്ഷേപ പ്രകടിതഃ. ഇസ്ലാമാബാദഃ അസ്യ മഞ്ചസ്യ രാജനീതികരണം അകരോത് ഇതി ആക്ഷേപോപി കൃതഃ. ഇറാൻ ദേശസ്യ പരിഷ്കൃത സുരക്ഷാസ്ഥിതിം വീക്ഷ്യ തെഹ്റാൻ സ്ഥിത ഭാരതീയ ദൂതാവാസ പക്ഷതഃ ഭാരതീയ നാഗരികാണാം കൃതേ ഏകഃ സംശോധിത സുരക്ഷാ പരാമർശഃ നിർഗതഃ യത്ര ഹി അഗ്രിമ സൂചനാ പര്യന്തം അനാവശ്യക യാത്രാം വർജയിതും ഉപാദിഷ്ടം. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര അദ്യ വർത്തമാന വൈശ്വിക സമാഹ്വാനാനാം മധ്യേ ഭാരത ദക്ഷിണ കൊറിയ ദേശയോഃ സംബന്ധസ്യ സുദൃഢീകരണസ്യ മഹത്വം പ്രതിപാദിതവാൻ. ഹോക്കി ഇന്ത്യ സംസ്ഥാ അദ്യ ആഗാമി യുണൈറ്റഡ് കിങ്ഡം പ്രവാസാർത്ഥം ചതുർവിംശതി സദസ്യാനാം കനിഷ്ഠ മഹിളാ ഹോക്കി ദലസ്യ ഉദ്ഘോഷണം അകരോത്. അപ്പി ച ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം കൊളംബിയ ദേശ അദ്യ മെക്സിക്കോ ദേശസ്യ ഗ്വാഡൽഹാര നഗരെ ഗ്രൂപ്പ് കെ ക്രീഡായാം ഡി ആർ കാംഗോ ദേശം ഏകം ശൂന്യം ഇത്യനേന അങ്കേന പരാജിത്യ റൗണ്ട് ഓഫ് 32 ഇത്യസ്മിൻ പ്രവിഷ്ടഃ. അഥ വാർത്താഹ വിസ്തരേണ. ഭാരതേന സംയുക്തരാഷ്ട്രസംഘസ്യ ഏകസ്മിൻ മഞ്ചേ പാകിസ്ഥാന ദേശേന കൃത കാശ്മീര വിഷയക ചർച്ചയാം ദൃഢതയാ ആക്ഷേപ പ്രകടിതഃ. ഇസ്ലാമാബാദഃ അസ്യ മഞ്ചസ്യ രാജനീതികരണം അകരോത് ഇതി ആക്ഷേപോപി കൃതഃ. അപ്പി ച സഹ അധ്യക്ഷത്വേന സ്വസ്ഥാനസ്യ ദുരുപയോഗായ അപ്പി ഭാരതേന കട്വാലോചിത. ന്യൂയോർക്ക് നഗരെ സംയുക്തരാഷ്ട്രസംഘസ്യ ഭാരതസ്യ സ്ഥായി പ്രതിനിധിനാ പി ഹരീഷേന പാകിസ്ഥാനസ്യ സ്ഥായി പ്രതിനിധിദ്വാരാ അസീം ഇഫ്തിഖാർ അഹമ്മദ് ഇത്യസ്യ വക്തവ്യസ്യ പ്രതിക്രിയാരൂപേണ ഏഷാ ടിപ്പണീ കൃതാ.
2: मैं पाकिस्तानी पक्ष की टिप्पणियों का उल्लेख करता हूं। ये हैरान कर देने वाला है कि ऐसे मंच पर जहां राजनीतिक मुद्दों पर संतुलित और निष्पक्ष चर्चा की उम्मीद की जाती है ऐसी बातें कही गईं। मैं दोहराना चाहता हूं कि जम्मू कश्मीर पूर्ण रूप से भारत का घरेलू मामला है।
1: पाकिस्तानात हस्तक्षेपस्य प्रतिक्रियारूपेण श्री हरीशः सह अध्यक्षस्य आचरणस्य निन्दाम् अकरोत्. ജമ്മുകശ്മീരെ വിഷയ ഭാരതസ്യ ദീർഘകാലസ്യ സ്ഥിതിം പുനരുദ്ഘാടയച്ച. ഭാരതീയഃ രാജദൂതഃ സംയുക്തരാഷ്ട്രസംഘസ്യ അശീതി സംരചനായാഃ അന്തർഗതസ്യ സംയുക്തരാഷ്ട്രസംഘസ്യ ആദേശാനാം വർത്തമാന സമീക്ഷയാഃ വിഷയെ അപി അവദത്, യസ്യോദ്ദേശ്യം സമ്പൂർണ സംസ്ഥായാം കാര്യക്ഷമതാം വർദ്ധയിതുമസ്തി. ഇറാൻ ദേശസ്യ പരിഷ്കൃത സുരക്ഷാസ്ഥിതിം വീക്ഷ്യ തെഹ്റാൻ സ്ഥിത ഭാരതീയ ദൂതാവാസ പക്ഷതഃ ഭാരതീയ നാഗരികാണാം കൃതേ ഏകഃ സംശോധിതഃ സുരക്ഷാ പരാമർശഃ നിർഗതഃ. ദേശസ്യ സകാരാത്മക പരിവർത്തനാനി സാമാന്യ സ്ഥിതിം ച അവലോക്യ ദൂതാവാസേന നാഗരികാഃ ഇറാൻ പ്രവാസ വിഷയേ വിചാരം കർത്തും സൂചിതാഃ. കിന്തു സാകമേവ അഗ്രിമ സൂചനാ പര്യന്തം അനാവശ്യക യാത്രാം വർജയിതും അപി ഉപാദിഷ്ടം. പരാമർശാനുസാരം യേ ഭാരതീയാഃ സമ്പ്രതി ഇറാന് നിവസന്തി അഥവാ കേനാപി അനിവാര്യ കാരണേന തത്ര ഗച്ഛന്തഃ സന്തി തേഭ്യഃ ഉച്ചസ്തരീയ അവധാനതായാഃ വർത്തിതും സതർക്കം ഭവിതും തഥാ ച പരിസ്ഥിതി അനുകൂല ജാഗരൂകതാം ധാരയിതും നിർദ്ദേശഃ പ്രദത്തഃ. ദൂതാവാസേന സർവേ ഭാരതീയ നാഗരികാഃ ശീഘ്രാതിശീഘ്രം ദൂതാവാസേ സ്വവിവരണം പഞ്ജീകർത്തും അപി നിർദ്ദിഷ്ടാഃ. ആപത്കാലെ സഹായാർത്ഥം ദൂതാവാസേന ഏതാഹ ദൂരഭാഷസംഖ്യാഃ നിർഗതാഃ. സംഖ്യ അസ്തി 9891 2 8 1.

0: शून्यं नव एकम् एकं पञ्च, नव अष्ट नव एकं द्वे अष्ट एकं शून्यं नव एकं शून्यं नव। नागरिकाः cons.tehran@mea.gov.in इति ईमेल संकेते संपर्कं कर्तुं शक्नुवन्ति। विदेशमंत्री डॉक्टर एस जयशंकरः अद्य वर्तमान वैश्विक समाह्वानानां मध्ये भारत दक्षिण कोरिया देशयोः संबंधस्य सुदृढीकरणस्य महत्वं प्रतिपादितवान्। सः अवदत् यत् समान मूल्यवन्तः तथा परस्पर विश्वासयुताः देशाः सम्प्रति इतोपि निकटेन सहकार्यं कुर्युः। शियोलद नगरे दक्षिण कोरियायाः विदेशमन्त्रिणा चो हुन इत्यनेन सह प्रवृत्तायां चर्चायाम् आरम्भिक भाषणे तेन प्रतिपादितं यत् वर्तमान अन्ताराष्ट्रिय स्थितिः विश्वसनीय सहयोगिनां मध्ये परस्पर सहयोगम् अनिवार्यं करोति।
1: इस साझेदारी को आगे बढ़ाना हमारी जिम्मेदारी है। इसमें सरकार के अलग अलग विभाग और देश की अर्थव्यवस्था के विभिन्न पहलू शामिल हैं, जिनके बीच तालमेल बैठाना बहुत आवश्यक है। मैं कहूंगा कि हमें भविष्य को ध्यान में रखते हुए एक आधुनिक साझेदारी की ओर बढ़ना चाहिए।
0: सामाजिक अन्तर्जालीय माध्यमे एकेन सन्देशेन विदेशमन्त्रिणा सूचितं यत् उभौ द्वयोः देशयोः मध्ये राजनीतिक व्यापार निवेश रक्षा प्रौद्योगिकी स्वच्छ ऊर्जा संस्कृति परस्पर जनसम्पर्कमित्यादिषु क्षेत्रेषु सहयोगस्य समीक्षां विहितवन्तौ। अनेन सहैव नवाचारः वित्तीय प्रौद्योगिकी तथा च बहुपक्षीयमञ्चेषु उपलब्ध अवसरेषु अपि विस्तरेण चर्चा समजायत। तौ स्वस्व क्षेत्रस्य तथा च वैश्विक विकासस्य परिदृश्ये अपि विचाराणाम् आदान प्रदानं कृतवन्तौ। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ आन् एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। केन्द्रीय आवास एवं नगरीय कार्यमन्त्री मनोहर लालः अद्य राष्ट्रिय राजधान्यां सेंट्रल विस्टा कॉरिडोर इत्यस्य कृते केन्द्रीय सचिवालय मेट्रो स्थानके निर्माण कार्यस्य औपचारिकम् उद्घाटनं कृतवान्। वार्ताहरैः सह संवादे मन्त्री इमं क्षणम् ऐतिहासिकम् इति वर्णितवान्। तेन प्रख्यापितं यत् इयं परियोजना सर्वकारीय कर्मचारिणाम् अन्येषां च सर्वेषां वृत्तिजीविनां कृते दैनिक गमनागमनम् अत्यन्तं सुगमं सुव्यवस्थितं च करिष्यति, येन सम्पूर्ण देहली क्षेत्रे यात्रा इतोपि सरला क्षिप्रा कार्यकुशला च भविष्यति।
2: बहुत ही ऐतिहासिक मूवमेंट है, जब देश की राजधानी जहाँ से पूरी सरकार चलनी है सेंट्रल विस्टा, और यहाँ के कर्मचारी और यहाँ के जितने भी कार्यालयों में काम करने वाले सब लोग, उनको एक ऐसी सुविधा प्रदान करने के लिए अष्टमी पूजन अथवा ग्राउंड ब्रेकिंग सेरेमनी आज ये की गई है। और ये जब कम्प्लीट हो जाएगी उसके बाद दिल्ली के बहुत से छोर आपस में जहाँ जहाँ मेट्रो लाइन चलती है उनको ये जोड़ेगी। अब ये जो लाइन है ये आर के आश्रम से लेकर के और इंद्रप्रस्थ तक, जिसके अंदर
0: है। भारत ऋतु विज्ञान विभागेन अद्य कोंकण गोवा प्रदेशयोः अतिवृष्ट्यै रेड अलर्ट इति रक्तवर्णीया संचेतना प्रसारिता अस्ति। आगामि दिनद्वयोः तटीय कर्णाटक राज्ये मध्यप्रदेशे च एतादृशी स्थितिः भवितुमर्हति। अस्य मासस्य 31 दिनाङ्कपर्यन्तं मेघालये, आन्तरिककर्णाटके, ओडिशायां, तेलङ्गानायां, पश्चिमबङ्गप्रदेशे, सिक्किमराज्ये च प्रचण्डवृष्टिः भविष्यति इति ऋतुविभागेन पूर्वानुमानं प्रकटितम्। ऋतुविभागेन दिल्ली, हरियाणा, चण्डीगढ़, पंजाब, हिमाचलप्रदेश, उत्तराखण्ड, जम्मूकश्मीर, लद्दाख इत्येतेषु प्रदेशेषु शनिवासरपर्यन्तं मेघगर्जनेन विद्युद्योतनेन सह झञ्झावातस्य च पूर्वानुमानं कृतमस्ति। अंडमान निकोबार द्वीपेषु, आंध्र प्रदेशे, बिहारे, गुजराते, झारखंडे, केरलम राज्ये, माहे प्रदेशे, लक्षद्वीपे, मध्य प्रदेशे, महाराष्ट्रे, ओडिशायां, पश्चिमी उत्तर प्रदेशे च शनिवासर पर्यन्तं एतादृशी स्थिति अपेक्षते। हॉकी इंडिया संस्था अद्य आगामी यूनाइटेड किंगडम प्रवासार्थं 24 सदस्यानां कनिष्ठ महिला हॉकी दलस्य उद्घोषणाम् अकरोत्। अयं प्रवासः जुलाई मासस्य 5 14 यावत् प्रचलिष्यति। नूतन प्रशिक्षकस्य टिम वाइट इत्यस्य निर्देशने भारतीय दलं स्कॉटलैंड, इंग्लैंड देशयोः विभिन्न स्थानेषु 7 क्रीडिष्यति। यत् आगामि कनिष्ठ एशिया कप इत्यादि अंतर्राष्ट्रीय प्रतियोगितानां सिद्धतायै एक्सपोजर टूर रूपेण अस्ति। अस्य युवा दलस्य नेतृत्वं दलनायिका खैदेम सिलैमा चानू करिष्यति। अस्य वर्षस्य फीफा विश्वकप क्रीडायां कोलंबिया देशः अद्य मैक्सिको देशस्य ग्वाडलहारा नगरे ग्रुप के क्रीडायां डी आर कांगो देशम 1-0 इत्यनेन अंकेन पराजित्य राउंड ऑफ 32 इत्यस्मिन् प्रविष्टः। इतः पूर्वं संयुक्त राज्य अमेरिका देशस्य ह्यूस्टन नगरे ग्रुप के इत्यत्र पुर्तगाल देशः उज्बेकिस्तान देशं 5-0 पराजयत। इति वार्ताः।
3: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിലൊന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം 2028 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം UDFൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നത് ുന്നതെന്ന് CPM MLA KN ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതു ചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 29 സഭ വീണ്ടും ചേരും. PM ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ 2-ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി KMRLന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
5: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി KMRLൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ 2-ഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കുന്നതാണ്.
4: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എം എൽ എ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എം എസ് സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
6: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 December 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
4: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 കുടുംബത്തിനും 5 രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
8: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
4: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 പോയിന്റ് ഉയർന്ന് 76,991, നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി.

0: ഈ മാസം 28-ന് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നരേന്ദ്രമോഹൻ. ശൂന്യവേളയിൽ PM ശ്രീ പദ്ധതിയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാഗ്വാദവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും, മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നിലയിൽ നിന്നുയർന്ന ബഹളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം, ഉപക്ഷേപങ്ങൾ എന്നിവയുടെ അവതരണ വേളയും പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ അവസാന മണിക്കൂറിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അതിരൂക്ഷമായ വാഗ്വാദത്തിനും സഭാതലം സാക്ഷ്യം വഹിച്ചു. അംഗങ്ങൾ സഭയിൽ പാലിക്കേണ്ട മര്യാദകളുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ രണ്ട് സുപ്രധാന റൂളിംഗുകളും ഇന്ന് സഭയിലുണ്ടായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യോപദേശക സമിതിയുടെ രണ്ടാമത് റിപ്പോർട്ട് സഭയിൽ സമർപ്പിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയ്ക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറുപടിക്കും ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI അംഗം പി പ്രസാദ് അനുമതി തേടിയ അടിയന്തര പ്രമേയ നോട്ടീസിന്മേലാണ് സഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അതിരൂക്ഷമായ വാക്പോരുണ്ടായത്. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള അവകാശവും അധികാരവും കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്ന വ്യവസ്ഥയിൽ LDF സർക്കാർ കരാർ ഒപ്പിട്ടു നൽകിയ ശേഷമാണ് ഇപ്പോൾ UDF സർക്കാരിനെ വിമർശിക്കുന്നതെന്ന് നോട്ടീസിന് മറുപടി നൽകിയ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ചൂണ്ടിക്കാട്ടി. PM ശ്രീ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. ഇതിന്റെ ഫലമായി തടഞ്ഞുവച്ചിരുന്ന SSK ഫണ്ട് 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാർ കൈപ്പറ്റിയിട്ടുണ്ട്. UDF സർക്കാർ പുതുതായി എന്തെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിച്ച് പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിനെക്കുറിച്ച് വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത്. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സമിതിയുടെ തീരുമാനം വരുന്നതുവരെ അടിയന്തര പ്രമേയത്തിന് പ്രസക്തിയില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രത്തെ വക്രീകരിക്കാനുള്ള ഏത് തീരുമാനങ്ങൾക്കെതിരെയും പോരാടിയവരാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. ആ പോരാട്ടം ഇനിയും തുടരുമെന്നും മന്ത്രി മറുപടി നൽകി. PM ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിക്ക് കഴിയാത്തതെന്താണെന്ന് പി പ്രസാദ് ചോദിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം RSSന്റെ ആശയമാണ്. അത് നടപ്പാക്കാൻ UDF സർക്കാരിന് എന്താണ് ഇത്ര വ്യഗ്രത? PM ശ്രീയെ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ തന്നെ അതിന്റെ വക്താക്കളാവുകയാണെന്നും പ്രസാദ് ആരോപിച്ചു. PM ശ്രീ ഫണ്ട് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്ന് CPM മുഖപത്രമായ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയത് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണെന്നും, ഇപ്പോൾ സഭയിൽ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഒരംശമെങ്കിലും കരാർ ഒപ്പിട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ CPI ഉന്നയിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ലെന്നും മന്ത്രി N. ഷംസുദ്ദീൻ ആവർത്തിച്ചു. LDF കാലത്തെ പോലെ നിഗൂഢമായ പ്രവർത്തനങ്ങളൊന്നും UDF നടത്തുന്നില്ല. നിലവിൽ LDF വിവാദമുണ്ടാക്കുന്നത് തങ്ങളുടെ ജാള്യത മറയ്ക്കാനാണ്. മന്ത്രിസഭയെപ്പോലും ഇരുട്ടിന്റെ മറവിൽ നിർത്തി പിണറായി സർക്കാർ ഒപ്പിട്ട കരാറിൽ നിന്നും പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. PM ശ്രീ വിഷയത്തിൽ ലജ്ജാകരമായ കീഴടങ്ങലാണ് UDF നടത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ ആരോപിച്ചു. അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയില്ലേ? എവിടെ പോയി ആ നാക്ക് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. LDF സർക്കാർ PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും 20 ദിവസത്തിനകം അത് മരവിപ്പിച്ചു. ധാരണാപത്രം ഒപ്പിട്ടിട്ട് 8 മാസം പിന്നിട്ടു. ഇതേവരെ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീയുടെ ഭാഗമായി ഒരു പൈസയും കേരളം കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയിട്ടില്ല. PM ശ്രീ BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തെല്ലാം വീരവാദങ്ങൾ മുഴക്കിയിരുന്നവരാണ് അധികാരത്തിലെത്തി 1 മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളിൽ നിന്നും ആകെ മലക്കം മറിഞ്ഞിരിക്കുന്നതെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വാക്കൌട്ട് പ്രസംഗം ചുരുക്കണമെന്ന സ്പീക്കറുടെ നിർദ്ദേശത്തിനെതിരെ CPI അംഗം K. രാജൻ പ്രതിഷേധമുയർത്തുന്ന കാഴ്ചയ്ക്കും സഭാതലം പിന്നീട് സാക്ഷിയായി. ഉമാ തോമസ് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാനായി എഴുന്നേറ്റപ്പോൾ സാമാജികർ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴായിരുന്നു സ്പീക്കറുടെ ആദ്യത്തെ റൂളിംഗ്. സഭ ഗൌരവകരമായി മുമ്പോട്ട് പോകുമ്പോൾ സഭയ്ക്കകത്ത് ഉല്ലാസയാത്ര നടത്തുന്നതുപോലെ സഭയുടെ നടുവിലൂടെ ഓളം വെട്ടിപ്പോകുന്നത് ദയവായി ഒഴിവാക്കണം. പല പ്രാവശ്യം പറഞ്ഞതാണ് ഇനി പറയാൻ ഇടയാക്കരുതെന്ന് സ്പീക്കർ.

മുന്നറിയിപ്പ് നൽകി. സഭയിൽ സംസാരിക്കുന്നതിന്റെ സമയദൈർഘ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാമത്തെ റൂളിംഗ്. സാമാജികർക്കുള്ള പരിശീലന പരിപാടിയിലുണ്ടായ ധാരണ പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണ വേളയിൽ ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ള സമയത്തിൽ കൂടുതൽ അംഗങ്ങൾ സംസാരിക്കരുതെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. കൊച്ചി മെട്രോയുടെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് അംഗം ഉമാ തോമസും റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നിർത്തിവച്ചത് കാരണമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് CPI അംഗം പി പ്രസാദും സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള മെട്രോ നിർമ്മാണ മേഖലയിലെ യാത്രാദുരിതം പരിഹരിക്കാൻ KMRL ട്രാഫിക് പോലീസും ചേർന്ന് രാവിലെ 8 മുതൽ രാത്രി 8 വരെ ട്രാഫിക് വാർഡന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ബദൽ റോഡുകൾ നവീകരിക്കാൻ KMRL ആവശ്യപ്പെട്ട 7.5 കോടി രൂപയുടെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ്. റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ P പ്രസാദിനും മറുപടി നൽകി. 10 അംഗങ്ങളുടെ ഉപക്ഷേപങ്ങളാണ് ഇന്ന് സഭ പരിഗണിച്ചത്. പ്രവാസിക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആവശ്യങ്ങൾ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി നജീബ് കാന്തപുരത്തിന്റെ ഉപക്ഷേപത്തിന് മറുപടി നൽകി. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട കാലാവധി ദീർഘിപ്പിക്കണമോ എന്നതും ജനപ്രതിനിധികൾ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് മതിയെന്ന രീതിയിൽ ഇളവ് നൽകണോ എന്നതും പരിശോധിച്ച് തീരുമാനിക്കുമെന്നും VD സതീശൻ ഉറപ്പു നൽകി. ആലപ്പുഴയിൽ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ AD തോമസിന്റെ വൈകാരികമായ പ്രസംഗത്തിനും ഇന്ന് സഭാതലം സാക്ഷിയായി. കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ പോലുള്ള ഒരു സാധാരണക്കാരന് വന്ന് സംസാരിക്കാൻ അവസരമൊരുക്കിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പോലീസ് മർദ്ദനമാണെന്നായിരുന്നു AD തോമസിന്റെ വാചകങ്ങൾ. ഭരണകൂട ഭീകരതയ്ക്കെതിരെയും പോലീസ് രാജിനെതിരെയും ശബ്ദമുയർത്തിയ ആൾ മുഖ്യമന്ത്രിയായപ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനങ്ങളുണ്ടായത്. ആ മുഖ്യമന്ത്രിയുടെ കാലത്താണ് തെരുവുകളിൽ ചെറുപ്പക്കാർ ആക്രമിക്കപ്പെട്ടത്. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ, സമരം ചെയ്തതിന്റെ പേരിൽ, ഒരു കറുത്ത തുണിക്കഷ്ണം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും ആലപ്പുഴ നഗരത്തിലിട്ട് പട്ടിയെ തല്ലുന്നതുപോലെ തല്ലി, തോമസ് വികാരാധീനനായി പറഞ്ഞു. പുതുക്കിയ ബജറ്റ് സംബന്ധിച്ചുള്ള അവസാന ദിന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിലെ 13 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം ടോണി ചിമ്മിണിയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ട് സംസാരിച്ചത്. CPIM അംഗം KN ബാലഗോപാലന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. തുടർന്ന് മറുപടി പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി. കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്നത് സർക്കാർ നയമല്ലെന്നും ബജറ്റിൽ അത്തരത്തിൽ ഒരു വാക്കുപോലും പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ആലപ്പുഴയിൽ കരിമണൽ വാരാൻ അനുമതി നൽകിയത് ആരാണെന്നും ആരാണ് കൊണ്ടുപോകുന്നതെന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരിമണൽ ഖനനത്തിൽ യു-ടേൺ ആണെന്ന പ്രചാരണം തെറ്റാണ്. സതേൺ ഇക്കണോമിക് കോറിഡോർ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നതെന്ന് ചൂണ്ടിക്കാട്ടി VD സതീശൻ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ ഖജനാവ് നിറയ്ക്കുമെന്നും സഭയെ അറിയിച്ചു. നിലവിൽ കേരള മോഡൽ മന്ദിച്ചിരിക്കുകയാണ്. നിയോ കേരള മോഡലാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. KSEB ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതികൾ അനാവശ്യമായി ഇഴയാൻ സമ്മതിക്കില്ല. നിക്ഷേപകർക്കായി ഏകജാലക സംവിധാനം നടപ്പാക്കും. പദ്ധതി നടത്തിപ്പിനായി പ്രോട്ടോകോൾ കൊണ്ടുവരും. കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകർക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം വേണമെന്നും സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് വികസനം വരേണ്ടതെന്നും VD സതീശൻ മറുപടി നൽകി. മറുപടി പ്രസംഗത്തിൽ UDF സർക്കാരിന്റെ നയം പറയുന്നതിനിടെ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളമുണ്ടായപ്പോൾ പ്രക്ഷുബ്ധനാകല്ലേ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ ബഹളത്തിന് ഇടയാക്കി. നയത്തോട് വിയോജിപ്പ് കാണും, അത് പ്രസംഗം തീർന്നിട്ടാകാമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം ശാന്തരായില്ല. പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? You have no right എന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയുമെന്ന് പിണറായി ചോദിച്ചു. നയം എന്തെന്ന് പറയാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ് എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. നയം മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ എന്നും നയം വിശദമാക്കുന്നതിന് തടസ്സമില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. തടസ്സപ്പെടുത്താൻ അവകാശമില്ലെന്ന് മാത്രമാണ് CM ഉദ്ദേശിച്ചതെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. വീണ്ടും പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിനെതിരെ CPIM എതിർപ്പുണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് പിണറായി വിജയനെ ചൊടിപ്പിച്ചു. അതൊക്കെ വല്ലാത്ത പൂതിയാണെന്നും തന്നെ നേതാവായി തിരഞ്ഞെടുത്തതിൽ പാർട്ടിയിൽ ഒരു എതിർപ്പ് പോലും ഉണ്ടായിട്ടില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെക്കുറിച്ച് ഇവിടെ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിച്ചപ്പോൾ താൻ പ്രകോപിതനാകാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നായിരുന്നു VD സതീശന്റെ മറുപടി. അതേസമയം KN ബാലഗോപാലന് സംസാരിക്കാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ചും പ്രതിപക്ഷ നിരയിൽ നിന്നും വലിയ പ്രതിഷേധമുയർന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം സഭ പിരിഞ്ഞു. ഇനി തിങ്കളാഴ്ച സഭാ സമ്മേളനം പുനരാരംഭിക്കും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം.

0: ആകാശവാണി
1: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിജയം എന്നത് മറ്റുള്ളവരുമായി മത്സരിച്ചോ അവരെക്കാൾ മുന്നിലെത്തിയോ നേടുന്നതല്ല, മറിച്ച് ഇന്നലെയേക്കാൾ മികച്ചവനായി നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുന്നതാണ് യഥാർത്ഥ വിജയം. താരതമ്യമല്ല, പരിണാമമാണ് പ്രധാനം. കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളെക്കാൾ അല്പം കൂടി അറിവുള്ളവനായി, അല്പം കൂടി പക്വതയുള്ളവനായി നിങ്ങൾ മാറിയോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പ്രൊഡക്റ്റീവ് അലയൻസസ് എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്ന മഹത്തായ ആശയം ആരുടെ സംഭാവനയാണ്? ഉത്തരം അറിയായിരിക്കും എല്ലാവർക്കും. എന്നാലും ഈ പരിപാടിയുടെ അവസാനം ഉത്തരം പറയാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. കൃഷി ഉപജീവന മാർഗമാക്കിയ നിരവധി കർഷകരുണ്ട്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ഉദ്ദേശിച്ച വിലയോ ലാഭമോ കിട്ടാതെ വലഞ്ഞാലോ? കൃഷിയെ തന്നെ വെറുത്തു പോകുന്ന കർഷകൻ ഇതൊന്നും വേണ്ട എന്ന് വെച്ചു പോകും. പക്ഷേ കർഷകനെയും വാങ്ങുന്നവരെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഈ മൂന്ന് കൂട്ടരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കർഷകന് വേണ്ടത്ര ലാഭവും കിട്ടും. അതിനുവേണ്ടി പ്രൊഡക്റ്റീവ് അലയൻസസ് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. പ്രൊഡക്റ്റീവ് അലയൻസസ് എന്താണ്, പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞു തരികയാണ് കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കേര പദ്ധതിയുടെ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ യമുന എസ്.
1: പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് പറയുന്നത് ലോകബാങ്കും അതുപോലെ തന്നെ ഭക്ഷ്യ കാർഷിക സംഘടനയും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ മോഡൽ എന്ന് പറയാൻ കഴിയും. അവര് കഴിഞ്ഞ 15-20 വർഷത്തോളമായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും കൊണ്ടുവന്നിരിക്കുന്ന ഒരു സക്സസ്ഫുൾ മോഡലാണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളത്. ഇനി എന്താണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്ന് ചോദിച്ചാൽ അതിൽ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്: ഒന്ന്, ചെറുകിട കർഷകര്; രണ്ട്, ഈ ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വരുന്ന ബയേഴ്സ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ്; മൂന്നാമതായിട്ടുള്ളത് ഈ രണ്ട് കൂട്ടരെയും, ചെറുകിട കർഷകരെയും അതുപോലെ തന്നെ ഈ അഗ്രി ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പബ്ലിക് സംവിധാനം എന്നുള്ള രീതിയിൽ കേരയാണ് ഇവിടുത്തെ മൂന്നാമത്തെ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കൂട്ടരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്രൊഡക്റ്റീവ് അലയൻസിലേക്ക് വരുന്നത്. ഇത്തരത്തിൽ ഒരു 150 പ്രൊഡക്റ്റീവ് അലയൻസസ് ആണ് കേരളത്തിലുടനീളം 2025 മുതൽ 2029 വരെയുള്ള കാലഘട്ടത്തിൽ കേര പദ്ധതി വഴി നടപ്പിലാക്കാനായിട്ട് കൃഷിവകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൃഷിവകുപ്പിനോടൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇൻഡസ്ട്രീസ് വകുപ്പ്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ചെറുകിട കർഷകരുടെ ഏകോപനമായിട്ടുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ, അത്തരത്തിലുള്ള കമ്പനികളുമായിട്ട് ടൈപ്പാകുന്ന അഗ്രി ബിസിനസ് ഓൺട്രപ്രണേഴ്സ്, അവര് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഇൻഡസ്ട്രീസ് വകുപ്പിന്റെ ഒരു സംയോജനം ഈ ഒരു പദ്ധതിയിൽ വളരെയധികം ആവശ്യമാണ്. സോ കൃഷിവകുപ്പും ഇൻഡസ്ട്രീസ് വകുപ്പും കൂടെ ഏറ്റവും നന്നായിട്ട് സംയോജിച്ചു പോകുന്ന ഒരു പദ്ധതിയായിരിക്കും ഉൽപ്പാദന സഖ്യങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് അലയൻസസ്. ഈ പ്രൊഡക്റ്റീവ് അലയൻസസ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിലേക്ക് വരുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അതുപോലെ തന്നെ വെല്ലുവിളികളും സാധ്യതകളും നിറഞ്ഞ ഒരു മേഖല കൂടിയാണ്. കാര്യം കേരളത്തിൽ വെറും 25 ലക്ഷം ഹെക്ടറാണ് കാർഷിക ഏരിയ ഉള്ളത്, അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. അതേസമയം മറ്റു വലിയ സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര പോലെയുള്ളിടത്ത് ഇതിന്റെ ഒരു 3 മടങ്ങെങ്കിലും അധികമാണ് നമുക്കുള്ളത്. എന്നിരുന്നാൽ പോലും വേൾഡ് ബാങ്കിന്റെ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളൊരു പദ്ധതി ആദ്യമായിട്ട് കേരളത്തിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ 150 പ്രൊഡക്റ്റീവ് അലയൻസ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിനെ ഒറ്റയടിക്കല്ല ഉദ്ദേശിക്കുന്നത്, മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ വടക്കൻ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകൾ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ 5 ജില്ലകൾ ഉള്ള അപേക്ഷകൾ നമ്മൾ കഴിഞ്ഞ വർഷം മുതലേ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഒരു ഓൺലൈൻ പോർട്ടൽ വഴിയാണ്. കേരയുടെ പ്രൊഡക്റ്റീവ് അലയൻസിന് സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ടലുണ്ട്, PA.kera.kerala.gov.in എന്നതാണ് പോർട്ടലിന്റെ പേര്. ആ പോർട്ടലിൽ കയറി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അതിന് കുറച്ച് എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്. ഒരു ഫാർമ പ്രൊഡ്യൂസർ കമ്പനിക്ക് മിനിമം 200 ഷെയർ ഹോൾഡർ കർഷകരുണ്ടായിരിക്കണം. അവരെ 2 വർഷത്തിൽ കൂടുതൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കണം. ഈ ഒരു കമ്പനി തുടങ്ങിയിട്ട് 2 വർഷത്തിൽ കൂടുതലായിരിക്കണം. അതുപോലെ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിലവിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തവരെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതില്ല. ഇവർക്ക് 5 ലക്ഷം രൂപയെങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം. അതുപോലെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇവരുടെ വാർഷിക ടേൺ ഓവർ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ജില്ലകളിൽ ഉള്ള ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്കാണ് കഴിഞ്ഞ വർഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ അവസരം കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ റീജിയണൽ ആണെങ്കിൽ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് അങ്ങനെ റീജിയണൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ലോകത്തെവിടെയുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനും ഈ പദ്ധതിയിൽ ഭാഗമാകാൻ സാധിക്കും. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അവർ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എൻറ്റൈറ്റീസ് ആയിരിക്കണം. ഇപ്പോൾ 1% കമ്പനി ആകാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആകാം, ജോയിന്റ് വെഞ്ചർ കമ്പനീസ് ആകാം, പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ കമ്പനികളാകാം. പിന്നെ അവരുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 10 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കണം. FPCകൾ നമ്മൾ 10 ലക്ഷം പറഞ്ഞപ്പോൾ അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് നമ്മൾ പറയുന്നത് 10 കോടിക്ക് മുകളിലാണ്. ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അവർക്ക് ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും കേരളത്തിലുള്ള ഒരു ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുമായിട്ട് ഒരു ബാന്ധവം അല്ലെങ്കിൽ ഒരു ടൈപ്പിലേക്ക് വരാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് അലയൻസസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 കൂട്ടരും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ FPCകളെ പോലെ തന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അവരും അവരുടെ ബിസിനസ് പ്രപ്പോസൽ, അവരുടെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ എന്താണെന്നുള്ളതാണ് അവരുടെ ആപ്ലിക്കേഷനിൽ അവരത് പറയുന്നുണ്ട്. FPCകളും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സും 2 കൂട്ടരും അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെയാണ് കേരയുടെ റോള് വരുന്നത്. കേര ചെയ്യുന്നത് ഈ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ബിസിനസ് പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുപൂരകമായിട്ടുള്ള, യോജിച്ചിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനെ അപേക്ഷകരിൽ നിന്ന് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ രീതിയിൽ നിലവിൽ നമ്മൾ ഒരു 10 or 12 പ്രൊഡക്റ്റീവ് അലയൻസസ് നോർത്തേൺ റീജിയനിൽ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന്റെ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ്, ഈ FPC, അഗ്രി ബിസിനസ് പാർട്ട്നർ, കേര എന്നീ 3 ആളുകളും കൂടെ ചേർന്ന് ഒപ്പിടുന്ന ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് ലെവൽ വരെ നമ്മൾക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് മലപ്പുറത്തുള്ള ഒരു മിർസ്റ്റിക്ക എന്നുള്ള ഒരു കമ്പനിയും അതുപോലെ തന്നെ എറണാകുളത്തുള്ള കക്കാവ് ബീൻ എന്നുള്ള കമ്പനിയും തമ്മിലാണ്. കൊക്കോ ബീൻസിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊക്കോ കുരുവിന്റെ ഫെർമെന്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊക്യൂർമെന്റിനും വേണ്ടിയിട്ടാണ് ഈ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെന്റ് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൺസ് അങ്ങനെ ഒരു എഗ്രിമെന്റ് വരെ സൈൻ ചെയ്ത് വന്നാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ 2 കൂട്ടരുടെയും FPCയുടെയും അഗ്രി ബിസിനസ് പാർട്ട്ണറുടെയും 2 കൂട്ടരുടെയും ബിസിനസ് പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ബാങ്കിൽ ഒരു ലോൺ കിട്ടാൻ നമ്മൾക്ക് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് പ്രപ്പോസൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാനിലേക്ക് അതിനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. 2 കൂട്ടരുടെയും താല്പര്യങ്ങൾക്ക് നമ്മൾ തുല്യമായിട്ട് ആണ് സാധ്യതകൾ വയ്ക്കുന്നത്. അപ്പോൾ 2 കൂട്ടരുടെയും റോൾസും റെസ്പോൺസിബിലിറ്റീസും 2 കൂട്ടരുടെയും ഇൻവെസ്റ്റ്മെന്റും എല്ലാം അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് പ്ലാനിന് പരമാവധി 2 കോടി രൂപ വരെ, അതായത് ആ പ്രോജക്റ്റിന്റെ 60% പരമാവധി 2 കോടി രൂപ വരെയാണ് നമ്മൾ കേര വഴി ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്നത്. 3 ലക്ഷത്തിൽ പരം രൂപയുള്ള ഒരു പദ്ധതിയാണെങ്കിൽ 2 കോടി വരെ നമുക്ക് അതിനകത്ത് ഗ്രാന്റ് കിട്ടും. ഗ്രാന്റ് എന്നുള്ളത് 60%, അത് തിരിച്ചടയ്ക്കേണ്ട പണമല്ല. എന്നിരുന്നാൽ പോലും ഈ ഗ്രാന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിച്ചമുള്ള 40% ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയും അതുപോലെ തന്നെ ഇവരുമായിട്ട് ചേരുന്ന അഗ്രി ബിസിനസ് പാർട്ട്ണറും കൂടെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ബിസിനസ് പ്ലാനിൽ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആ ഫണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പ്രോസസ്സിംഗ് ആസ്പെക്ട്, ഇപ്പം ചെറിയ പാക്കിംഗ് ഗ്രേഡിംഗ് യൂണിറ്റ്സ് ഒക്കെ FPCകൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പുതിയ ടെക്നോളജി എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, പിന്നെ ഈ പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ഡിജിറ്റൽ ടെക്നോളജി വഴി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള മേഖലകൾ, ആ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഫണ്ട് അതിനകത്ത് വിനിയോഗിക്കാൻ കഴിയും. അപ്പം ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ പാർട്ണറിംഗ് ആയിട്ടുള്ള ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയും അഗ്രി ബിസിനസ് പാർട്ട്ണറും കൂടെയാണ്. 2 കൂട്ടരും കൂടി ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പരസ്പരം അനുപൂരകമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതിന് കേരയുടെ സഹായത്തോടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് ഏജൻസി ഉണ്ടായിരിക്കും. അവരായിരിക്കും നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള പൂർണ്ണ സപ്പോർട്ട് നൽകുന്നത്. അങ്ങനെ ആ രീതിയിൽ തയ്യാറായി വരുന്ന ഒരു ബിസിനസ് പ്ലാനിന് നമ്മൾ അപ്രൂവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കോർ പാനൽ ടീമുണ്ട്. അവരായിരിക്കും നമ്മളുടെ ഇനീഷ്യൽ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പിന്നീട് ബിസിനസ് പ്ലാനിലേക്ക് വരുമ്പോഴും എല്ലാം അസസ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രാന്റ് എഗ്രിമെന്റ് ചെയ്യും. ഗ്രാന്റ് എഗ്രിമെന്റ് കഴിഞ്ഞാൽ 3 ട്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ ഈ 2 കോടി രൂപ നൽകുന്നത്. 40, 40, 20 എന്നുള്ള രീതിയിലാണ്. ഇപ്പം 2 കോടി രൂപയാണ് ഗ്രാന്റ് അനുവദിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 40% എന്ന് പറയുമ്പോൾ 80 ലക്ഷം രൂപയാണ്. ആ 80 ലക്ഷം രൂപ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ അനുസരിച്ചിട്ട് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിക്കും അതുപോലെ അഗ്രി ബിസിനസ് പാർട്ട്ണറിനും അവരുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചിട്ട് കിട്ടും. അത് അഡ്വാൻസ് ഫണ്ടായിട്ടാണ് കൊടുക്കുക. ആ 80 ലക്ഷം അല്ലെങ്കിൽ ആദ്യത്തെ 40% എമൗണ്ടിന്റെ 70% യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 40% അപേക്ഷിക്കാവുന്നതാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത 20% ആ രീതിയിലാണ് നമ്മൾ ഫണ്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ മാർക്കറ്റ് ലിങ്കേജസിനും മുന്നോട്ടുള്ള എക്സ്പോർട്ട് കംപ്ലയൻസിനും ഒക്കെയുള്ള സപ്പോർട്ട് കേര വഴി കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് ഒരുപക്ഷെ അവരുടെ HR ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ്പെക്ട്സിലൊക്കെ കുറവുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനങ്ങൾ ഇന്ത്യയിൽ എവിടെയുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് അവരുടെ ഫാക്കൽറ്റിയെ കൊണ്ടുവന്ന് നമുക്ക് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ കഴിയും. ഈ രീതിയിലാണ് നമ്മൾ ആ പദ്ധതി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ലിങ്കേജ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ വർഷം കഴിഞ്ഞ 2-3 വർഷങ്ങളൊക്കെ ആകുമ്പോഴായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഷോക്കേസ് ചെയ്യണം, എന്തെങ്കിലും എക്സ്പോകളിൽ പങ്കെടുക്കണം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് ഈ എക്സ്പോകളിൽ പങ്കെടുത്ത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഷോക്കേസ് ചെയ്ത് കൂടുതൽ നെറ്റ്വർക്കിംഗ് കൊണ്ടുവരാനായിട്ടുള്ള സാമ്പത്തിക സഹായം ഒരു 80% നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കേരളത്തിനും കേരളത്തിന് പുറത്തും ഒക്കെയുള്ള നല്ല സക്സസ്ഫുൾ മോഡൽസ് ആയിട്ടുള്ള യൂണിറ്റുകൾ, ഈ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ള പേരില്ല എന്നുണ്ടെങ്കിൽ പോലും പല FPSCകളും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ വിജയ മാതൃകകൾ നമുക്ക് പോയി കാണുന്നതിനും നമ്മളുടെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിനും അവിടെ നിന്നും ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും നമ്മളുടെ സ്വന്തം യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെയുള്ള എക്സ്പോഷർ വിസിറ്റ് സപ്പോർട്ടും കേര ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് നോർത്തേൺ കേരളത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഒരു ജനുവരി വരെ നമ്മൾ ആപ്ലിക്കേഷൻ എടുത്തതിൽ നിന്നും 72 ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളും അതുപോലെ 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സുമാണ് ആപ്ലിക്കേഷൻ വച്ചിരിക്കുന്നത് പോർട്ടൽ വഴി. ഇതിൽ ഈ 163 അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിൽ ഏകദേശം ഒരു 15 പേര് കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുണ്ട്, നമുക്ക് ചക്കയോ അല്ലെങ്കിൽ നാളികേരമോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതി ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹത്തിലിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അത്തരത്തിലുള്ള FPSCകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാം. ഒരു പക്ഷേ നമുക്ക് നിങ്ങൾക്ക് പറ്റിയ ഒരു പാർട്ട്ണറെ പുറത്തു നിന്ന് തന്നെ കണ്ടെത്തി തരാൻ സാധിക്കും. നമുക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ ചിലര് US നിന്നുള്ളവരുണ്ട്, അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ആണ് താല്പര്യം, അങ്ങനെയുള്ള ആളുകളുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾക്ക് അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സിന് പ്രധാനമായിട്ടും സ്പൈസസിലാണ് താല്പര്യം. നമ്മളുടെ നാട്ടിൽ കാണുന്ന ജാതിക്ക, അതുപോലെ കുരുമുളക്, ഏലം, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്തരം വിളകൾക്ക് വളരെയധികം താല്പര്യം പുറത്തു നിന്നുള്ള സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകൾക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു 10 കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അഗ്രി ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഫോർവേഡ് മാർക്കറ്റിംഗ് ലിങ്കേജസ് എല്ലാം വളരെ ക്ലിയർ കട്ടാണ്. അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നതിലൂടെ നമ്മളുടെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളിലെ ചെറുകിട കർഷകർക്ക് ഏതാണ്ട് 0.18 ഹെക്ടറോളം മാത്രം ലാൻഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ തുണ്ടുവൽക്കരിക്കപ്പെട്ട കൃഷിഭൂമിയുള്ള നമ്മളുടെ സംസ്ഥാനത്തിലെ കർഷകർക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില പേശാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് നമ്മളിവിടെ ഈ ഒരു ഉൽപ്പാദന സഖ്യം എന്നുള്ള പദ്ധതിയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര മാർക്കറ്റ് വരെ എത്തിക്കാൻ കഴിയുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിലേക്ക് ടൈപ്പ് ആക്കി തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വില പേശി തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രീമിയം പ്രൈസ് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഉൽപ്പാദന സഖ്യങ്ങൾ അഥവാ പ്രൊഡക്റ്റീവ് അലയൻസ് എന്നീ പദ്ധതിയിലൂടെ കേര വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർത്തേൺ റീജ്യൻ കഴിഞ്ഞു, ഇനി സെൻട്രൽ ആൻഡ് സതേൺ റീജ്യൻ ആണ്. ബാക്കിയുള്ള 9 ജില്ലകളുണ്ട്. ആ 9 ജില്ലകളിലെ കർഷകർക്ക് ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം, കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. അതിനനുസരിച്ച് ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയോ അഗ്രി ബിസിനസ് പാർട്ട്ണറോ ആയിട്ട് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻസിറ്റൈസേഷൻ ബോധവൽക്കരണ പരിപാടികളൊക്കെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നടന്നു വരുന്നു. അതിലും നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഭാഗഭാക്കാകാം. അപ്പം എല്ലാവരും ഈ ഒരു അവസരം ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.
0: പ്രൊഡക്റ്റീവ് അലയൻസസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറും കേര പദ്ധതിയുടെ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സേഫ് ഗാർഡ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ യമുന എസ്. പ്രൊഡക്റ്റീവ് അലയൻസസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട നമ്പർ 9037076600. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: കസ്തൂരി മഞ്ഞൾ നൂറ്റാണ്ടുകളായി പരമ്പരാഗത ആയുർവേദ സൗന്ദര്യ സംരക്ഷണത്തിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചു വരുന്നു. ഔഷധ ഗുണത്തിന്റെ കാര്യത്തിൽ കസ്തൂരി മഞ്ഞൾ അടിപൊളിയാണ്. ശരീരശുദ്ധി വർദ്ധിപ്പിക്കാനും ചർമ്മരോഗങ്ങളെ തടഞ്ഞു നിർത്താനും കസ്തൂരി മഞ്ഞളിന് കഴിയും. ചർമ്മരോഗങ്ങൾ മാറാനും ശരീരത്തിന് തിളക്കം ലഭിക്കാനും മുഖക്കുരു വന്നുപോയ കലകൾ മായ്ക്കാനും അനാവശ്യ രോമങ്ങളെ കൊഴിച്ചു കളയിക്കാനും ഇത് ഗുണം ചെയ്യും. വരണ്ട ചർമ്മത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്പം തൈരിൽ കസ്തൂരി മഞ്ഞൾ ചേർത്ത് ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. നവജാത ശിശുക്കളെ കസ്തൂരി മഞ്ഞൾ തേച്ചു കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രോഗാണുക്കളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ചർമ്മത്തിന് തിളക്കമുണ്ടാകാനും സഹായിക്കുന്നു. തേനീച്ച, കടന്നൽ തുടങ്ങിയ വിഷജന്തുക്കൾ കടിച്ചാൽ ആ ഭാഗത്ത് കസ്തൂരി മഞ്ഞൾ അരച്ചിടുന്നത് നല്ലതാണ്.
3: രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്താണെന്ന് നോക്കാം.
4: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.

0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. ചോദ്യം ഒന്നുകൂടി പറയട്ടെ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില എന്ന മഹത്തായ ആശയം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ സംഭാവനയാണ് ഇത്.
1: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
0: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

ഇഷ്ടഗാനങ്ങൾക്കൊപ്പം പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങളും ശ്രോതാക്കൾക്ക് കേൾക്കാൻ ആഗ്രഹമില്ലേ? ഇഷ്ടഗാന പരിപാടിയെ ഹൃദയരാഗങ്ങളിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. ഇന്നത്തെ ഹൃദയരാഗം പരിപാടി ഇന്ന് രാത്രി 10:30 പ്രക്ഷേപണം ചെയ്യുന്നത്. 8281200715 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കേണ്ടത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരിയും ചിത്രവും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനുകളും ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി അയക്കാം. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200715. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയക്കുക. ഇഷ്ടഗാനങ്ങൾ ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 കേൾക്കാം.

അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിപണനവും തടയുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദിനാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടികൾ നടപ്പിലാക്കുക. തൊടുപുഴ പോലീസ് സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ന്യൂമാൻ കോളേജിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സ് ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് തൊടുപുഴ മങ്ങാട്ടുകാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും ന്യൂമാൻ കോളേജിലേക്ക് വിദ്യാർത്ഥികളും സാമൂഹ്യ പ്രവർത്തകരും അണിനിരക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തും. മൂന്നാർ പോലീസ് സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, ലഹരി വിരുദ്ധ അവബോധ ക്ലാസ് എന്നിവ സംഘടിപ്പിക്കും. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി എഫ് രാജ MLA ഉദ്ഘാടനം ചെയ്യും. പീരുമേട് പോലീസ് സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കാനം മരിയൻ കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന സബ് ഡിവിഷന് കീഴിൽ ബൈക്ക് റാലി, SPC കേഡറ്റുകളുടെ ഫ്ലാഷ് മോബ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ നടക്കും. ഇടുക്കി സബ് ഡിവിഷന് കീഴിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം, ബൈക്ക് റാലി, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ അധീനതയിൽ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന കോളേജ് സ്പോർട്സ് അക്കാഡമികളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് PG തലത്തിൽ കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ June 30 രാവിലെ 9 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തും. അത്ലറ്റിക്സ്, ആർച്ചറി, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, കനോയിങ്, കയാക്കിംഗ്, സൈക്ലിംഗ്, ഫെൻസിംഗ്, ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ഹോക്കി, ജൂഡോ, കബഡി, ഖോഖോ, നൈറ്റ് ബോൾ, റോവിംഗ്, സോഫ്റ്റ് ബോൾ, സ്വിമ്മിംഗ്, തായ്കോണ്ടോ, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ് എന്നീ കായിക ഇനങ്ങളിലാണ് PG 1st വർഷ ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നടത്തുന്നത്. സെലക്ഷനിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 8:30 ആധാർ കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സ്പോർട്സ് ഡ്രസ് എന്നിവ സഹിതം സെലക്ഷൻ സെൻറ്ററിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ @gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. തൊടുപുഴ ജില്ലാ ആശുപത്രി സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുടെ പരിപാടിയുടെ ഭാഗമായി അറക്കുളം പകൽ വീട്ടിലെ അന്തേവാസികൾക്ക് 2026-27 വർഷത്തേക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് അംഗീകൃത ലൈസൻസുകളിൽ നിന്നും കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും മത്സര സ്വഭാവമുള്ള മുദ്രവച്ച ടെൻഡറുകൾ ക്ഷണിച്ചു. ടെൻഡർ ഫോറം വിതരണം അവസാനിക്കുന്ന July 6 വൈകുന്നേരം 3 വരെയും ടെൻഡറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി July 7 ഉച്ചകഴിഞ്ഞ് 2:30 വരെയുമാണ്. ടെൻഡറുകൾ സൂപ്രണ്ട് ജില്ലാ ആശുപത്രി തൊടുപുഴ എന്ന മേൽവിലാസത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04862222630 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 2026-27 ITI പ്രവേശനത്തിന് ഏലപ്പാറ ഗവൺമെൻറ് ITIയിൽ പ്ലംബർ 1 കോഴ്സ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ 2 കോഴ്സ് എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30. ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾക്ക് 9946010769 എന്ന നമ്പറിലോ 9605544469 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ, വിരലടയാളം, കൃഷ്ണമണി രേഖ, ഫോട്ടോ നിർബന്ധമായും പുതുക്കേണ്ടതാണ്. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ആധാർ പുതുക്കൽ September 2026 വരെ തികച്ചും സൗജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണെന്ന് ITI മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ അറിയിക്കുന്നു. സംസ്ഥാന ITI മിഷനെയാണ് കേരളത്തിൽ ആധാറിനെ നോഡൽ ഏജൻസിയായി സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നവജാത ശിശുക്കൾക്ക് ഉൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 0 മുതൽ 5 വയസ്സുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ് രേഖ ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. നിങ്ങളിതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: അനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: It is clearly our responsibility to take this relationship forward, to oversee what different parts of the government and different parts of our economy, of our country, do with each other in their interaction, in coordinating that and really, I would say, fashioning a more forward-looking, a more contemporary relationship in a more difficult world.
1: വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഹരിതോർജ്ജം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി സഹകരിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ൽ കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
3: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
1: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, US വ്യാപാര പ്രതിനിധി അംബാസഡർ ജെയിംസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ US വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
4: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യമായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബജറ്റാണ്.
1: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും യു എ ഇയും ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്രസുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. യുഎസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 തൊഴിലാളികൾ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭായോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന്. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

0: അമൂല്യ ഗീതികൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അമൂല്യഗീതികളുടെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നലെ ചൊല്ലിത്തന്ന കഥകൾ തീർക്കാതെ രാക്കിളി എങ്ങോ പോയി മറഞ്ഞു. രാത്രിയേറെയായിട്ടും ജാലകവാതിൽ ചാരാതെ നിന്നെ കാത്തിരിക്കുകയാണ് ഞാൻ. കാത്തിരിപ്പിൻ്റെ നൊമ്പരവുമായി ഒരു ഗാനം, സുനിലാൽ വി എസിൻ്റെ വരികൾക്ക് അയിരൂർ സദാശിവൻ ഈണം പകർന്ന ഗാനം, ഇന്നലെ ചൊല്ലിയ കഥയൊന്നും എന്ന് തുടങ്ങുന്ന ഗാനം, ആലാപനം കെ സി രമ.

കാളിന്തിയെ പോലെയാണ് ഞാൻ. നിന്റെ കുളിർ തീരത്തെങ്ങാനും കാർമുകിൽ വർണ്ണനെ കണ്ടോ? കാലച്ച കേൾക്കാതെ അടുത്തു ചെന്നപ്പോൾ കാർവർണ്ണൻ എങ്ങോ പോയി മറഞ്ഞു. പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയുടെ രചനയ്ക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന ഗാനം കാളിന്തി ഞാൻ എന്നു തുടങ്ങുന്ന ഗാനം പാടിയത് പി. സുശീലാദേവി.

തിരുക്കുറൽ പാടി കസ്തൂരി മഞ്ഞൾ പൂശി കാവടി ചിന്തുമൂളിയെത്തുന്ന ചൈത്ര കാദംബരി. ചിലമ്പൊലി കേട്ട് നഗരമെരിഞ്ഞ് ചിലപ്പതികാര കഥ പറയുമ്പോൾ മനസ്സിലെ കണ്ണകയുടെ ചിലമ്പിൽ നിന്നും മുത്തുകൾ ഉതിരുന്നു. കെ വി ശബരിമണിയുടെ വരികൾക്ക് ഹരിപ്പാട് കെ പി എൻ പിള്ള ഈണം പകർന്ന ഗാനം. കാദംബരി എന്നു തുടങ്ങുന്ന ഗാനം പാടിയത് ചെങ്ങന്നൂർ ശ്രീകുമാർ.

വെള്ളാരം കുന്നിൻ്റെ താഴ്വരയിലും വെള്ളാമ്പൽ പൂക്കുന്ന പൊയ്കകളിലും തേനുണ്ണുന്ന തേൻകുരുവി, കാട്ടാറിൻകരയിൽ കളി പറഞ്ഞിരിക്കാൻ കൂട്ടിനിളങ്കിളി പോരാമോ, പ്രകൃതിയുടെ മനോഹര വർണ്ണനയുമായി ഒരു ഗാനം. രചന ഗോപിനാഥ് മേമുണ്ട, സംഗീതം കെ കുഞ്ഞിരാമൻ. വെള്ളാരം കുന്നിൻ്റെ താഴ്വരയിൽ എന്ന ഗാനം പാടിയത് ഗീതാദേവി വാസുദേവൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അമൂല്യഗീതികൾ ഇവിടെ പൂർണ്ണമാകുന്നു. അമൂല്യഗീതികൾ വീണ്ടും അടുത്ത ബുധനാഴ്ച 7:35. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ അഞ്ജുക്കപ്പക്കുട്ടൻ.
1: അമൂല്യഗീതികൾ സമാപിക്കുന്നു.

പ്രിയപ്പെട്ടവരുടെ പ്രിയ നിമിഷങ്ങളിൽ ഒരു പാട്ടുകൊണ്ട് ആശംസകൾ അറിയിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? എന്നാലിതാ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200705 നമ്പറിൽ വാട്സപ്പ് സന്ദേശമാണ് അയക്കാവുന്നത്. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരിയും ചിത്രവും പ്രിയപ്പെട്ടവർക്കുള്ള പ്രിയ നിമിഷങ്ങളിലെ ആശംസകളും ഡെഡിക്കേഷനുകളും നിങ്ങൾക്ക് ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281200705. ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ഇന്ന് രാത്രി 10:30 മറക്കാതെ കേൾക്കുമല്ലോ. പ്രിയ ശ്രോതാക്കൾ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. വായനക്കാർക്ക് ഏവർക്കും ഏറെ പ്രിയപ്പെട്ട ഒന്നാണല്ലോ ഡിറ്റക്റ്റീവ് നോവലുകൾ. മലയാളത്തിലെ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ എന്ന വിശേഷണമുള്ള കൃതി ഏതാണ്? ഉത്തരം, 1905 രാമവർമ്മ അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കരമേനോൻ എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യ ഡിറ്റക്റ്റീവ് നോവൽ എന്ന ഗണത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകൃതി. പിന്നീട് മൂർക്കോത്ത് കുമാരൻ, കോട്ടയം പുഷ്പനാഥ്, ബാറ്റൻ ബോസ് തുടങ്ങി നിരവധി സാഹിത്യകാരന്മാർ ഈ സാഹിത്യശാഖയെ പുഷ്ടിപ്പെടുത്തുകയുണ്ടായി.

ഭാരതത്തിലെ ആരോഗ്യമേഖലയെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഭാരത സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സർക്കാർ ധനസഹായത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിൽ സമഗ്രമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചികിത്സാ ചെലവ് മൂലം കുടുംബങ്ങൾ കടബാധ്യതയിലാകുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2008 ആരംഭിച്ച രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജനയാണ് ആയുഷ്മാൻ ഭാരതിന് മുൻപ് പൊതുജനാരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിലൂടെ ലഭിച്ചിരുന്ന 30,000 രൂപയുടെ ചികിത്സാ സഹായം വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവുകൾക്ക് പര്യാപ്തമായിരുന്നില്ല. പ്രതിവർഷം കോടിക്കണക്കിനാളുകൾ ചികിത്സാ ചെലവ് കാരണം ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന സാഹചര്യം രാജ്യത്ത് നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദേശീയാരോഗ്യ നയം 2017 ശുപാർശ പ്രകാരം ആയുഷ്മാൻ ഭാരത് പദ്ധതി രൂപം കൊണ്ടത്. ഫെബ്രുവരിയിലെ കേന്ദ്ര ബജറ്റിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത്. 2018 സെപ്റ്റംബർ 23 ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ നടത്തിപ്പിനായി കേന്ദ്രതലത്തിൽ നാഷണൽ ഹെൽത്ത് അതോറിറ്റിയും സംസ്ഥാനതലത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസികളും പ്രവർത്തിക്കുന്നു. കേരളത്തിൽ ഇത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വഴിയാണ് നടപ്പിലാക്കുന്നത്. മുൻകാല ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ നവീകരിച്ച രൂപമാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ. രാജ്യത്താകെ 1.5 ലക്ഷം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിക്കുമെന്ന് 2018 സർക്കാർ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ വീടുകൾക്ക് സമീപത്ത് തന്നെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യം. മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ, പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളുടെ പരിശോധനയും ചികിത്സയും, അവശ്യമരുന്നുകളുടെ സൗജന്യ വിതരണം, രോഗനിർണയ സേവനങ്ങൾ, കൗൺസിലിംഗും ആരോഗ്യ ബോധവൽക്കരണവും എന്നിവയാണ് ആരോഗ്യ മന്ദിരങ്ങളിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ് പദ്ധതിയുടെ ഇൻഷുറൻസ് വിഭാഗം. ഇതിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെയുള്ള ധനസഹായമാണ് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 10.74 കോടി കുടുംബങ്ങളെയാണ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് പദ്ധതി വിപുലീകരിച്ചതോടെ ഏകദേശം 12 കോടി കുടുംബങ്ങൾ, അതായത് 55 കോടിയിലധികം ജനങ്ങൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഒറ്റമുറിയുള്ള താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവർ, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കുടുംബങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭൂമിയില്ലാത്ത ദിവസക്കൂലിക്കാർ, മറ്റാരും ആശ്രയമില്ലാത്തവർ എന്നിങ്ങനെയുള്ളവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഈ പദ്ധതിക്ക് അർഹരായിട്ടുള്ളവർ. നഗരപ്രദേശങ്ങളിലാകട്ടെ, വീട്ടുജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, ഡ്രൈവർമാർ, പ്ലംബർമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങി കുറഞ്ഞ വരുമാനമുള്ള വിവിധ മേഖലകളിലുള്ള തൊഴിലാളി വിഭാഗങ്ങളും 2024 സെപ്റ്റംബർ മുതൽ 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാരെയും പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരുമാന മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചെലവുകൾ തികച്ചും സൗജന്യമാണ്. പണരഹിതവും പേപ്പർ രഹിതവുമായ ഈ ചികിത്സാ പദ്ധതിയിൽ കുടുംബങ്ങളുടെ എണ്ണത്തിനോ പ്രായത്തിനോ പരിധിയില്ല.
മുൻകൂട്ടിയുള്ള എല്ലാ രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ആശുപത്രി വിട്ട ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നതാണ്. അതായത് മെഡിക്കൽ പരിശോധനയും ചികിത്സയും, മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും, ICU സേവനങ്ങൾ, ശസ്ത്രക്രിയാ ചെലവുകൾ, ആശുപത്രിയിലെ താമസ സൗകര്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓരോ അംഗീകൃത ആശുപത്രിയിലും ആയുഷ്മാൻ മിത്ര ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തകർ രോഗികളുടെ രേഖകൾ പരിശോധിച്ച് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ആരോഗ്യ സേവനങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചികിത്സാ ചെലവുകൾ മൂലം കുടുംബങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വീഴുന്നത് തടയുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യം എല്ലാവർക്കും എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഭാരതത്തിന്റെ ഏറ്റവും വലിയ ചുവടുവയ്പ്പാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന.

0: ശാരദെ,
1: ഓ
0: നീ ഇവിടെ ഈ ബെഞ്ചിലിരിക്കെ, ഞാൻ പോയി ഡോക്ടർ കുറിച്ച് തന്ന ഈ പേപ്പർ ഒന്ന് കാണിച്ചിട്ട് വരട്ടെ.
1: എനിക്ക് ഒട്ടും വയ്യേട്ടാ, നെഞ്ചില് നല്ല ഭാരമുള്ളതുപോലെ. ഡോക്ടർ എന്താ പറഞ്ഞത്? വലിയ അസുഖം വല്ലതും ആണോ?
0: ഏ, അതൊന്നുമില്ല, നീ വെറുതെ പേടിക്കാതെ ഈ വെള്ളം കുടിക്കേ. ഈശ്വര, ഹൃദയത്തിന് തകരാറാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണമെന്ന്. 2-3 ലക്ഷം രൂപയാവും. ഉള്ള 3 സെന്റ് പറമ്പ് വിറ്റാൽ പോലും ഇതിൻ്റെ പകുതി തുക പോലും തികയില്ലല്ലോ. ഈശ്വര, ഞാൻ ആരോട് ചോദിക്കും? ഹലോ, ആ ഹരിയല്ലേ? കേൾക്കാമോ? ഹരി, ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശാരദയ്ക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അടിയന്തരമായിട്ട് 3 ലക്ഷം രൂപ ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പലിശ എത്രയായാലും കുഴപ്പമില്ല. ഏ, അത്യാവശ്യമായിരുന്നു ഹരി, ഇല്ലേ? എവിടെ നിന്നെങ്കിലും ഇല്ലല്ലേ? ആ ശരി ശരി ശരി.
2: ഇന്ത്യയിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് പെട്ടെന്നുണ്ടാകുന്ന മെഡിക്കൽ അടിയന്തരാവസ്ഥകൾ കാരണം ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് പോകുന്നത്. സമ്പാദ്യമില്ലായ്മയും ചികിത്സാ ചെലവുകളുടെ വർദ്ധനവും സാധാരണക്കാരെ കടക്കെണിയിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ പൊതു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ പ്രസക്തി വ്യക്തമാകുന്നത്. അത് ചികിത്സാ ചെലവുകൾ ഒരു പരിധിവരെ ഏറ്റെടുക്കുകയും കുടുംബങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്നു.
3: ചേട്ടാ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
0: ഓ, എന്ത് പറയാനാ മോളെ, എൻ്റെ ഭാര്യയ്ക്ക് വലിയൊരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. ഞങ്ങളുടെ ആകെയുള്ള 3 സെന്റ് വിറ്റാലും അതിനൊന്നും ഒട്ടും തികയില്ല.
3: ചേട്ടാ, അവിടെ കുറെ പേര് നിൽക്കുന്നത് കണ്ടോ?
0: എവിടെ? ആ, അവിടെയോ?
3: ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് ആണ്, അവിടെ ഒന്ന് അന്വേഷിച്ചു നോക്ക്.
0: ശരി ശരി, ഞാൻ ചോദിക്കാം. സാർ, ഒരു കാര്യം അറിയാൻ വന്നതാ. എൻ്റെ ഭാര്യ ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിലാണേ. ചികിത്സാ ചെലവിൻ്റെ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു.
4: ചേട്ടാ, നിങ്ങളുടെ റേഷൻ കാർഡ് ഒന്ന് തരാമോ? ആയുഷ്മാൻ ഭാരത് കാർഡ് ഉണ്ടോ കയ്യിൽ?
0: സാറേ, എൻ്റെ ഭാര്യയ്ക്ക് ഹൃദയത്തിനാണ് അസുഖം. വലിയ തുകയാകുമെന്നാണ് പറയുന്നത്. ദേ, ഞങ്ങളുടെ കയ്യിൽ ഒന്നിനുമുള്ള വകയില്ല. ഈ റേഷൻ കാർഡ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും സഹായം കിട്ടുമോ?
4: ചേട്ടാ, ഒട്ടും പേടിക്കണ്ട. നിങ്ങളുടെ റേഷൻ കാർഡ് പരിശോധിച്ചതിൽ നിങ്ങളുടെ കുടുംബം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ശാരദ ചേച്ചിയുടെ ചികിത്സ ഇതിലൂടെ നടത്താം.
0: സാറേ, ശരിക്കും ഉള്ളതാണോ? പക്ഷേ വലിയൊരു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിലൂടെ അത്രയും വലിയ തുക കിട്ടുമോ? പിന്നെ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ?
4: തീർച്ചയായും കിട്ടും ചേട്ടാ. ഈ പദ്ധതിയിൽ അംഗങ്ങളായ കുടുംബങ്ങൾക്ക് 1 വർഷം 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സകൾ തികച്ചും സൗജന്യമായി ലഭിക്കും. അതുകൊണ്ട് തുകയെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട.
0: ഓ, ആശ്വാസമായി. സാറേ, പിന്നെ എൻ്റെ കുടുംബത്തിൽ ഞാനും ഭാര്യയും മാത്രമല്ല, പ്രായമായ അമ്മയും പിന്നെ 2 മക്കളും ഉണ്ട്. കാർഡിൽ എല്ലാവരുടെയും പേരുണ്ട്. ഇതിൽ ആർക്കൊക്കെയാണ് ഈ സഹായം കിട്ടുക അതും കൂടി പറഞ്ഞാൽ?
4: ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിന് യാതൊരു പരിധിയുമില്ല ചേട്ടാ. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മാറി മാറി ഈ തുക ഉപയോഗിക്കാം.
0: അതെയോ? അത് വലിയ കാര്യമായി. പക്ഷെ സാറേ, ഈ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നേരത്തെയുള്ള അസുഖങ്ങൾക്കൊന്നും പെട്ടെന്ന് കാശ് കിട്ടില്ല എന്ന്, കുറച്ച് വർഷം കാത്തിരിക്കണമെന്ന്. ശാരദയ്ക്ക് ഈ വേദന കുറച്ചു കാലമായിട്ടുള്ളതാണ്, അപ്പോൾ അതിന് പരിരക്ഷ കിട്ടുമോ?
4: സാധാരണ സ്വകാര്യ ഇൻഷുറൻസുകളിൽ അങ്ങനെയാണ് ചേട്ടാ. എന്നാൽ ആയുഷ്മാൻ ഭാരതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുൻപുള്ള രോഗങ്ങൾക്കും ആദ്യ ദിവസം മുതൽ തന്നെ പരിരക്ഷ ലഭിക്കുമെന്നതാണ്.
0: കേൾക്കുമ്പോൾ തന്നെ വലിയ ആശ്വാസം തോന്നുന്നു സാറേ. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 72 വയസ്സായി. അമ്മയുടെ പേര് വേറെ റേഷൻ കാർഡിലാണ്. അമ്മയ്ക്ക് ഇതിൻ്റെ ഗുണം കിട്ടുമോ?
4: അതിനും പുതിയ നിയമം വന്നിട്ടുണ്ട് ചേട്ടാ. 70 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് അവരുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം നോക്കാതെ തന്നെ ഈ പദ്ധതി വഴി പ്രത്യേക പരിരക്ഷാ കാർഡ് അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും.
0: ശരി സാറേ, അപ്പോൾ ഈ ഓപ്പറേഷൻ്റെ സമയത്ത് ഞങ്ങൾ കയ്യിൽ നിന്ന് എത്ര പണം ആദ്യം കെട്ടിവെക്കേണ്ടി വരും? കടം വാങ്ങാൻ നോക്കിയിട്ട് എങ്ങും ശരിയായിട്ടില്ല.
4: നിങ്ങൾ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതില്ല ചേട്ടാ. ഇത് പൂർണ്ണമായും പണരഹിതമാണ്, അതായത് 100% ക്യാഷ്ലെസ്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള എല്ലാ പ്രക്രിയകളും ഡിജിറ്റലായാണ് നടക്കുന്നത്.
0: അപ്പോ ഡോക്ടർ ആദ്യം എഴുതി തന്ന സ്കാനിങ്ങും ലബോറട്ടറി ടെസ്റ്റുകളും പിന്നെ ഡിസ്ചാർജ് കഴിഞ്ഞ് കഴിക്കേണ്ടി വരുന്ന മരുന്നുകളുടെ ചെലവോ അതൊക്കെ ഞങ്ങൾ നോക്കണോ?
4: ഏയ്, അതിനും ഇതിൽ വ്യവസ്ഥയുണ്ട്. പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആനുകൂല്യം ഇതിലുണ്ട് ചേട്ടാ. അതായത് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് 3 ദിവസം മുൻപ് വരെയുള്ള പരിശോധനകളും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള 15 ദിവസത്തെ മരുന്നുകളും തുടർന്നുള്ള പരിശോധനകളും ഈ പദ്ധതിയുടെ പരിധിയിൽ തന്നെ വരും.
0: വലിയ ഉപകാരം സാറേ, എല്ലാം കൃത്യമായി പറഞ്ഞു തന്നതിന് വലിയ നന്ദി. എന്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. ഞാൻ വേഗം പോയി ശാരദയുടെ വിവരം പറയട്ടെ.
5: ഇതെന്താ സാറേ ഈ മരുന്നും വലിയ ടെസ്റ്റുകളും പുറത്തുനിന്ന് ചെയ്യാൻ എഴുതിയിരിക്കുന്നത്? ആയുഷ്മാൻ കാർഡ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരുന്നല്ലോ.
0: അതെന്താ ആ ചേട്ടൻ അങ്ങനെ പറയുന്നത്? കാർഡുണ്ടായിട്ടും കാശ് കൊടുക്കേണ്ടി വരുമോ? ഇതിൽ എന്തെങ്കിലും ചതിക്കുഴികളുണ്ടോ?
4: ചതിയൊന്നുമല്ല രാഘവൻ ചേട്ടാ. വലിയൊരു വിഭാഗത്തിന് ഇത് ആശ്വാസമാണെങ്കിലും ഈ പദ്ധതിക്ക് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും പരിമിതികളും ഒക്കെ ഉണ്ട്. അത് ചേട്ടനും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
0: അതെയോ? എന്തൊക്കെയാണത്?
4: ഇതിൽ OP അഥവാ OPD കവറേജ് ഇല്ല. അതായത് സാധാരണ പനി വന്നോ മറ്റോ ഡോക്ടറെ കാണാൻ പോകുന്നതിനോ കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത സാധാരണ മരുന്നുകൾക്കോ ലാബ് ടെസ്റ്റുകൾക്കോ ഇതിൽ നിന്ന് പണം ലഭിക്കില്ല. രോഗിയെ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യം തുടങ്ങുകയുള്ളൂ.
0: ഓ, അങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ചിലപ്പോ പുറത്തുനിന്ന് മരുന്നോ ടെസ്റ്റോ ചെയ്യേണ്ടി വരുമ്പോ കാശ് കൊടുക്കേണ്ടി വരും അല്ലേ?
4: അതെ, ആശുപത്രിയിൽ ആ മരുന്നുകൾ ലഭ്യമല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാകണമെന്നുമില്ല. ഇത് കാരണം രോഗികൾക്ക് മികച്ച സ്വകാര്യ ആശുപത്രികൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കുറയുന്നുണ്ട്.
0: ഡോക്ടർ, ശാരദയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്?
3: രാഘവ, ശാരദയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. പേടിക്കാനില്ല, പറയുന്ന പോലെ മരുന്നൊക്കെ കഴിച്ച് വിശ്രമിച്ചാൽ പെട്ടെന്ന് സുഖമാകും.
0: ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. ശാരദേ, ശാരദേ, ഈ മരുന്ന്
1: കഴിക്കേ.
0: നിനക്കിപ്പോ എങ്ങനെയുണ്ട്?
1: ഇപ്പൊ ആശ്വാസമുണ്ട് ഏട്ടാ. അന്ന് ആശുപത്രിയിലെ കാർഡ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വലിയ കടക്കാരായനല്ലേ.
0: ഹാ, അത് ശരിയാണ് കേട്ടോ. അന്ന് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുമ്പോൾ ആരോ അയച്ച പോലെയാണ് ഒരാൾ വന്ന് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. ഹോ, നമുക്ക് അതെത്ര വലിയ ആശ്വാസമായി അല്ലേ?
2: ഒരു ജനതയുടെ സാമ്പത്തിക ഭദ്രതയും രാജ്യത്തിന്റെ പുരോഗതിയും നിർണയിക്കുന്നതിൽ പൊതുജനാരോഗ്യത്തിന് വലിയ പങ്കുണ്ട്. മികച്ച സൗകര്യങ്ങളും വിദഗ്ധരുമുള്ള ആശുപത്രികൾ പ്രാദേശിക തലത്തിൽ തന്നെ ഉണ്ടാവുകയും അവ സമൂഹത്തിലെ ഏറ്റവും പിന്നിലുള്ളവർക്ക് പോലും ലഭ്യമാകുകയും ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും തുല്യമായ ആരോഗ്യ സുരക്ഷ എന്ന ലക്ഷ്യം സഫലമാകുന്നത്.

ആയുഷ്മാൻ ഭാരത് ജീവിതത്തിന് ഒരു കൈത്താങ്ങ്. ചിത്രീകരണം സമാപിക്കുന്നു. ശബ്ദം നൽകിയവർ എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, രജു കോലിയക്കോട്, അരുണ ബി വി, രാജ്മോഹൻ കുവളശ്ശേരി. ആഖ്യാനം നിർവഹണ സഹായം ധന്യ എം ടി. നിർവഹണം സെവിൽ ജിഹാൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പിൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496596321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് ജാനകി പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം ആദ്യത്തെ അനുരാഗം. മധു ആലപ്പുഴയുടെ വരികൾക്ക് ഈണം നൽകിയത് രവീന്ദ്രൻ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
2: 2024 സെപ്റ്റംബർ 29 കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM ഇ ഡ്രൈവ് പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 March 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM ഇ ഡ്രൈവ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 April രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM ഇ ഡ്രൈവ് പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും ഇ ഡ്രൈവ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDrive.heavyindustries.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പരിമിതികളെ അതിജീവിച്ച് മുന്നേറാൻ ആഗ്രഹമുണ്ടോ? 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രീ മെട്രിക് സ്കോളർഷിപ്പും 1 മുതൽ PG വരെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകളും കേന്ദ്ര സർക്കാർ നൽകുന്നു. ഉന്നത പഠനത്തിനായി ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പും ലഭ്യമാണ്. മെയിന്റനൻസ് അലവൻസും ബുക്ക് ഗ്രാന്റും ഇതിലൂടെ ലഭിക്കും. 40% അതിലധികമോ ഭിന്നശേഷിയുള്ളവർക്ക് അപേക്ഷിക്കാം. അതിനായി ഇന്ന് തന്നെ www.scholarships.gov.in എന്ന നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ സന്ദർശിക്കൂ.
1: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സിയോളിൽ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. യു എൻ വേദിയെ ഇസ്ലാമാബാദ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും സഹ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് തുറമുഖത്ത് എത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. 2024 ഡിസംബർ 3 തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാവാദം നൽകുന്ന ബജറ്റാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29 സഭ വീണ്ടും ചേരും. PM-SRI പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിലിടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിനും കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. സമീപകാല US ഇറാൻ നയതന്ത്ര നടപടികൾ, ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര സുരക്ഷ, പ്രാദേശിക സ്ഥിരത എന്നിവ സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു. കുവൈറ്റ്, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിലെ റൂബിയോയുടെ 3 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് രണ്ടാം റൌണ്ടിൽ കടന്നു. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ ഫ്രാൻസ്, ചൈനീസ് തായ്പേ താരങ്ങളെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി നീക്കം. സിം കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള നടപടികൾ സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി അവലോകന യോഗം ചേർന്നു. സിം മ്യൂളിംഗിനെ കുറിച്ച് വിപുലമായ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അനാർക്കലി, വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയത്. രാജീവ് നായരുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം.

മലയാള ചലച്ചിത്രഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:30 ഹൃദയരാഗങ്ങളിൽ കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ലക്ഷ്മി ടീച്ചറേ, ദേ ഇത് നോക്കിക്കേ, നമ്മുടെ ഒഫീഷ്യൽ റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പിൽ വന്ന മെസ്സേജാണിത്. നാളെ മുതൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാട്സപ്പ് കോളുകൾ കേന്ദ്ര സർക്കാർ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. 3 ചുവന്ന ടിക്ക് കണ്ട പോലീസ് വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഫോർവേഡ് സന്ദേശം. ഇതിന്റെ താഴെ ഫോർവേഡ് ആൻഡ് മെനി ടൈംസ് എന്ന ലേബലും ഉണ്ട്. ആളുകൾ ഇത് ഗ്രൂപ്പുകളിൽ മാറി മാറി അയക്കുവാണ്. എനിക്കിത് കണ്ടിട്ട് ഒട്ടും വിശ്വസിക്കാൻ തോന്നുന്നില്ല.
1: എന്റെ ആനി ടീച്ചറെ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഈ 3 ടിക്ക് കഥ കഴിഞ്ഞ 5-6 വർഷമായി ഓരോ രൂപത്തിൽ വാട്സപ്പിൽ കറങ്ങി നടക്കുന്നുണ്ട്. 2026 ആളുകൾക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായിട്ടില്ലെന്ന് ഓർക്കുമ്പോഴാ സങ്കടം. ഇത്തരം ഫേക്ക് മെസ്സേജസ് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഭീതിയും തെറ്റിദ്ധാരണകളുമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ സമയത്തും കോവിഡ് പോലെയുള്ള പാൻഡമിക്കിന്റെ സമയത്തും ഒക്കെ ഇങ്ങനത്തെ ഇൻഫോഡെമിക് വലിയൊരു പ്രശ്നമാണ്.
0: അതെ, നമ്മൾ ഫിസിക്സിൽ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അത് ഫാക്ച്വലി കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തും അല്ലേ?
1: അതെ.
0: പക്ഷേ സാധാരണക്കാരെ, ഈ ഒഫീഷ്യൽ ലോഗോയും അതുപോലെ അടിയന്തര പ്രാധാന്യമുള്ളത് എന്ന ബോർഡും ഒക്കെ കാണുമ്പോഴേ മെസ്സേജിനകത്ത് അവരപ്പം അപ്പം തന്നെ അതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങും. ശിവൻ സാർ ഇവിടെ ഉണ്ടല്ലോ. സാറേ, വാട്സപ്പിൽ വരുന്ന ഇത്തരം മെസ്സേജുകൾ വ്യാജമാണോ അതോ യഥാർത്ഥമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ സ്വയം പരിശോധിക്കാൻ പറ്റും? ഇതിന് എന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ?
2: ഒരു മിനിറ്റ്. ടീച്ചറേ, ലക്ഷ്മി ടീച്ചറേ, ഞാൻ നോക്കുമായിരുന്നു, ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ വളരെ പ്രസക്തമായ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇക്കാലത്ത് പ്രത്യേകിച്ചും ഈ നിർമ്മിത ബുദ്ധിയും അതിൻ്റെ ഭാഗമായിട്ട് ഡീപ്പ് ഫേക്കും ഒക്കെ ഇത്ര സജീവമായ കാലത്ത് ഡിജിറ്റൽ സാക്ഷരതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫാക്ട് ചെക്കിംഗ്. നമ്മൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ കണ്ണു മറച്ച് വിശ്വസിക്കുന്നതിന് പകരം ഒരു ഫാക്ട് ചെക്കർ ആകണം. അതായത് വസ്തുതകൾ പരിശോധിക്കുന്ന ഒരാളാകണം. അതിന് ചില എളുപ്പ വഴികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റിവേഴ്സ് ഇമേജ് സെർച്ച്.
1: റിവേഴ്സ് ഇമേജ് സെർച്ചോ? അതെന്താണ് ശിവൻ സാറേ? നമ്മൾ സാധാരണ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാണല്ലോ സെർച്ച് ചെയ്യാറുള്ളത്. ഇതെന്താണ് സംഭവം?
2: അതായത് നമ്മൾ എന്തെങ്കിലും അറിയാനായിട്ട് ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നതിനെ സാധാരണ ഫോർവേഡ് സെർച്ച് എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. റിവേഴ്സ് ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഗൂഗിൾ സെർച്ചിലേക്ക് നമ്മളൊരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയാണ്.
0: അത് കൊള്ളാലോ സാറേ. അതെങ്ങനെയാ പ്രാക്ടിക്കലി ചെയ്യാ? ഒരു എക്സാമ്പിൾ പറയാവോ?
2: പിന്നെന്താ, ഉദാഹരണത്തിന് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നു, കേരളത്തിലെ പുഴയിൽ തിമിംഗലം വന്നു. ചിലപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഫോണിൽ ബ്രൗസർ തുറന്ന് ഗൂഗിൾ ഇമേജസിലേക്ക് പോവുക. അവിടെ മിക്കവാറും സെർച്ച് ബാറിൽ ഒരു ചെറിയ ക്യാമറയുടെ ഐക്കൺ കാണും. അതിനാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത്. ആ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന പുഴയിലെ തിമിംഗലത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ആ ഫോട്ടോ ഇൻ്റർനെറ്റിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരും. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടായ ഏതെങ്കിലും സംഭവത്തിൻ്റെ ചിത്രമായിരിക്കും അത്. അതിനെ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കേരളത്തിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതായിരിക്കാം. ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ അറിയാൻ പറ്റും.
0: ശിവൻ സാറേ, ഈ ചിത്രങ്ങളുടെ കാര്യം മനസ്സിലായി. പക്ഷേ നമുക്ക് ഈ വാട്സപ്പിൽ വരുന്ന വീഡിയോകളുടെ കാര്യമോ? പലപ്പോഴേ പഴയ കലാപങ്ങളുടെയോ അപകടങ്ങളുടെയോ ഒക്കെ വീഡിയോകൾ പുതിയ സംഭവങ്ങളുമായി കൂട്ടിക്കെട്ടി പ്രചരിപ്പിക്കാറുണ്ടല്ലോ. വീഡിയോകൾ എങ്ങനെയാണ് ഫാക്ട് ചെക്ക് ചെയ്യുക?
2: അതിന് വഴിയുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ മൊത്തത്തിൽ നമുക്ക് ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ഒരുപാട് വലിപ്പം ഉണ്ടാവും ഫയലിന്. അതിന് പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കീ ഫ്രെയിം അനാലിസിസ്.
1: അതെന്താ?
2: അപ്പോൾ ഒരു വീഡിയോ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്താൽ മതിയാവും. അല്ല, ഫോണല്ല, ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻവിഡ് പോലെയുള്ള മികച്ച വെരിഫിക്കേഷൻ ടൂളുകളുടെ എക്സ്റ്റെൻഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ കൊടുക്കുന്ന വീഡിയോയെ പല പല ഫ്രെയിമിലാക്കി തരും. അതിനുശേഷം ഈ പറഞ്ഞ റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും.
1: പക്ഷെ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ സാറേ. സാധാരണക്കാരായ വീട്ടമ്മമാർക്കും പ്രായമായവർക്കും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന വാട്സപ്പ് ടൂളുകൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം അവരാണല്ലോ ഇത്തരം മെസ്സേജുകൾ എപ്പോഴും കണ്ടിട്ട് ഫോർവേഡ് ചെയ്യുന്നത്.
2: ഞാൻ നേരത്തെ പറഞ്ഞ ടൂളുകൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, നമ്മളതൊന്ന് ശീലിച്ചെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലവിലുള്ള വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഫാക്ട് ചെക്കിംഗ് ഓർഗനൈസേഷനുകളുണ്ട്, അവർക്കൊക്കെ വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളുമുണ്ട്. നമുക്ക് ഇവരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ ഫാക്ട് ചെക്ക് എക്സ്പ്ലോർ എന്നൊരു ടൂളുണ്ട്. നമ്മളായി കേട്ട വാർത്തയുടെ കീവേഡുകൾ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇതാരെങ്കിലും ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ അറിയാൻ പറ്റും.
0: സാറേ, ഈ ചാറ്റ് ബോട്ടുകളുടെ കാര്യം വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ ടെക്നോളജി ഉപയോഗിക്കുന്നതോടൊപ്പം കുറച്ച് കോമൺ സെൻസ് കൂടി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ ഇത് വല്ല നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കണം. ചില മെസ്സേജ് കണ്ടിട്ടില്ലേ, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഐഫോൺ ഫ്രീ ആയിട്ട് നൽകുന്നു എന്നൊക്കെ വരുന്നത്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ വ്യാജമാണെന്ന്.
1: പിന്നെ അല്ലാതാണ് ടീച്ചറെ, ഇതിനൊക്കെ സോഷ്യൽ കണ്ടീഷനിങ് എന്നാ പറയുന്നത്. ആളുകളുടെ ഇമോഷൻസിനെ, അതായത് അവരുടെ ഭയത്തെ, അത്യാഗ്രഹത്തെ, പിന്നെ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഇത്തരം വ്യാജ വാർത്തകൾ, ഇത്തരം ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുമ്പോൾ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരു വാർത്ത ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യമോ ആവേശമോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഉറപ്പിച്ചോ അതിൽ എന്തോ കുഴപ്പമുണ്ട്, അതിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഏത് വാർത്തയും നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് പോസ് ചെയ്യണം. പിള്ളേരെ പിടുത്തക്കാർ വന്നു എന്ന് പറഞ്ഞുള്ള വ്യാജ സന്ദേശം കാരണം പാവം വഴിപോക്കരൊക്കെ എത്ര അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ. അതുകൊണ്ട് വ്യാജ വാർത്ത വെറും ഒരു കൗതുകമൊന്നുമല്ല, അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം തന്നെയാണ്.
2: ശരിയാണ്, ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ IT നിയമങ്ങൾ അനുസരിച്ച് വ്യാജ വാർത്തകളും ഇതുപോലെ പേടിപ്പിക്കുന്ന സന്ദേശങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചാൽ ഗ്രൂപ്പ് അഡ്മിൻമാർക്കും അത് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വകുപ്പുണ്ട്. ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ നിയമങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, DPDP Act. ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്.
0: ശിവൻ സാറേ, നമുക്ക് ഈ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു പ്രോജക്റ്റും ഒപ്പം തന്നെ നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചാലോ?
1: നല്ല ഐഡിയ.
0: കുട്ടികൾ അവരുടെ വീട്ടിൽ പോയി മുതിർന്നവരെ ഇതൊക്കെ പഠിപ്പിക്കട്ടെ. ഫാക്ട് ചെക്കിംഗ്, ഡിജിറ്റൽ ലോകത്തെ സത്യവും മിഥ്യയും എന്നതായിരിക്കണം വിഷയം.
1: അതെ അതെ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കണമെന്നേ. നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് അവർക്ക് നൽകാം.
0: അതെ,
1: ഫസ്റ്റ് ടാസ്ക് വേണമെങ്കിൽ കുട്ടികൾ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരുന്ന ഒരു 5 അവർക്ക് ഈ ഡൗട്ട് തോന്നുന്ന ഫോർവേഡ് മെസ്സേജസ് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇമേജസ് കണ്ടെത്തട്ടെ, അല്ലേ?
0: അതെ. നമുക്ക് രണ്ടാമത്തെ ടാസ്ക്കായിട്ടേ റിവേഴ്സ് ഇമേജ് സെർച്ച് അത് ചെയ്താലോ?
1: അതെ, അപ്പോൾ വേണമെങ്കിൽ ഈ ഇങ്ങനത്തെ ഇമേജസ് ഗൂഗിൾ ലെൻസിൽ ഇട്ടിട്ട് അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അവർ കണ്ടെത്തട്ടെ.
0: അതെ,
1: ഡേറ്റ് അടക്കം വരുമല്ലോ.
0: അതെ, മനസ്സിലാവും.
1: അതെ, ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ ഫാക്ട് ചെക്ക് ഉണ്ടല്ലോ, അത് ഈ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അത് കറക്റ്റ് ആണോ അതോ ഫേക്ക് ആണോ എന്ന് കാണിച്ചിട്ട് ഇവരൊരു റിപ്പോർട്ട് ഉണ്ടാക്കട്ടെ. അങ്ങനെയാവുമ്പോ ഇവർക്ക് അതിനെ കുറിച്ച്
0: ക്ലാരിറ്റി ഉണ്ടാവും.
1: അതെ,
2: അത് നല്ലൊരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ IT ലാബിലെ ഈ ടൂൾസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കുട്ടികൾ തന്നെ ചെയ്യുമ്പോൾ ഉള്ളൊരു മെച്ചം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മീഡിയയോടുള്ള അവരുടെ സമീപനം തന്നെ മാറും. അപ്പോൾ എന്ത് കണ്ടാലും കുറച്ചൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോട് തന്നെ അപ്രോച്ച് ചെയ്യാൻ അവർക്ക് പറ്റും.
0: തീർച്ചയായിട്ടും സർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയുന്നുണ്ട് Article 51A ശാസ്ത്രബോധം വളർത്തണമെന്ന്, അല്ലേ? ഡിജിറ്റൽ ലോകത്തും ആ ശാസ്ത്രബോധം നമ്മൾ നിലനിർത്തണം. ഈ തെറ്റായ വിവരങ്ങൾ തടയുന്നത് ഒരു വലിയ സാമൂഹിക സേവനം തന്നെയാണ്.
1: എങ്കിൽ പിന്നെ നമുക്ക് സമയം കളയണ്ട. ഈ പ്രോജക്റ്റിനെയും വർക്ക്ഷോപ്പിനെയും പറ്റിയൊക്കെ ഒരു ഔട്ട്ലൈന് ഇന്ന് തന്നെ നമുക്കങ്ങ് പ്രിപ്പയർ ചെയ്യാം.
3: അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് MK. ഇന്റർവെൽ.
4: സപ്ത സഹോദരിമാർ.
3: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
5: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന കുന്നുകളും ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്. അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിൻ്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ ഊട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിൻ്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 April 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്രവിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പ് കല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിൻ്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങാണ്. കിഴക്കിൻ്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിൻ്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്ത് മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപ്പകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം. മായാമാളവഗൗളരാഗത്തിൽ തുളസീദള എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രൂപകതാളം

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം കടനാട് വി കെ ഗോപി, ഖടം ഇലഞ്ഞിമേൽ പി സുശീൽകുമാർ. ഇനി ഹംസാനന്ദി രാഗത്തിൽ മീനാക്ഷി ജയത എന്നാരംഭിക്കുന്ന ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ രചിച്ച കൃതി ആദിതാളം.

ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, കടനാട് വി കെ ഗോപി മൃദംഗം, ഇലഞ്ഞിമേൽ പി സുശീൽ കുമാർ ഖടം.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ശ്രോതാക്കളുടെ പ്രിയഗാന പരിപാടിയുമായി ഹൃദയരാഗങ്ങൾ എത്തിക്കഴിഞ്ഞു. വാട്സപ്പ് സന്ദേശങ്ങളുടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ഈ പരിപാടിയിൽ. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ എം ബി ബിജു. നമുക്ക് ആദ്യത്തെ ഗാനത്തിലേക്കും സന്ദേശത്തിലേക്കും പോയാലോ. ശ്രീദേവി പ്രിൻസ് വൈറ്റിൽ എന്ന ശ്രോതാവാണ് സന്ദേശം അയച്ചിട്ടുള്ളത്. മിനി, റാണി, രാജേഷ്, റിൻസൺ, മാഗി, ജിഷ എന്നിവർക്കായിട്ട് സമർപ്പിക്കുന്നൊരു ഗാനം. പ്രിയങ്കരിയായ ഹൃദയരാഗമേ എൻ്റെ ഇഷ്ടഗാനം ശ്യാമമേഘമേനീയൻ എന്നാരംഭിക്കുന്നതാണ്. ചിത്രം സമയമായില്ല പോലും. ഏതായാലും ശ്രീദേവിയുടെ ഇഷ്ടഗാനം കേട്ടോളൂ. കൂട്ടുകാർക്ക് കൂടി കേൾക്കാൻ വേണ്ടി ഗാനം പ്രക്ഷേപണം ചെയ്യാം. യേശുദാസ് പഠിതാണ് ഈ ഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണമിട്ടത്.

പ്രിയ ഹൃദയരാഗമേ, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി തൃമൂർത്തിസാണ്. ഏറെ നാളായി ഒരു പാട്ട് ചോദിച്ചിട്ട് ഇന്നൊരു പാട്ട് വേണം. മധുരസ്വപ്നം എന്ന ചിത്രത്തിലെ മകരമാസ പൗർണമിയല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ആ പഴയ ഗാനം ഒന്ന് കേൾക്കണം. പ്രിയപ്പെട്ട എല്ലാ ഹൃദയരാഗം ശ്രോതാക്കൾക്കും പ്രിയ റേഡിയോ കൂട്ടുകാർക്കും സൗഹൃദവാണിയിലെ സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. സ്നേഹപൂർവം ഏവർക്കും

ശുഭരാധർ അറിയിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് അനിൽ മനോജ മോഹനൻ ഇവരുടെ ഇഷ്ടഗാനം നമുക്കിപ്പോൾ കേൾക്കാം. വാണിജ്യറവാണി ഗാനം പാടിയത് ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ ഈണമിട്ട ഗാനം.

ഹൃദയരാഗത്തിലിനി ശ്രീധരൻ നവണൂർ എന്ന ശ്രോതാവിൻ്റെ ഇഷ്ടഗാനമാണ്. പടിഞ്ഞാറേ മാനത്തുള്ള എന്നാരംഭിക്കുന്ന ഗാനം. ചിത്രം നീണമണിഞ്ഞ കാൽപ്പാടുകൾ. പി ലീലയിൽ പടിതണി ഗാനം. പി ലീലയോടൊപ്പം പി വി ശ്രീനിവാസൻ പാടിയ ഗാനം. പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണമിട്ടത്. പാട്ട് കേട്ടോളൂ.

ഹൃദയരാഗത്തിൽ ഇനി പാലയിൽ നിന്നുള്ള സുഭാഷിൻ്റെ സന്ദേശമാണ്. ഞാനൊരു സ്ഥിരം ശ്രോതാവാണ്. എൻ്റെ കൊച്ചുമക്കളായ ചെന്നൈയിലുള്ള യുവാച്ചനും ഉഴവൂരുള്ള വേദവനും വേണ്ടി പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ഓലത്തുമ്പത്തിരുന്നൂഞ്ഞലാടും എന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായും കൊച്ചുമക്കൾക്ക് വേണ്ടിയുള്ള ഈ ഗാനം ഇഷ്ടഗാനം കേട്ടോളൂ. എസ് ജാനകിയാണ് ഈ ഗാനം പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഇണവിട്ട ഗാനം.

ഇനി വി എം രാജ്മോഹൻ ചവറത്തെക്കും ഭാഗത്തുനിന്ന് അയച്ച സന്ദേശമാണ്. ഇന്ന് എം എസ് വിശ്വനാഥൻ്റെ ജന്മദിനമാണ്. പാലക്കാട് ജനിച്ച് തമിഴകത്തിൻ്റെ പ്രിയ സംഗീത സംവിധായകനെ മാറിയ അദ്ദേഹം സംഗീതം നൽകിയ എൻ്റെ മനസ്സൊരു പൊന്നുഞ്ഞാലെന്ന ഗാനം കേൾപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചിത്രം സിംഹാസനം. തീർച്ചയായും ഈ ഗാനം കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതിയതാണ്.

0: ऑफ पाड़ी ग्रहण इनके खान सार बेड़ी इनके आपने
1: ഹൃദയരാഗങ്ങളിൽ ഹർഷബാഷ്പ നേതൃത്വത്തിലെ ആയിരം കാതമകൾ എന്ന ഗാനം പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നു. മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി ഷറഫുന്നിസാം മിഥിലാജ് മിൻഹാജ് ഫാത്തിമ നൈഹ എന്നീ ശ്രോതാക്കൾ ഇഷ്ടഗാനം കേട്ടുള്ളൂ. ഈ ഗാനം കെ ജെ യേശുദാസ് പാടിയത്. എം കെ ഖാൻ സാഹിബിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ട ഗാനം.

ഇനി രാജു തുറവൂരിൻ്റെ ഇഷ്ടഗാനമാണ് സമയം സായം സന്ധ്യ എന്നാരംഭിക്കുന്ന ഗാനം, ചിത്രം പത്മതീർത്ഥം. വാണിജ്യറാം പാടിയ ഗാനം, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, കെ വി മഹാദേവൻ ഇണപെട്ടത്.

ഇനി പി വി മുഹമ്മദ് വടക്കേ വാവുവിനൊരു ഇഷ്ടഗാനമാണ്. കൈതപ്പോ സിനിമയിൽ പുലരികളും തൂമണവും കരളുകളിൽ തേൻ ചൊരിയും എന്ന ഗാനം ഇന്നത്തെ ഹൃദ്യരാഗത്തിൽ കേൾക്കാൻ അദ്ദേഹം കാത്തിരിക്കുകയാണ്. പി സുശീലി പാടിയ ഗാനം, ബിച്ചു തിരുമല എഴുതി, ശ്യാം ഈണമിട്ടത്.

ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങളിൽ ഇന്ന് ഇത്രമാത്രം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.